ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 12, കൊല്ലവർഷം 1202 ചിങ്ങം 18, 2026 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കരിപ്പൂരു ജി വി നായർ.
1: വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിയിൽ, നിമഗ്നമാക്കുകൻ കണ്ണുനീരിലെന്റെ യഹന്തയെ. മാനം തനിക്കു മോഹിച്ച് മാനക്കേടുവരുന്നുമേ, എന്നെ തന്നെ വലം വച്ചിട്ടെപ്പോഴും ഉഴലുന്നു ഞാൻ. എനിക്കു വേണ്ടി ഞാൻ ചെയ്യായകൻ ഗുണോദ്ഘോഷണം വിഭോ, എൻ ജീവിതത്തിൻ മധ്യത്തിൽ നിന്നിച്ച നിറവേറ്റുക. നിൽക്കുകൻ ചിത്തപത്മത്തിൽ മറച്ച് എന്നിലയെന്ന നീ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ അർത്ഥസമ്പുഷ്ടമായ ഒരു കാവ്യശകലമാണിത്. ഇതൊരു പ്രാർത്ഥനയാണ്, എല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാ പ്രഭാതത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, സദാസമയവും മനസ്സിൽ മന്ത്രിക്കേണ്ട മന്ത്രമധുരമായൊരു പ്രാർത്ഥന. സർവേശ്വര, എൻ്റെ ഉള്ളിൽ ഖനീഭവിച്ചു പോയ അഹങ്കാരത്തിൻ്റെ മഹാപസ്തകത്തെ നിന്റെ പാദപത്മങ്ങളിലേക്ക് വിരമിപ്പിക്കുക. അഹങ്കാരത്തിൻ്റെ ആത്യന്തിക ഫലത്തെ ഞാൻ ഭയക്കുന്നു, പക്ഷേ എന്നിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി അകറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഭൗതിക സുഖസൗകര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുമ്പോൾ ആ നേട്ടങ്ങളും വിജയങ്ങളും എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന വിചാരം എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഞാൻ അഹന്തയുടെ പടവുകൾ കയറാൻ തുടങ്ങുന്നു.

0: അഹന്ത ഒരുവനെ അന്ധനാക്കുന്നു, അകക്കണ്ണുകളിലെ വെളിച്ചം പൊലിയുന്നു, സന്മാർഗങ്ങളെ തിരിച്ചറിയാനാകാതാകുന്നു. അധ്യാത്മരാമായണത്തിൽ ഹനുമാൻ എന്ന വിജ്ഞൻ രാവണൻ എന്ന അജ്ഞനായ അഹങ്കാരിയെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധവു. ഹനുമാൻ ലങ്കയിലെത്തിയത് സീതാന്വേഷണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. മഹാഹംഭാവിയായ രാവണനെ ആസന്നമായിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവണ, ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് നീ നന്നായി അറിയുക. അജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ നീ മുങ്ങി താഴാതിരിക്കുക. എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള ശ്രേഷ്ഠോപദേശമാണിത്. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരത്തെ അകറ്റാൻ ഒറ്റ മാർഗമേയുള്ളൂ: അജ്ഞാനത്തെ അകറ്റുക, ജ്ഞാനാർജനം ചെയ്യുക, അഹങ്കാരത്താൽ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ എൻ്റെ അഹന്ത മുഴുവൻ അലിഞ്ഞില്ലാതാകണമേ എന്നതാവണം പ്രാർത്ഥന. ടാഗോർ വീണ്ടും പാടുന്നു: അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ മോഹിച്ച് അരുതാത്തത് പലതും ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് വന്നു ചേരുന്നതൊക്കെയും മാനത്തിനു പകരം മാനക്കേടുമാത്രം. വിഭോ, മറ്റൊന്നുകൂടി ഞാൻ അറിയുന്നു: ഞാനെപ്പോഴും എന്നെ തന്നെ വലം വച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ, എനിക്ക്, എൻ്റേത്. ഈ ചിന്തകൾ എന്നെ ബന്ധനത്തിലാക്കുന്നു. ഈ തടവറയ്ക്കുള്ളിൽ കിടന്ന് ഞാൻ വല്ലാതെ ഉഴലുന്നു, ഉഴറുന്നു. അഹങ്കാരത്തിൻ്റെ ഉപോത്പന്നമാണ് സ്വാർത്ഥത. ഇത് രണ്ടും ചേർന്നൊരുക്കുന്ന ഇരുണ്ട കാരാഗൃഹത്തിലകപ്പെട്ടവന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനാവില്ല. സഹജീവികളുടെ കരുതലിൻ്റെ സ്നിഗ്ധതയറിയാനാവില്ല. സ്നേഹത്തിൻ്റെ ചേതോഹര സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. തുതിപാഠകരുടെ അകമ്പൊള്ളയായ പുകഴ്ത്തലുകളിൽ വഞ്ചിതരാകാനേ കഴിയൂ. ആത്മപ്രശംസ ചെയ്ത് സ്വയം വിഡ്ഢിവേഷം കെട്ടി ജന്മമൊടുക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് കവി വീണ്ടും പ്രാർത്ഥിക്കുന്നത്: എനിക്കു വേണ്ടി ഞാൻ തന്നെ എൻ്റെ ഗുണങ്ങളെ ഉദ്ഘോഷണം ചെയ്യാതിരിക്കണമേ വിഭോ എന്ന്. കാരണം ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യം. അഹങ്കാരിയുടെ ഇഷ്ടവിനോദമാണ് സ്വയം പുകഴ്ത്തൽ. വികലവും വികൃതവുമായ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് അഹങ്കാരവും ആത്മപ്രശംസയും സ്വാർത്ഥതയും. അതിനാൽ മഹാപ്രഭു, എന്നിലെ വൈരൂപ്യമാർന്ന എന്നെ മറച്ചുകൊണ്ട്, എന്നിലെ ഞാനെന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അത്യുജ്വലമായൊരു പ്രകാശഗോപുരമായി, അറിവിൻ്റെ നിറനിലാ വെളിച്ചമായി എൻ്റെ ചിത്തപത്മത്തിൽ നീ തെളിഞ്ഞു നിൽക്കുക. നിന്റെ പ്രകാശപ്രചുരിമയിൽ അഹന്തയകന്ന ഞാൻ എന്നെ കാണട്ടെ. നിന്നിലൂടെ എന്നിലൂടെയും ഞാൻ പ്രപഞ്ചത്തെ കാണട്ടെ. നീയും ഞാനും പ്രപഞ്ചവും ഒന്ന് എന്ന സത്യത്തിലേക്ക് ഞാൻ ഉണരട്ടെ.
1: കരിപ്പൂരു ജി വി നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാൾട്ട് ഡി വെവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും ഐഐഎം ക്യാമ്പസിൽ. മുഖ്യമന്ത്രി വി ഡി സതീശനും മുഴുവൻ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും.

തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കും പുരുഷനും എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത, ആലാപനം മുഖത്തല തുളസീധരൻ, ഉദയഗീതം സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണ ത്രീഷ സുപ്രഭാതം, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 129-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഹലോ സന്ദേശഗാനം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, അദൃശ്യതയുടെ ദൃശ്യത, ഡോക്ടർ ഡീന സിസ്കറിയ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, പാമ്പുകടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനോം കൊടുക്കേണ്ടതുണ്ടോ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം മാവേലി വന്നു മടങ്ങി, രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ, ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം പുനർപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും, തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ സുഗുണ വരദാചാരി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനർപ്രക്ഷേപണം കരിപ്പൂരു ജി വി നായർ അവതരിപ്പിച്ചത്, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പിലേക്ക്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3°C.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നമസ്തേ. അനന്തപുരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വാർത്തകളും വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയായി നമുക്ക് ആരംഭിക്കാം. ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് മുഖത്തല തുളസീധരൻ.

0: ഇനി ഉദയഗീതമാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ സുഭദ്ര തമ്പുരാൻ ആലപിക്കുന്ന പൂർണ്ണത്രയേശ സുപ്രഭാതം കേൾക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പട്ടികകളാണിത്. KSRTC ജീവനക്കാർക്ക് ഗ്രാറ്റ്വിറ്റിക്ക് അർഹതയുണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ മരണം 1204. പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് കാലാവസ്ഥാ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേപ്പാൾ. ഇതിനായി ഐക്യരാഷ്ട്രസഭയെ സമീപിക്കും. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്ത് വൈദ്യുതി ക്ഷാമം രൂക്ഷമായതിനാൽ പുറത്തുനിന്ന് വൈദ്യുതി കിട്ടുന്നത് കുറഞ്ഞതാണ് കാരണം. രാത്രി 7നും 12നും ഇടയിലാണ് നിയന്ത്രണം. വന്യജീവി ആക്രമണം മൂലമുള്ള മരണം, പരിക്ക്, കൃഷിനാശം എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്രമിശ്രയെ തിരഞ്ഞെടുത്തു. അയോധ്യയിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി CEO നിയമിക്കാൻ തീരുമാനിച്ചത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണി മുതലാണ് മത്സരം.
1: KSRTC യുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനുമായി പ്രോജക്ട് സൂര്യ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടൊപ്പം ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി KSRTC വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നു. പ്രോജക്ട് സൂര്യയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നതിനെക്കുറിച്ചും സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രായോഗിക പരിശീലനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു KSRTC മാനേജിംഗ് ഡയറക്ടർ പ്രമോജ് ശങ്കർ.
2: പ്രോജക്ട് സൂര്യ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഒപ്റ്റിമൈസിംഗ് ഓപ്പറേഷൻ ഫോർ റെഡ്യൂസ്ഡ് എമിഷൻ ആൻഡ് ഇയർ എൻഡ് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് പ്രോജക്ട് സൂര്യയുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് KSRTC തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് നമുക്ക് ആ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ KSRTC ബസ്സുകളുടെ നിലവിലുള്ള ബസ്സുകളുടെ കിലോമീറ്റർ പെർ ലിറ്റർ, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നതിനോടൊപ്പം അത് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിലുള്ള ബസ് ഫ്ലീറ്റുകൾ നിലവിലുള്ളതിനെ തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദ്യമമാണ് ഈ പ്രോജക്ട് സൂര്യ എന്ന് പറയുന്നത്. അതിൽ മൊത്തം ഒരു 5 വെർട്ടിക്കൽസ് ആണ് അതിലുള്ളത്. ഒന്ന്, അതിന്റെ മെക്കാനിക്കലായിട്ടുള്ള റെക്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് വരുന്നത് അതിന്റെ മോക്ക് അത് പരമാവധി കുറയ്ക്കുക, പിന്നെ അതേപോലെ ഡീസൽ ലീക്കേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെക്കാനിക്കൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതിന്റെ ഒരു ഓപ്പറേഷണൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ബസ് അതേപോലെ അതിന്റെ ക്രൂ ഇവരുമായിട്ട് മാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബസ്സിന്റെ ഓണർഷിപ്പ് കുറച്ചു പേരെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതായത് ടൈംലി സർവീസസ് ഓപ്പറേഷനിൽ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അതിന്റെ ക്രൂവിന്റെ ബാക്കി കൗൺസിലിംഗ്, ട്രെയിനിങ് ഇങ്ങനെ കൊടുക്കുക. അത് കാരണം സസീവായിട്ട് ബസ്സുകളൊക്കെ ഐഡിയിലാവുന്ന അവസ്ഥയിൽ ഒഴിവാക്കുക, കൂടുതൽ മികച്ച ഇന്ധനക്ഷമത വരുത്തുക എന്നുള്ളതാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അക്കാഡമിക് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. അത് ഈ നാലാമത്തെ അഞ്ചാമത്തെ എന്ന് പറയുന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഗതാഗത ഉപമന്ത്രി അദ്ദേഹം തന്നെ ഈ ഒരു ആശയം പറയുകയും ഇതിങ്ങനെ നമ്മൾ കേരളത്തിലെ വിവിധ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കൂടി ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ഈ ബസ്സുകളുടെ തന്നെ ആധുനികവൽക്കരണം എന്ന് മാത്രമല്ല ആധുനികവൽക്കരണം എന്നുള്ളതിനേക്കാളുപരി ബസ്സുകളുടെ ഏറ്റവും ഇന്ധനക്ഷമത കൂടിയ, മൈലേജ് കൂടിയ, അതേസമയം എമിഷൻ തീരെ കുറഞ്ഞ വാഹനവൃന്ദങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ റോഡുകളിലൂടെ ഓടിക്കുക എന്നുള്ളതാണ്.
1: BS3, BS4 വിഭാഗങ്ങളിലുള്ള ബസ്സുകൾ ഡീലക്സ് സൂപ്പർഫാസ്റ്റ് നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന്റെ സാങ്കേതിക ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു KSRTC മെക്കാനിക്കൽ എഞ്ചിനീയർ ദിൽഷാദ് PS.
3: നേരത്തെ നിരത്തിലിറക്കിയിരുന്ന വണ്ടികളാണ് BS3, BS4 കാറ്റഗറിയിലുള്ള ബസ്സുകളാണ് ഡീലക്സും അതുപോലെ സൂപ്പർഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ പുതിയ ബസ് ഇറക്കാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് വരും. പുതിയൊരു ബസ്സിലേക്ക് മാറുമ്പോൾ നമ്മൾ നിലവിലുള്ള ബസ്സുകളെ കുറച്ച് തുക മുടക്കി നമ്മൾ റീഫർബിഷ് ചെയ്ത് റിനോവേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഒരു അസസ്മെന്റ് നടത്തും. ഏതെല്ലാമാണ് അതിനകത്ത് റീകണ്ടീഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് പുതിയതായിട്ട് വെക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് നടത്തിയിട്ട് പുതിയ യൂണിറ്റ്സ് മാറ്റേണ്ടത് അത് പുതിയ യൂണിറ്റ്സ് വെച്ച് മാറ്റും. അതുപോലെ തന്നെ റീകണ്ടീഷൻ ചെയ്യേണ്ടത് പുതിയ പാർട്സ് ഉപയോഗിച്ചിട്ട് റീകണ്ടീഷൻ ചെയ്ത് അത് നല്ല നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കും. അതുപോലെ തന്നെ ബോഡി റീഫർബിഷ് ചെയ്ത് പുതിയ ബോഡി പോലെ തന്നെയാക്കി ഇന്നോവേറ്റ് ചെയ്യും. എല്ലാ തരത്തിലും അതിനെ റീകണ്ടീഷൻ ചെയ്ത് റിനോവേറ്റ് ചെയ്തെടുക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രൊജക്ട്. അതിനകത്തുള്ള ഔട്ട്കം എന്താണെന്ന് വെച്ചാല് പൊല്യൂഷൻ ലെവല് കുറയും. അതായത് ഏകദേശം 1% പൊല്യൂഷൻ ലെവല് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള മൈലേജ്, ഡീസൽ മൈലേജ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും. പിന്നെ റീഫർബിഷ് ചെയ്ത് കഴിയുമ്പോൾ ബ്രേക്ക് ഡൗണിനുള്ള പോസിബിലിറ്റി അത് കുറഞ്ഞു കിട്ടും. അതുപോലെ വീണ്ടും ഒരു ഡൗൺ ടൈം, വീണ്ടും ഈ വണ്ടി റിപ്പയർസിനായിട്ട് പിടിക്കുന്ന ആ ഒരു ഡൗൺ ടൈമിന്റെ കാര്യത്തിലും നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ്സും ആ ഡൗൺ ടൈമിൽ സേവിങ്സും നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ പാസഞ്ചർ കംഫർട്ട്, റിനോവേറ്റ് ചെയ്യുന്ന ബസ്സിൽ നമ്മുടെ ഒരു പുതിയ ബസ്സിൽ കിട്ടുന്ന ആ ഒരു പാസഞ്ചർ കംഫർട്ട് ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലും നോയിസ് ലെവലിന്റെ റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബോഡി വൈബ്രേഷൻ ആ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും റിഡക്ഷൻ ഉള്ളത് കൊണ്ട് പാസഞ്ചർ കംഫർട്ട് വളരെ പുതിയ ബസ്സിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ പാസഞ്ചർ കംഫർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഡ്രൈവർ കംഫർട്ട്, എല്ലാ യൂണിറ്റ്സും അതുപോലെ അഗ്രഗേറ്റ്സും ഒക്കെ മാറ്റി റീകണ്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈവേഴ്സിന് കൂടുതൽ റൈഡിംഗ് കംഫർട്ടും കൊടുക്കാനായിട്ട് റിനോവേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും.
1: പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് പകരം നിലവിലുള്ള ബസ്സുകൾ പുനരുദ്ധരിച്ച് ഉപയോഗിക്കുന്നതിലൂടെ കോടികളുടെ സാമ്പത്തിക ലാഭം KSRTCക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് അപഗ്രഥിക്കുന്നു സാമ്പത്തിക വിദഗ്ധനായ ജോസ് സെബാസ്റ്റ്യൻ.
4: നമ്മുടെ KSRTCയുടെ പ്രോജക്ട് സൂര്യ എന്ന് പറയുന്ന പദ്ധതി സത്യത്തിൽ വളരെ നൂതനമായ ഒരു പദ്ധതി തന്നെയാണ്. നമുക്കറിയാമല്ലോ KSRTC തുടർച്ചയായിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സംസ്ഥാന സർക്കാരിന്മേലുള്ള ആശ്രിതത്വം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പഴയ ബസ്സുകൾ അവ ബോഡി ബിൽഡ് ചെയ്ത് ആ

0: സാഹസിക രീതിയിൽ മോടി പിടിപ്പിച്ച് എടുത്തുകൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന്റെ ചെലവ് ഒഴിവാക്കാനുള്ള ഒരു നല്ല മാർഗമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവയുടെ കാര്യത്തിൽ അവയുടെ പൊല്യൂഷൻ കൺട്രോൾ, അതുപോലെ തന്നെ യാത്രക്കാരുടെ സുരക്ഷിതത്വം എന്നിവയൊന്നും യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാകാതെ ആയിരിക്കണം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്റേൺഷിപ്പിനുള്ള അവസരം, ITI, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് തുടങ്ങി ടെക്നിക്കൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് KSRTC വർക്ക്ഷോപ്പുകളിൽ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനും ഉള്ള അവസരം KSRTC ഒരുക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പലതരത്തിലുള്ള ഭീഷണികൾ KSRTC നേരിടുന്നുണ്ട്. ആ ഭീഷണികളെ അവസരമാക്കി മാറ്റുക എന്ന മാനേജ്മെന്റ് തത്വമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ KSRTC പരീക്ഷിക്കുന്നത്. KSRTC ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ഉണ്ട്, അതുപോലെ തന്നെ പാഴ്സൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ KSRTC പലതരത്തിലുള്ള പുതിയ ഇന്നവേറ്റീവായ നൂതനമായ മാർഗങ്ങളിലൂടെ മാനേജ്മെന്റ് തത്വങ്ങൾ ഉപയോഗിച്ച് അവരുടെ ചെലവ് ചുരുക്കി ആ സ്ഥാപനം കരകയറ്റാൻ ശ്രമിക്കുന്നു എന്നത് എന്തുകൊണ്ടും വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്.
1: KSRTC വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് ലഭിക്കുന്ന പ്രായോഗിക പരിശീലനവും സർട്ടിഫിക്കറ്റും ഉപരിപഠനത്തിനും ജോലിക്ക് നൽകുന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ശരൺജിത്ത്.
2: കഴക്കൂട്ടം സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിലെ തേർഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ മാസം ഒരു 7-day ഇന്റേൺഷിപ്പിനോട് ബന്ധപ്പെട്ട് KSRTC സെൻട്രൽ പാപ്പനം കോഡിൽ വെച്ച് ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. എന്റെ ഫ്രണ്ട്സ് 7 പേരും ഉണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഞങ്ങൾ മെയിൻ ആയിട്ട് മെഷീൻ പാർട്സും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓട്ടോമൊബൈൽ പാർട്സ് എഞ്ചിന്റെ വർക്കിംഗ് അതിനെപ്പറ്റി നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഒരു സെമസ്റ്ററിൽ മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു എഞ്ചിന്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നമ്മളൊരു പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പാർട്സ് ഉണ്ട്, അസംബ്ലി എങ്ങനെയാണ്, ഇതിന്റെ ട്രാൻസ്ഫറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്ന് പഠിക്കാൻ പറ്റി. അവിടെയുള്ള ലേബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കും. നല്ല പ്രൊഫഷണൽസും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബേഴ്സ് ആയതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല പക്കയായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്തു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് കൂടെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
1: നവീകരിച്ച കൂടുതൽ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് യാത്രാ സൗകര്യം കൂട്ടുമെന്ന് വിലയിരുത്തുന്നു യാത്രക്കാരിയായ സന്ധ്യാദേവി.
3: ഞാൻ ഏകദേശം ഒരു 25 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ബസ്സിൽ പോകുന്ന ഒരാളാണ്, ജോലിക്കൊക്കെ പോകുന്ന സമയത്ത്. എന്തുകൊണ്ടും സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, അതായത് സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റുകളും നവീകരിച്ച് കൂടുതൽ നിരത്തിലിറങ്ങുന്നു എന്ന ഒരു തീരുമാനം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഈ സൂപ്പർ ഫാസ്റ്റുകളോടൊപ്പം തന്നെ ഓർഡിനറി ബസ്സുകളും, കാരണം ഈ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും ഒക്കെ സാധാരണ നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്താറുള്ളൂ. അതൊരു സാധാരണക്കാരന്, ഒരു ലോങ് ട്രിപ്പ് പോകുന്ന ഒരു യാത്രക്കാരനാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി പോകുന്ന ഓർഡിനറി ബസ്സുകളും കൂടി കൂടുതലായിട്ട് കൊണ്ടുവന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: KSRTC സ്ഥിരം യാത്രക്കാരനായ രാജേഷ്.
4: നിലവില് KSRTC ഓടുന്ന റൂട്ടുകളിൽ പല റൂട്ടുകളിലും ബസ്സിന്റെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വന്നതിന് ശേഷം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയതിലൂടെ സ്ത്രീകളുടെ യാത്രാ പങ്കാളിത്തം കൂടിയതിനാൽ തന്നെ ബസ്സുകളിൽ കഠിനമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പല റൂട്ടുകളിലും. അപ്പൊ അത്തരം തിരക്കുകൾ ഒഴിവാക്കുന്നതിനും കൂടുതൽ സുഖകരമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും പുതിയ KSRTC സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതിലൂടെ സാധിക്കും. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും കടമയും ഒരു പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സേവനവും. ആ നിലയിൽ നോക്കുമ്പോൾ അത്തരത്തിലെ പുതിയ ബസ്സുകൾ ഇറങ്ങുന്ന എന്തുകൊണ്ടും ഒരു സ്ഥിര യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഏറെ ഗുണകരമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല.
1: ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും അതേസമയം യുവതലമുറയ്ക്ക് പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്ന പ്രോജക്ട് സൂര്യ KSRTC പുതിയൊരു ദിശാബോധമാണ് നൽകുന്നത്. ഇത്തരം പ്രായോഗിക മാറ്റങ്ങളിലൂടെ നമ്മുടെ പൊതുഗതാഗത സംവിധാനവും യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യവും ഒരുപോലെ മുന്നേറുമെന്ന് പ്രത്യാശിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496559631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിനു പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
1: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിങ്ക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. ഭോട്ടേക്കോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻഗാനങ്ങളിലേതുപോലെ ആചാരങ്ങളെ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 runsന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 runsന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവർ

ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുകൾ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ദർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബാലചന്ദ്ര മേനോൻ. പ്രിയശ്രോതാക്കളെ, ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 2026 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 2026 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പതിവ് പോലെ 8 പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. ആദമനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ രാവിലെ 10 മുതൽ ആടുവളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-296-2296 എന്ന നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9388-8344-24 9539-64-7. വെള്ളായണി കാർഷിക കോളേജിലെ കെ അഗ്രിടെക് ലോഞ്ച് പാഡ് കൂൺകൃഷിയിലും സ്പോൺ ഉൽപാദനത്തിലും താൽപര്യമുള്ളവർക്കായി ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9995-62-4888. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 14-25 10 ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 9 വൈകുന്നേരം 5 മുൻപായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതും പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-244-0919-90614-9824 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതിയുഗ പ്രവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 20,000 രൂപ, 2 10,000 രൂപ, 3 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-5860 എന്ന നമ്പറിൽ വിളിക്കുക. ബ്രഷ് കട്ടർ റിപ്പയർ, മെയിന്റനൻസ് ആൻഡ് സർവീസിംഗ് എന്ന വിഷയത്തിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ബ്രഷ് കട്ടറിന്റെ ഘടകങ്ങളും പ്രവർത്തനവും, പതിവ് അറ്റകുറ്റപ്പണികളും സർവീസിംഗും, എഞ്ചിൻ ട്രബിൾ ഷൂട്ടിംഗ്, കാർബ്യൂറേറ്റർ ക്ലീനിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്, സ്പാർക്ക് പ്ലഗ് പരിശോധനയും മാറ്റിവയ്ക്കലും, ഫ്യുവൽ സിസ്റ്റം മെയിന്റനൻസ്, ബ്ലേഡ് നൈലോൺ ഹെഡ് മെയിന്റനൻസ്, സാധാരണ തകരാറുകളും പരിഹാരങ്ങളും, സുരക്ഷിതമായ ഉപയോഗവും പ്രവർത്തനവും, ഈ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ. തിരുവനന്തപുരം വെള്ളനാടുള്ള ICAR KVK മിത്രാനികേതനിൽ വച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പരിശീലന ഫീസ് 250 രൂപ. കർഷകർ, ഗ്രാമീണ യുവാക്കൾ, കാർഷിക തൊഴിലാളികൾ, സംരംഭകർ, ബ്രഷ് കട്ടർ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9400028840 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മൂക്കില്ല രാജ്യത്ത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
3: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
0: ഇന്ന് സെപ്റ്റംബർ 3. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്
5: 1783 സെപ്റ്റംബർ 3 ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ചരിത്രപ്രസിദ്ധമായ പാരീസ് ഉടമ്പടി ഒപ്പുവച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഔദ്യോഗികമായി വിരാമമിട്ടത് ഈ ഉടമ്പടിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോൺ ആഡംസ്, ജോൺ ജെ എന്നിവരാണ് ഈ കരാറിൽ ഒപ്പുവച്ചത്. ഗ്രേറ്റ് ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിനിധികളും തമ്മിലാണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് കരാർ ഒപ്പിട്ടത്. ക്രിസ്തുവർഷം 301 സെപ്റ്റംബർ 3 സാൻ മരീനോ സ്ഥാപിതമായത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്നും നിലനിൽക്കുന്നതുമായ ഭരണഘടനാ റിപ്പബ്ലിക്കായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവും സൈനിക മേധാവിയുമായിരുന്ന ഒലിവർ ക്രോംവെൽ 1658 സെപ്റ്റംബർ 3 അന്തരിച്ചത്. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിൽ പാർലമെന്ററി സൈന്യത്തെ നയിച്ച അദ്ദേഹം ചാൾസ് 1 രാജാവിനെ വധിക്കുന്നതിലും ബ്രിട്ടനിലെ രാജഭരണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ലോക പ്രശസ്തനായ റഷ്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തുമായിരുന്ന ഇവാൻ തുർഗനേവ് 1883 സെപ്റ്റംബർ 3 അന്തരിച്ചത്.

0: പത്തൊൻപതാം നൂറ്റാണ്ടിലെ റഷ്യൻ സാഹിത്യത്തെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് പിതാക്കളും പുത്രന്മാരും. പേർഷ്യൻ ഉൾക്കടൽ രാഷ്ട്രമായ ഖത്തർ ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1971 സെപ്റ്റംബർ 3. 1916 ഒപ്പുവെച്ച കരാർ പ്രകാരം ബ്രിട്ടന്റെ സംരക്ഷിത പ്രദേശമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഖത്തർ. ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ താനിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 1939 സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ഔദ്യോഗികമായി നാസി ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന് പോളണ്ടിന് നൽകിയ സുരക്ഷാ വാഗ്ദാനം പാലിക്കാനായാണ് ബ്രിട്ടൻ ഈ തീരുമാനമെടുത്തത്. മാനവരാശിയെ ഒന്നാകെ പിടിച്ചുലച്ച 6 വർഷം നീണ്ട രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൂർണ്ണമായ തുടക്കമായിരുന്നു ഇത്. 1939 സെപ്റ്റംബർ 3 ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ഇന്ത്യയും യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഭാരതീയ പ്രവിശ്യ സർക്കാരുകളോടോ ജനപ്രതിനിധികളോടോ ആലോചിക്കാതെയായിരുന്നു ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനം. ബ്രിട്ടന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യ ഭരണകൂടങ്ങളിൽ നിന്ന് രാജിവെച്ചു. ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പുതിയ ഗതിയും വീര്യവും നൽകാൻ ഇടയാക്കി. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പോലുള്ള വൻ മുന്നേറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കി.
1: ചരിത്രത്തിൽ ഇന്ന് റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 7:15.
1: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല, മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് മഴക്കാലം, ആഹാരത്തിലൂടെ പ്രതിരോധം. ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
4: മഴക്കാലം പ്രകൃതിയുടെ പുതുജീവനത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഈ കാലഘട്ടം ജലജന്യവും വൈറൽ രോഗങ്ങളും വ്യാപകമാകുന്ന സമയവുമാണ്. ഈ സാഹചര്യത്തിൽ ശരിയായ ആഹാരശീലങ്ങൾ സ്വീകരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും പ്രധാനമാണ്. മഴക്കാലത്ത് സാധാരണയായി കാണുന്ന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ടൈഫോയിഡ് എന്നിവ, വൈറൽ പനി, ജലദോഷം മുതലായവ, കൊതുകുജന്യ രോഗങ്ങൾ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ശ്വാസകോശ രോഗങ്ങൾ, ചുമ, അലർജി, ആസ്മ, ഇവയ്ക്കെല്ലാം പ്രധാന കാരണം മലിനജലം, ഈർപ്പം, പ്രതിരോധശേഷി കുറവ് എന്നിവയാണ്. ആഹാരത്തിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ. പ്രതിരോധശേഷി കൂട്ടുന്ന പോഷകാംശങ്ങളും അവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും പരിചയപ്പെടാം. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കാരറ്റ്, മത്തങ്ങ എന്നിവയിൽ വിറ്റാമിൻ എ. വിത്തുകൾ, നട്ട്സ് എന്നിവയിൽ സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പയർവർഗ്ഗങ്ങൾ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ഇവ ശരീരത്തിലെ രോഗപ്രതിരോധ ഘടകങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. മഴക്കാലത്ത് ഗുണപ്രദമായ ചില ഭക്ഷണങ്ങൾ നോക്കാം. കഞ്ഞി എളുപ്പത്തിൽ ദഹിക്കും, ശരീരത്തിന് ഊർജം നൽകും, അഗ്നി സംരക്ഷിക്കും. പച്ചക്കറി സൂപ്പുകൾ ചൂടുള്ളതും പോഷക സമൃദ്ധവുമാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇലക്കറികൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വേവിച്ച് ഉപയോഗിക്കുക. ഫൈബറും മിനറൽസും ഇവ ധാരാളമായി നൽകുന്നു. രക്തശുദ്ധി, ദഹനം മെച്ചപ്പെടുത്തൽ ഇവയ്ക്ക് സഹായിക്കുന്നു. പയർവർഗ്ഗങ്ങൾ ശരീര പുനർനിർമ്മാണത്തിന് സഹായകരമാണ്. ഗുണപ്രദമായ ചില പാനീയങ്ങൾ നോക്കാം. ഇഞ്ചി കഷായം ദഹനം മെച്ചപ്പെടുത്തുന്നു, ചുമ, തൊണ്ടവേദന കുറയ്ക്കുന്നു. തുളസി ചായ ആന്റിവൈറൽ, ആന്റിബാക്ടീരിയൽ ഗുണം, ശ്വാസകോശാരോഗ്യം സംരക്ഷിക്കുന്നു. മഞ്ഞൾ ചേർത്ത തിളപ്പിച്ചാറിയ പാൽ. മഞ്ഞളിൽ ഉള്ള കുർക്കുമിൻ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതാണ്, പ്രതിരോധശേഷി

0: മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചൂടുള്ള അപ്പോഴപ്പോഴായി പാചകം ചെയ്ത ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മഴക്കാലത്ത് വേവിക്കാത്ത സാലഡുകൾ കുറച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് ആയുർവേദ പ്രകാരം വാതദോഷം വർദ്ധിക്കുന്നു, അഗ്നിമാന്ദ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ലഘുവായ ചൂടുള്ള ഭക്ഷണം, കഞ്ഞി, കഷായം, ഹെർബൽ പാനീയങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ജീവിതശൈലി നിർദ്ദേശങ്ങൾ: ശുചിത്വം പാലിക്കുക, ഭക്ഷണത്തിന് മുൻപും പിൻപും കൈകൾ വൃത്തിയായി കഴുകുക, കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിവാക്കുക, ശരിയായ ഉറക്കം ഉറപ്പാക്കുക, ലഘുവ്യായാമം ചെയ്യുക. മഴക്കാലം രോഗങ്ങളുടെ കാലമല്ല, അത് നമ്മുടെ ശ്രദ്ധയില്ലായ്മയുടെ ഫലമാണ്. ശരിയായ ഭക്ഷണവും ജീവിതശൈലിയും പിന്തുടർന്നാൽ ഈ കാലവും ആരോഗ്യത്തോടെ ആസ്വദിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മഴക്കാലം, ആഹാരത്തിലൂടെ പ്രതിരോധം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
4: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
5: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
5: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: ടി എം സി അപ്ലൈ.
6: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
7: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
8: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
9: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തീർത്ഥാടനം. ഗാനരചന സംഗീതം കൈതപ്രം.
1: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
2: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്, പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
3: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: 90 ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി 90സും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
7: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി 90 ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: തൊഴിൽ ദർശനം.
9: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 86 ഒഴിവുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം. ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി ഒഴിവ് 60, മെക്കാനിക്കൽ 47, ഇലക്ട്രിക്കൽ 13. യോഗ്യത 10 ക്ലാസ് ദേയവും സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 60% മാർക്കോടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയും CADയിലുള്ള പരിജ്ഞാനവും. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 25 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി September 4. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയർ ഒഴിവ് 14, മെക്കാനിക്കൽ 8, ഇലക്ട്രിക്കൽ 6. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 58 വയസ്സ് കവിയരുത്. പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് അസിസ്റ്റന്റ് ഒഴിവ് 12, മെക്കാനിക്കൽ 4, ഇലക്ട്രിക്കൽ 7, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ 1. യോഗ്യത 10 ക്ലാസും മറൈൻ എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രോണിക് ആൻഡ് എക്യുപ്മെന്റ് സിസ്റ്റത്തിൽ 10 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 58 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 300 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 4. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www

0: www.cochinshipyard.in. പഞ്ചാബിലെ കാവൂർ തലയിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITIക്കാർക്കാണ് അവസരം. വിവിധ ട്രേഡുകളിലായി 734 ഒഴിവുണ്ട്. ട്രേഡുകളും ഒഴിവും ഫിറ്റർ 180, വെൽഡർ ജി ആൻഡ് ഇ 220, മെഷീനിസ്റ്റ് 60, പെയിന്റർ ജനറൽ 40, കാർപ്പന്റർ 40, ഇലക്ട്രീഷ്യൻ 110, എസി ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക് 44, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 20, ഇലക്ട്രോണിക് മെക്കാനിക് 20. പ്രായം 15 24 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ എസ്സി ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത +2 സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസിൽ കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിൽ NCVT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും. അപേക്ഷാ ഫീസ് 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഒപ്പും 3 മാസത്തിലധികം പഴക്കമില്ലാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 5. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rcf.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rcf.indianrailways.gov.in. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങി. മാനേജർ തസ്തികയിൽ 260 ഒഴിവും ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ 129 ഒഴിവുമുണ്ട്. യോഗ്യത എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ. അപേക്ഷാ ഫീസ് 1000 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും എയർപോർട്ട് അതോറിറ്റിയിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aai.aero. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aai.aero.
1: തൊഴിൽ ദർശനം.
2: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ആന്തോളനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് നടേഷ് ശങ്കർ.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ് എവരിവൺ. ഐ ആം ഡോക്ടർ വിഷ്ണു നാരായണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ആൻഡ് ഇൻ ടുഡേസ് എപ്പിസോഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ് ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് സംതിങ് വി യൂസ് എവറി സിംഗിൾ ഡേ ബട്ട് റെയർലി സ്റ്റോപ്പ് ടു തിങ്ക് അബൌട്ട്. വേർഡ്സ് ആൻഡ് ദ ഫാസിനേറ്റിംഗ് സ്റ്റോറീസ് ബിഹൈൻഡ് ദം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു ദിവസം എത്രയോ ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, സാലറി, ക്വാറന്റൈൻ, മസിൽ, മെന്റർ, ഇവയൊക്കെ നമുക്ക് വളരെ ഫെമിലിയറായ വേർഡ്സ് ആണ്. പക്ഷേ ദീസ് വേർഡ്സ് ഹാവ് സ്റ്റോറീസ്. ഒരു വേർഡ് എവിടെ നിന്നാണ് വന്നത്? വാട്ട് ഡിഡ് ഇറ്റ് മീൻ? ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ട്രാവൽ ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ഓർ ചേഞ്ച് ഇറ്റ്സ് മീനിങ് ആൻഡ് ഫൈനലി ബിക്കേം ദ വേർഡ് വി യൂസ് ടുഡേ? ദിസ് ഈസ് വാട്ട് വി കോൾ എറ്റിമോളജി. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ വേർഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ, സാലറി. സാലറി മീൻസ് ദ മണി വി റിസീവ് ഫോർ അവർ വർക്ക്. എവറി മന്ത് വി വെയിറ്റ് ഫോർ അവർ സാലറി, ഡോണ്ട് വി? നമ്മൾ എല്ലാ മാസവും ഒന്നാം തീയതി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശമ്പളം. ഇപ്പോൾ ഓണം കഴിഞ്ഞ വേളയിൽ എല്ലാവരും ആകാംക്ഷയോടെ സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കുമല്ലോ. ബട്ട് വാട്ട് ഡസ് സാലറി ഹാവ് ടു ഡു വിത്ത് സോൾട്ട്? ദ ലാറ്റിൻ വേർഡ് സാൽ, SAL, സാൽ മെന്റ് സോൾട്ട്. ഫ്രം ദിസ് കെയിം ദ ലാറ്റിൻ വേർഡ് സലേറിയം, അസോസിയേറ്റഡ് വിത്ത് എൻ അലവൻസ് ഓർ പേയ്മെന്റ് കണക്റ്റഡ് വിത്ത് സോൾട്ട്. റോമൻ സോൾജേഴ്സിന് സോൾട്ട് ആയിരുന്നു

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ധർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി മഞ്ജരി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മായാവി.
1: മുപ്പത് കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വടക്കുംനാഥൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ഇനി കേൾക്കാം ചിത്രപാടിയ ഒരു ഗാനം. ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശരത്.

പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്ത് റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം വിവാദങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ ആഘോഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.05 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തെ അനന്തപുരി, തുടരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രദ്ധിക്കാം. ചോദ്യം ഇതായിരുന്നു, 2026 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പേരെന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, വേഴു എന്ന വള്ളം തുഴയുന്ന വേഴാമ്പൽ. മുൻപ് 500,000 രൂപയായിരുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതുക്കിയ സമ്മാനത്തുക 25,00,000 രൂപയാണ്.

0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധർ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കീർത്തിചക്ര.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
2: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
1: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
2: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎംസി അപ്ലൈ.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
6: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
7: സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന കെ പി കേശവമേനോൻ 1886 സെപ്റ്റംബർ 1 പാലക്കാട് തരൂർ ഗ്രാമത്തിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ലണ്ടനിൽ നിന്നും ബാർ ആറ്റ്ലോ പാസായി. ശേഷം നാട്ടിലെത്തി മലബാറിൽ ഹോം റൂളിന്റെ സ്ഥാപക സെക്രട്ടറിയായി. പിന്നീട് സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ വക്കീൽ ജോലി ഉപേക്ഷിച്ച് കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകരുക എന്ന ഉദ്ദേശത്തോടെ മാതൃഭൂമി പത്രം ആരംഭിച്ചു. അതിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 മാസത്തോളം ജയിൽവാസം അനുഭവിച്ച അദ്ദേഹം മറ്റ് ചില കാരണങ്ങളാൽ കോൺഗ്രസിന്റെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 2nd ലോകമഹായുദ്ധകാലത്ത് ജപ്പാന്റെ ആക്രമണത്തിൽ ഇരയായ മലയായിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തക സമിതി അംഗവും പ്രസിദ്ധീകരണ വിഭാഗം മന്ത്രിയുമായി. ഒടുവിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം 1951 ശ്രീലങ്കയിലെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റു. 15 മാസങ്ങൾക്ക് ശേഷം ആ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഉപന്യാസം, ജീവചരിത്രം, നാടകം, യാത്രാവിവരണം, കഥ, ആത്മകഥ തുടങ്ങിയ വിവിധ സാഹിത്യ ശാഖകളിലായി 32 കൃതികൾ രചിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനവും തുഞ്ചൻ സ്മാരകത്തിന്റെ ആദ്യത്തെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചു. 1959 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1966 പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1978 നവംബർ 9 കെ പി കേശവമേനോൻ അന്തരിച്ചു.
8: ഒരിക്കൽ വടക്കേ മലബാറിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനായി പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിമുകളും വളരെയുള്ള ഒരു സ്ഥലമാണത്. 4:30 പൊതുയോഗം. ഞാൻ അവിടെ ചെന്നപ്പോൾ ആളുകൾ കൂടിയിരുന്നു. പ്ലാറ്റ്ഫോം വളരെ ക്ഷേമമായി അലങ്കരിച്ച് 8-ഓ 10-ഓ കസാലയും ഒരു മേശയും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യോഗം ആരംഭിച്ചു. എന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വേറെ 4 പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴത്തിറങ്ങി ചില സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ പ്ലാറ്റ്ഫോം അലങ്കരിച്ചിട്ടുള്ള സമ്പ്രദായത്തിൽ സംതൃപ്തനായ ഞാൻ അവരെ അതിന് അഭിനന്ദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഒരു കിണറിന്റെ ആർമരയുടെ ചുമരിന്റെ മേൽ പലകകൾ നിരത്തിയിട്ടായിരുന്നു എന്ന്. 8-ഓ 10-ഓ ആളുകൾ ഇരുന്നിരുന്ന ആ പലക വലുതും പൊട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ എല്ലാവരും ആഴമുള്ള ആ കിണറ്റിൽ പെടുകയായിരുന്നു. ഭാഗ്യവശാൽ അതുണ്ടായില്ല. എന്തിനാണ് ആരോഗ്യം ഇല്ലാതെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പലകൊക്കെ നല്ല ബലമുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന്. ദൈവസഹായം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഉണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊടുത്ത വലിയ ഒരു ബലി ആകുമായിരുന്നു.
7: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത്

0: പി കേശവ മേനോന്റെ ശബ്ദം. സാക്ഷി
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
8: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
9: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
10: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
11: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനമിനി കേൾക്കാം. ചിത്രം ദില്ലിവാല രാജകുമാരൻ.

0: കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
5: ഫോൺ നമ്പർ ഞാൻ പറയാം.
3: എന്നാ പറയാം?
5: 90 72 503 503.
6: നമുക്ക് ചുറ്റും കണിയാപുരം ചിറയൻകീഴ് റോഡിൽ വരിക്കമുക്ക് ഭാഗത്ത് ഓട നിർമ്മാണം പുനരാരംഭിക്കുന്നതിനാൽ ഈ മാസം 7 മുതൽ ഒക്ടോബർ 7 വരെ വരിക്കമുക്ക് മുതൽ മുരുക്കുംപുഴ വരെ പൂർണ്ണമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറയൻകീഴ് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ മുരുക്കുംപുഴ മംഗലപുരം വഴി NH-ലേക്കും കണിയാപുരം വഴി വരുന്ന വാഹനങ്ങൾ കരിച്ചാറയിൽ നിന്നും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് പള്ളിപ്പുറം വഴി NH-ലേക്കും പ്രവേശിക്കണം. 1st ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഒക്ടോബർ 12 മുതൽ 1st ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തും. ഈ മാസം 10 പിഴയില്ലാതെയും 600 രൂപ സൂപ്പർ ഫൈനോടെ 15 വരെയും ഫീസ് അടയ്ക്കാമെന്ന് HSS വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. മാർച്ചിലെ HSS പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയതിനെ തുടർന്ന് പരീക്ഷകൾ റദ്ദു ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.
1: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
5: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
7: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
8: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
9: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം.
10: ഫോൺ 8590179986.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
12: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
14: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
15: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
16: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS e-സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
15: സുബയ്യ ജ്വല്ലറി, ആര്യശാല.

0: വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ആ കല്യാണം നടന്നു. ഖദീജയുടെ ആഹ്ലാദത്തിന് അതിലുണ്ടായിരുന്നില്ല. ആദ്യത്തെ കല്യാണ ദിവസം പോലും അവൾ ഇത്ര ആഹ്ലാദിച്ചിട്ടില്ല. അത് പ്രതീക്ഷിച്ചതായിരുന്നു. ഇത് അപ്രതീക്ഷിതമായി കിട്ടിയ ഭാഗ്യമാണ്. ആകെ മുരടിച്ചു പോകുമെന്ന് വിചാരിച്ച ജീവിതം വീണ്ടും പൊട്ടിത്തഴച്ചു വളരുകയാണ്. അടക്കിയാൽ അടങ്ങാത്ത ചിരി.
6: ഉമ്മ എന്തിരുത്ത ബെറുക്കനെ ചിരിക്കുന്ന്?
5: മകൾ ചോദിച്ചു.
6: എന്റെ പുന്നാര മോളേ.
5: ആ സ്ത്രീ മകളെ പിടിച്ചു ചുംബിച്ചു. ആ പെൺകുട്ടി അമ്പരന്നു. അവൾ ശകാരമായിരുന്നു പ്രതീക്ഷിച്ചത്. ഒരു പുതിയ വീട്, അതിൽ ഒരു പുതിയ കുടുംബം. അവരുടെ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തനിക്കുള്ള ഈ ആഹ്ലാദവായ്പൊന്നും തന്റെ പുതിയാപ്ലയ്ക്കുണ്ടാകയില്ലെന്ന് ഖദീജ പ്രതീക്ഷിച്ചതാണ്. അയാൾ മരത്തടി പോലെയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ടും സുലൈമാന്റെ പെരുമാറ്റത്തിന് വ്യത്യാസം വന്നില്ല. കാലത്തെഴുന്നേറ്റ് മരത്തടിയുന്താൻ പോവുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരിക, അയൽപ്പക്കക്കാർക്ക് മന്ത്രവാദം നടത്തുക, രാത്രി വന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഊണും കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഖദീജ ചോദിച്ചു,
6: പിന്നെ എന്നെ പിടിച്ചില്ലേ?
5: പിടിക്കാതെയാണോ കല്യാണം കഴിച്ചത്?
6: ഇക്ക് തോന്നുന്നത് പിടിച്ചില്ലാന്ന.
5: സുലൈമാൻ തലയുയർത്തി അവളെയൊന്ന് നോക്കി. വാതിൽക്കലൂടെ കടന്നുവരുന്ന സൂര്യകിരണങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഖദീജയ്ക്ക് ഒരു പ്ലാന്തടി കാതൽ പോലെ തുടുപ്പുണ്ടായിരുന്നു. സുലൈമാൻ മന്ദസ്മിതം തൂകി. ആ മന്ദസ്മിതത്തിലൂടെ രണ്ടാത്മാക്കൾ അടുക്കുകയും ചെയ്തു. സുലൈമാന് ജോലി ചെയ്യാൻ പണ്ടെന്നത്തേക്കാട്ടിലുമധികം ഉഷാർ. എന്തെങ്കിലും നേടണം, സമ്പാദിക്കണം എന്ന വിചാരം കൂടിക്കൂടി വന്നു. കിട്ടുന്നതൊക്കെ അയാൾ ഖദീജയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു. അവളാകട്ടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു ബാങ്കും. കാതരിഞ്ഞുകൊടുത്താലും കാലണ വെറുതെ ചെലവാക്കില്ല. പതുക്കെ ചായക്കട ഒന്നുയർന്നു. വ്യാപാരം ജാസ്തിയായി. രണ്ടുപേരും മുറയ്ക്ക് അധ്വാനിക്കും. രണ്ടു കാച്ചിയും രണ്ടു കുപ്പായവും രണ്ട് തട്ടനുമുണ്ടെങ്കിൽ ഖദീജ ഒരു കൊല്ലം കഴിച്ചുകൂട്ടും. എന്നിട്ടും നിത്യ വെള്ളയായിരിക്കുകയും ചെയ്യും. പെൺകുട്ടിക്കും അതുതന്നെ ക്രമം. ആൺകുട്ടിക്ക് സാധാരണ നിലവാരത്തിൽ ഉടുപ്പേ ആവശ്യമില്ലെന്ന് അവൾ തീർച്ചപ്പെടുത്തി. പെരുന്നാൾക്കൊരു കൊച്ചു കിണ്ടൻ, ഒരു തൊപ്പിയും, ധാരാളിത്വവും കാട്ടണമല്ലോ എന്ന നിലയ്ക്ക് കഴുത്തിൽ കെട്ടാൻ ഒരു പച്ച തൂവാല കൂടി ചിലപ്പോൾ അവന് വാങ്ങിക്കൊടുത്തു. ആ കുടുംബത്തിൻ്റെ നില പതുക്കെ ഉയർന്നു. സുലൈമാൻ ബാങ്കിൽ പണമിട്ടിട്ടുണ്ടെന്ന് നാട്ടിലൊരു സംസാരം.
6: 1000 ഉറുപ്യാണോലും ബാങ്കില്, പോസ്റ്റ് ഓഫീസ് ബക ഒരു ബാങ്കില്ലേ, അയിലും കായുണ്ടോലും. ആള്

0: വലിയ കുറുക്കനാ. ഖദീജ കൂടിയപ്പോ പൊട്ടാസും മനോലിയും പാടെ ചേർന്ന് ചേലിക്കായി. പക്കെങ്കില് നല്ലോല. ഈ സംഭാഷണങ്ങളൊന്നും സുലൈമാൻ ശ്രദ്ധിച്ചില്ല. അയാളുടെ ഉള്ളിൽ പുതിയ പല പദ്ധതികളും ആസൂത്രണം ചെയ്യപ്പെടുകയാണ്. ഇതിനിടയിൽ ഒരാൺകുട്ടിയും പിറന്നു, ഒരു ചെറിയ സുലൈമാൻ തന്നെ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
3: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിൻ്റെ ഈ ലാളിത്യത്തോടൊപ്പം തമിഴിൻ്റെ മധുരം കൂടി ചേർന്നാൽ ആ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമല്ലേ? ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ മലയാളവും തമിഴും ചേർന്ന് രസകരമാക്കിയ രണ്ട് ഗാനങ്ങൾ. ആദ്യം കേൾക്കാം എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും പാടിയ ഗാനം. ചിത്രം ഒരു യാത്രാമൊഴി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലയാളവും തമിഴും ചേർന്ന് രസകരമാക്കിയ രണ്ട് ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ നാം കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
5: യോഗ എന്നത് ജീവാത്മ പരമാത്മ ഐക്യമാണ്. അതായത് എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സന്തുലിതമായി കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ജീവിതചര്യയാണ് യോഗ. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. യോഗാസനത്തിന്റെ തുടക്കവും ഒടുക്കവും വിശ്രമാവസ്ഥയിലായിരിക്കണം. യോഗാസനത്തിന് മുമ്പ് മലമൂത്രം ശോധന നടത്തുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ശുദ്ധമായ ജലം ആവശ്യത്തിന് കുടിക്കേണ്ടതാണ്. തിടുക്കത്തിൽ യോഗ ആരംഭിക്കരുത്. എപ്പോഴാണ് യോഗ പരിശീലിക്കേണ്ടത്? രാവിലെയോ വൈകുന്നേരമോ ആണ് നല്ലത്. രാവിലെ ഉത്തമമാണ്. രാവിലെ യോഗ ചെയ്ത ഊർജത്തെ അന്നേ ദിവസം നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നതിന് മുമ്പ് കുളി, ദന്തശുദ്ധി എന്നിവ ചെയ്യേണ്ടതുണ്ട്. അതിരാവിലെ കുളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പരിശീലനം കഴിഞ്ഞ് വിയർപ്പോടെ ഉടനെ തന്നെ കുളിക്കരുത്. കുറച്ച് വിശ്രമിച്ചിട്ട് വേണം കുളിക്കേണ്ടത്. ഏത് സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്? നല്ല കാറ്റും വെളിച്ചവും ശുദ്ധമായ വായുസഞ്ചാരവും ഉള്ള, വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലമാണ് ഉചിതം. യോഗാഭ്യാസത്തിന് കൂടെ മറ്റു വ്യായാമങ്ങൾ പരമാവധി ചേർക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ യോഗ ചെയ്യരുത്. അതുപോലെ തന്നെ യോഗ കഴിഞ്ഞ ഉടൻ തന്നെ ഭക്ഷണവും കഴിക്കരുത്. അയഞ്ഞ കോട്ടൺ വസ്ത്രമാണ് ഉചിതം. യോഗ പുസ്തകങ്ങളെയോ ഓൺലൈനിലൂടെയോ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നത് നീന്തൽ പഠനം കറസ്പോണ്ടൻസ് കോഴ്സ് വഴി പഠിക്കുന്ന പോലെയാകും. അതിനാൽ നല്ല ഒരു യോഗ പരിശീലകന്റെ സഹായത്തോടെ യോഗ അഭ്യസിക്കുക. വെറും തറയിൽ യോഗാഭ്യാസം പാടില്ല. യോഗ മാറ്റോ, ബെഡ്ഷീറ്റോ, വിരിപ്പോ, പുൽപ്പായോ എന്തെങ്കിലും അതിനായി ഉപയോഗിക്കേണ്ടതുണ്ട്. രോഗമുള്ളപ്പോൾ യോഗ ചെയ്യരുത്. സ്ത്രീകൾ ആർത്തവ സമയത്ത് യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ തേച്ചുകൊണ്ട് യോഗ ചെയ്യരുത്. ഹൃദ്രോഗികൾ, ഉയർന്ന രക്തസമ്മർദ്ദം, നടുവേദന തുടങ്ങിയ രോഗമുള്ളവർ ഡോക്ടറുടെ മാർഗനിർദ്ദേശം കൂടി പാലിക്കേണ്ടതാണ്. യോഗ പരിശീലനത്തിന് അമിതമായ ബലം പ്രയോഗിക്കരുത്. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റുക. യോഗ എന്നത് കേവലം ഒരു വ്യായാമത്തിനപ്പുറം പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. പുരാതന ശാസ്ത്ര മേഖല ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ വളർന്ന് വികാസം പ്രാപിക്കുന്നു. യോഗയുടെ അനന്ത സാധ്യതകളെ നാം ഇനിയും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മറ്റ് കഠിനമായ അഭ്യാസങ്ങൾ പാടില്ല. കാരണം ശരീരത്തെ യോഗാവസ്ഥയിലൂടെ കടത്തിയാണ് യോഗ ചെയ്യുന്നത്. പെട്ടെന്ന് മറ്റ് കഠിന വ്യായാമങ്ങൾ ചെയ്യുന്നത് ഹൃദയത്തിനൊക്കെ ദോഷകരമായി ബാധിച്ചേക്കാം. ഓരോ ആസനങ്ങളും സാവധാനത്തിലും അവധാനതയോടും കൂടിയാണ് ചെയ്യേണ്ടത്. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും വിശ്രമം എടുക്കേണ്ടതാണ്. യോഗ ടൂളുകൾ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അവയെല്ലാം തന്നെ യോഗ പരിശീലകന്റെ നിർദ്ദേശത്തോടെ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. തുടക്കത്തിൽ ലളിതമായ ശിഥിലീകരണ വ്യായാമങ്ങളും സൂക്ഷ്മാസനങ്ങളും ചെയ്യുക. തുടർന്ന് ക്രമേണ മറ്റ് ആസനങ്ങളിലേക്ക് കടക്കാം. യോഗ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ലഘുവായ ആസനങ്ങൾ നന്നായി പരിശീലിച്ചതിന് ശേഷം മാത്രമേ സങ്കീർണമായ ആസനങ്ങൾ പരിശീലിക്കൂ.

0: ക്യാവൂ. മിതവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുക, യോഗയെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക.
1: യോഗ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
4: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎൻസി അപ്ലൈ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
11: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
12: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
13: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
14: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
15: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
16: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
15: ആഘോഷം തുടങ്ങിയല്ലേ.
16: യെസ്, 1000-ക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഡോക്ടർ രാജീവിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ചുരം.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ച് കുളിരണ് നിറയണ് ഇരു കിളി കുറുകണ് കുറുകണ്.
1: ഇനി കേൾക്കാം ചകോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുകയാണ്. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ അതിമനോഹരമായ ഒന്നാകട്ടെ ഈ ദിവസം എന്നാശംസിക്കുന്നു.

0: ഏസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യലേ.
1: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ടിഎൻസി അപ്ലൈ.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും.

0: ട്രാൻസ്പെറൻസി. ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം.

ഗാനോപഹാരത്തിൽ നിന്ന് 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ചിത്രം സാഗരം സാക്ഷി. കൈതപ്രത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശരത്.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ദി പ്രിൻസ് എന്ന ചിത്രത്തിൽ നിന്നുമാണ്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതം.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
0: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
0: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഗാനോപഹാരമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനരചനാ സംഗീതം ശ്രീകുമാരൻ തമ്പി. ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. പാടിയത് യേശുദാസ്. ഗാനോപഹാരത്തിലെ അടുത്ത ഗാനത്തിലേക്ക്.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ഇനി ഗാനോപഹാരത്തിൽ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ 1991 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാൾട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ബാലസോർ ജില്ലയിൽ സുബർണരേഖാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒഡീഷയിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി. രാജ്ഘട്ടിൽ നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ നീക്കം സജീവമാക്കി ഇന്ത്യ. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിന് ഉന്നതതല ചർച്ചകൾ നടത്തി. കേരള കർഷക സംഘം 28th സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 20 വരെ ആലപ്പുഴയിൽ. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ 18 രാവിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5th വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഏഷ്യൻ ഗെയിംസ് ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിലെ ഐച്ചിനേഗായ നഗരത്തിൽ നടത്തും. ഏഷ്യയിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൽ ഇന്ത്യയടക്കം 45 രാജ്യങ്ങൾ പങ്കെടുക്കും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

0: വാക്കുകൾ കൊണ്ട് തോണിതുഴഞ്ഞ്, ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട്, പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം.
1: ഹലോ സന്ദേശഗാനം. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സന്ദേശഗാനത്തിൽ എന്റെ ചേച്ചിയെ ഉൾപ്പെടുത്തണേ. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട്. ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആശചേച്ചി എന്റെ അമ്മ, കൂട്ടുകാരി, ചേച്ചി ഒക്കെയാണ്. സുന്ദരിയായിരുന്ന ചേച്ചി വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. യോഗയാവും അതിന്റെ രഹസ്യം. ഞങ്ങൾ രണ്ടാളും ചേർന്ന് ആകാശവാണിയിൽ കത്തുകളും SMS പ്രിയഗാനങ്ങളും ഗാനസല്ലാപത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. പഴയ പാട്ടുകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന ചേച്ചിയെ വിളിക്കണേ. നമുക്ക് ആശാ രതീഷിനെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ആശാ രതീഷ് ആണോ?
2: അതെല്ലോ.
1: ആശാ രതീഷ് തിരക്കിലാണോ?
2: പറഞ്ഞോ, ആരെ വിളിക്കുന്നു എനിക്ക് മനസ്സിലായില്ല.
1: ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിച്ചല്ലേ, തിരക്കിലാണോ ഇല്ലയോ എന്ന്. അപ്പോ ഇതെന്താ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കാവോ?
2: അങ്ങനെയൊക്കെ ചോദിക്കുക, എന്താണെന്നറിയോ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ടീച്ചർ. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് പറഞ്ഞ് ഞാൻ പറയാം എന്താന്ന്.

0: ടീച്ചറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലേ, പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പൂർത്തീകരിക്കി. എന്താ ഇത്?
1: ഞാൻ തിരക്കിലല്ല സാർ പറഞ്ഞു.
0: അല്ല, എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യം അങ്ങ് പറ. ടീച്ചർ വന്നിട്ട്?
1: ടീച്ചർ ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ എന്റെ ബിസി എന്ന് പറയുന്നത്.
0: ആണ്, ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ പ്രായം കൂടുന്തോറും ഈ സൗന്ദര്യം കൂടിക്കൂടി വരുന്നതിന്റെ രഹസ്യം എന്താ?
1: ആരാന്ന് പറയേ?
0: ഈ രഹസ്യം പറഞ്ഞ ആദ്യം.
1: ഇല്ല, ഇത് ആരാന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ആരാന്ന് പറയും?
0: ഈ രഹസ്യം അറിഞ്ഞാൽ ബാക്കി പറയാം, ഇല്ലെങ്കിൽ
1: രഹസ്യൊന്നും പറയത്തില്ല. ആരാന്ന് പറയാം?
0: ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഹരിപ്പാടുള്ള ഒരു രേഖാ രാജീവൻ പിണങ്ങും.
1: രേഖാരാജീവൻ?
0: ഏത് രേഖാരാജീവൻ? നിങ്ങൾ പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന രേഖാരാജീവൻ. ഞെട്ടി വട്ടായി നിൽക്കുകയാണ്. ഈ ഞെട്ടൽ മാറാൻ എന്തെങ്കിലും യോഗയുണ്ടോ? അതോ ഈ യോഗം?
1: നമുക്ക് ആരാന്ന് അറിയാതെ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ
0: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിന്ന് വിളിച്ചതാണ്. പോയോ വെച്ചിട്ട്?
1: ഇല്ല പോയില്ല.
0: ആ, അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. ഈ ലോകത്തൊന്നും അല്ലേ, വേറെ എവിടെയോ നിന്ന് ആരെയോ കുറിച്ച് സംസാരിക്കും പോലെ ഉണ്ടല്ലോ.
1: അയ്യോ അല്ല, ഇതെനിക്ക് മനസ്സിലായി. രേഖാരാജീവൻ ഇപ്പൊ ഗൾഫിലാണ്. ഞങ്ങൾ ഒരുമിച്ച് നമുക്കൊരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക.
0: അയാളെങ്ങാനും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും.
1: അതെന്തിനാ?
0: ആ, അയാളാണ് എന്റെ ചേച്ചി, എത്ര സുന്ദരിയാണ്, ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ സുന്ദരിയായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകാശവാണിക്ക് സന്ദേശം അയച്ചിട്ട് ചേച്ചിയെ വിളിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് സന്ദേശം അയച്ചിട്ട് ആകാശവാണി എന്ന് വിളിക്കുമ്പോ ചേച്ചി ഏത് രേഖാരാജീവനാണ്
1: എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ മനസ്സിലാവാന്ന് പറയട്ടെ, ഞാൻ അമ്പിളി അവളെ
0: വിളിക്കുന്നത്.
1: ഒഫീഷ്യൽ നെയിം അത്ര അറിഞ്ഞുകൂടായിരുന്നു.
0: ഇനി ഉരുണ്ടിട്ട് കാര്യൊന്നുമില്ല, പാവം.
1: സോറി സോറി,
0: അങ്ങോട്ട് പറഞ്ഞാ മതി, എനിക്ക് സോറി ഒന്നും വേണ്ട.
1: അമ്പിളിക്കുട്ടി സോറി കേക്കുന്നുണ്ടായിരിക്കുമല്ലോ.
0: ആ, അത് ശരി, അത് എന്റെ ചെലവില്. സുഖായിരിക്കുന്നു. അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്നറിയാലോ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നീ എത്ര ധന്യയില്ല, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും.
0: ഇനി ഗൾഫിലുള്ള ആള് വരാൻ താമസിക്കുമല്ലോ.
1: കേട്ടോട്ടെ.
0: അകലെ ആയിരിക്കുമ്പോഴാണല്ലോ ഈ വരികൾക്ക് കുറച്ചുകൂടി അർത്ഥമുള്ളത് അല്ലേ?
1: ഫീലിംഗ്സ് വരും.
0: ശരി ശരി. ഓ എൻ വിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ കരുവാറ്റയിൽ നിന്നും രതി ദേവി, ബി എസ് എൻ എല്ലിൽ നിന്നും വിരമിച്ചു. എനിക്ക് ഇന്ന് സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കേണ്ടത് എന്റെ സുഹൃത്ത് ഗീതയെയാണ്. ആലപ്പുഴ SD കോളേജിലെ 82-85 BSc മാത്തമെറ്റിക്സ് ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. കൊച്ചു ഗീത എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞങ്ങൾ 7 പേര് ചേർന്ന ഒരു ഗ്യാങ് ആയിരുന്നു. കുഞ്ഞിക്കൂനിനിൽ ദിലീപ് വിമൽകുമാർ എന്ന് സ്വയം പറയുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളെ തന്നെ 7 stars എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോതി ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എന്നത് ഒരു വലിയ വേദനയാണ്. ഗീത ഡയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ സ്റ്റിച്ചിങ്, പെയിന്റിംഗ്, മ്യൂറൽ ആർട്സ്, എംബ്രോയിഡറി അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഗായിക കൂടിയാണ്. മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂരിൽ താമസിക്കുന്നു. ഗീതയെ സന്ദേശഗാനം പരിപാടിയിലൂടെ വിളിക്കാമോ? രണ്ടു വരി പാടിക്കുകയും വേണം. നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, ഇത് കൊച്ചുഗീതയാണോ?
3: അതെല്ലോ.
2: കൊച്ചുഗീത ഇപ്പൊ തുന്നിക്കൊണ്ടിരിക്കുകയാണോ അതോ വരച്ചുകൊണ്ടിരിക്കുകയാണോ? ആണ്. എന്താണ് തുന്നിക്കൊണ്ടിരിക്കുന്നത്? ആണ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്ത് തുന്നും? പിന്നെ ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ വിട്ടാ?
3: ഇല്ല, ഉണ്ട്.
2: അതും ഉണ്ട്. അവസാനം വരച്ച ഏതാ?
3: അവസാനം വരച്ചത് ഒരു സീനറിയാണ്.
2: മ്യൂറലിൽ സീനറിയാ?
3: ആ, ഒരു അരയന്നം.
2: അങ്ങനെ
3: നിൽക്കുന്ന ഒരു അരയന്നം.
2: എനിക്ക് വയ്യ, വെറൈറ്റിയാണ്. ഇനി ഇന്നെല്ലാം വെറൈറ്റികളുണ്ട് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ശരിക്കും ഞാൻ വിളിച്ച ഇതിനൊന്നും അല്ല. എന്ത് മനസ്സിലായി?
3: സാറിന്റെ പേര് മനേഷ് എംപി.
2: അതാര്?
3: ശരിയല്ലേ, അത് ആകാശവാണിയില് എനിക്ക് മനസ്സിലായി.
2: ഞാൻ ഈ 7 stars ഗീതയോട് ഒരു രണ്ടുപേര് പാട്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ച ആളാണ്. അപ്പോഴത്തേക്ക് എന്നെ വേറെ ആരോന്നൊക്കെ പറയുന്നു.
3: എനിക്ക് മനസ്സിലായി, മനസ്സിലായി.
2: ഈ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നതല്ലാതെ എനിക്ക് രണ്ടുപേര് പാട്ട് കിട്ടുമോ? ഇപ്പൊ ഞാൻ നിർബന്ധിക്കണോ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു.
3: വേണ്ട, വേണ്ട.
2: ആ, താങ്ക് യു.

0: ప్రళయ ప్రవాహమునిలో దుఃఖం ప్రథమోదీ తీర్ను.
1: എന്തുപറ്റി? പെട്ടെന്ന് 80സിലൊക്കെ പോയി SD കോളേജിന്റെ വരാന്തയിൽ കൂടിയൊക്കെ നടന്ന് അതുവഴി പാട്ടൊക്കെ പാടി ഹിമശൈല സൈകത ഭൂവിലല്ല SD കോളേജിന്റെ വരാന്തയിൽ നിന്നാണോ പ്രണയപ്രവാഹമായി വന്നത്? എല്ലാം അങ്ങ് സമ്മതിക്കുകയാണ്, ഒന്നും തിരിച്ചു പറയുന്നില്ല. അതെങ്ങനെ ശരിയാവും? എന്തെങ്കിലും കറക്റ്റ് അല്ലെന്ന്
0: പറഞ്ഞെല്ലാം പറയാ.
1: ഈ സെവൻ സ്റ്റാർസിലെ രതിദേവിയെയും ഗീതയെയും മാത്രമേ അറിയാവൂ.
0: രതിദേവി അരിച്ചേ കത്തയച്ചതല്ലേ സാർ?
1: ആ, ഇതെല്ലാം ഇങ്ങനെ അരച്ചു കലക്കി കുടിച്ചു വെച്ചേക്കുവാണ്. കംപ്ലീറ്റ് പെട്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച മുതൽ നേരെ ഇവിടെ വന്നിരുന്ന് പരിപാടി അവതരിപ്പിക്കും, ഞാൻ അവിടെ ഇരുന്ന് കേൾക്കാം.
0: ശരി ശരി.
1: ഈ കണക്ക് പഠിച്ചവരൊക്കെ ഈ പല വഴി പല സ്ഥലത്ത് പിരിഞ്ഞു പോയെങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു അടുപ്പമൊക്കെ സൂക്ഷിക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം.
0: കഴിഞ്ഞ വർഷവും ഗെറ്റ് ടുഗെതറുണ്ടായിരുന്നു, ഈ വർഷവും പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: ആഹാ, അപ്പൊ അടുത്ത ഗെറ്റ് ടുഗെതറിനുള്ള ആശംസകൾ ഞാൻ ഇപ്പോഴേ അറിയിച്ചേക്കുന്നു.
0: താങ്ക് യു.
1: ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടത്?
0: പാട്ട് മഴവില്ലി നല്ല പേര്.
1: കഥ ഇതുവരെ എന്ന സിനിമയിലെ പാട്ടല്ലേ? പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ പാട്ടാണ്. അപ്പൊ അങ്ങനെ മുന്തിരിക്കണ്ണം നിറച്ച് വാനം പെയ്യട്ടെ അല്ലേ? അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഇനി അങ്ങോട്ടുള്ള എന്താണ് നിങ്ങളുടെ ഗെറ്റ് ടുഗെതറുകളെല്ലാം വളരെ സമ്പന്നമാവട്ടെ, അതിൽ അദൃശ്യമായി എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹായ്, ഹലോ സന്ദേശഗാനം. ഒത്തിരി കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഞാനൊരു റേഡിയോ ആരാധികയാണ്. എൻ്റെ കയ്യിലുള്ളത് വലിയൊരു റേഡിയോ ആണ്. കുടുംബത്തിലെ കൊച്ചുമോനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊച്ചു റേഡിയോ വേണം കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. എന്തായാലും അവനൊരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി തന്നു, അത്യാവശ്യം സൗണ്ടുള്ള റേഡിയോ. അവനൊരു സർപ്രൈസ് കൊടുക്കണം. അവൻ്റെ പേര് നിസാം, എൻ്റെ പേര് സാലിഹ. നിസാമിന് പഴയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഒരു കളക്ഷനുണ്ട്. ഈയിടെ വീഡിയോ കോളിലൂടെ എന്നെ അത് കാണിച്ചു തന്നു. അത്യാവശ്യം കീബോർഡ് വായിക്കും, അവനെ ഒന്ന് വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, നിസാമാണോ? ഈ വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോകൾ നിർമ്മിക്കുന്ന നിസാമാണോ?
1: വലിയ ശബ്ദമുള്ള ചെറിയ റേഡിയോ
0: എങ്ങനെ നിർമ്മിച്ചിട്ടില്ലേ? സകലമായ ഇലക്ട്രിക് സാധനങ്ങളും അഴിച്ചു പൊളിച്ച് പഠിക്കുക, പുതിയതുണ്ടാക്കുക, പലതിന്ന് ചേർത്ത് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഹോബി എന്നറിഞ്ഞു. വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു റേഡിയോ ഉണ്ടാക്കി കൊടുത്തു എന്നറിഞ്ഞു. ആർക്കാ? ആ, ഈ പുറകെ നടന്ന് ശല്യം ചെയ്ത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു, അതാണോ? ഇലക്ട്രിക് സാധനങ്ങൾ മാത്രമല്ല, കുറച്ച് ഇലക്ട്രിക് സംഗീതത്തിലൊക്കെ താല്പര്യം ഉണ്ടെന്നറിഞ്ഞല്ലോ. എന്നിട്ട് ഗാനമേളക്കൊക്കെ വായിക്കൂ?
1: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
0: എന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടുമ്പം, അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും കൂടി കൂടുമ്പം,
1: ഓഫീസിലെ ഓണപരിപാടികള് അങ്ങനെയുള്ള,
0: അതൊക്കെ തന്നെ നമുക്ക് വളരെ സന്തോഷമല്ലേ. മൊത്തം തിരക്കിനിടയിൽ രണ്ടു വരി കീബോർഡില് കൈവച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഇത് ആരാ, എന്താ, എവിടെന്നാന്നൊക്കെ പറഞ്ഞ് അമ്പരന്ന് നിൽക്കുകയാണ്. അല്ലേ,
1: അല്ല, ഇത് എവിടുന്നാന്ന് എനിക്ക് മനസ്സിലായി.
0: എവിടെന്ന് മനസ്സിലായി?
1: ആകാശവാണി.
0: അതെങ്ങനെ മനസ്സിലായി?
1: കുളർനാട്ട്.
0: ഇവരെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ. അതാണ്. എന്തായാലും കൊച്ചുമോനൊരു സർപ്രൈസ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സാലിഹ ഉമ്മ നമുക്ക് മെസ്സേജ് അയച്ചത്. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞുപോയി.
1: സർപ്രൈസ് പൊളിഞ്ഞു, അതാണ്.
0: എന്നാലും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ആരായിരിക്കും, എന്തായിരിക്കും എന്നില്ലേ.
1: പെട്ടെന്ന് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ടോണ്ടോ അല്ല, ഇതുമായിട്ട് എന്താ പറയുന്നത്, എല്ലാവർക്കും അതങ്ങോട്ട് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പഴയ സാധനങ്ങളും പഴയ സംഗീതമാണ് പറയുമ്പോ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാരും ഇപ്പം എന്താ മൊബൈലും വാട്സപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോ എല്ലാം കൈപ്പുപ്പിലുണ്ട്. ചിലർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ചിലരിയായിരിക്കും പഴയ സാധനങ്ങൾ എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്.
0: എന്തിനാണ് ഈ ആക്രികളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ നേരിട്ടുണ്ടാവും. നമ്മുടെ ജീവനാണെന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. അല്ലേ,
1: അതാണ് ഞാൻ സംഘടിക്കുക. 8-ാം ക്ലാസിന്റെ ഒരു കഥ പറഞ്ഞത്, 8-ാം ക്ലാസ് മുതൽ ഏകദേശം തുടങ്ങിയതാണ്.
0: എങ്ങനെയായിരുന്നു ഈ ഒരു താല്പര്യം? പിന്നെ ഇതെങ്ങനെയാ പഠിച്ചത്? സ്വന്തമായിട്ടുള്ള പഠിത്തമാണോ അത്?
1: സ്വന്തമായിട്ടാണ് സാർ. അത് ടെക്നിക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അന്നേരം അവിടുന്ന് ഈ വണ്ടിക്കൂലിയൊക്കെ വീട്ടിൽ നിന്ന് ഫാദർ തരും, 50 പൈസ ഒരു ദിവസത്തേക്ക് തരും. കൺസെഷൻ ഉണ്ട് കെ എസ് ആർ ടി സിയിൽ സമയത്തുണ്ട്. 50 പൈസ നമ്മുടെ പോക്കറ്റിൽ കിടക്കും, ഇല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ബസ് ആണ് എനിക്ക് തോന്നുന്നത്. 10-20 പൈസ അങ്ങനെ ഈ സ്കൂളിലോട്ട് പോകുന്ന വഴി സായങ്കളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു ഇലക്ട്രോണിക്സ് കിടക്കുന്നു. അല്ല, കൂടുതൽ ഇതായത് എന്റെ സുഹൃത്തിന്റെ അപ്പച്ചിയുടെ മകൻ സായങ്കളം മോഹൻ സൈറ്റീസില് ഇലക്ട്രോണിക്സ്
0: പഠിക്കുന്നുണ്ടായിരുന്നു.
1: അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, ക്ലാസ്സിൽ ഓരോന്നും ശരിയാക്കിക്കൊണ്ട് വരുമ്പോ എനിക്കും താല്പര്യമായി. ആദ്യമായിട്ട് എന്റെ സൈക്കിളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സൈക്കിളിന്റെ അലാറുണ്ട്, അത് കേട്ടിട്ടുണ്ടായിരിക്കും പണ്ട് ആംബുലൻസിന്റെ
0: ശബ്ദമൊക്കെ.
1: അന്ന് അതിനെങ്ങാണ്ട് നല്ല വിലയുള്ള നല്ല 100-110 രൂപയുണ്ട്. അന്നുകൊണ്ട് പെട്ടെന്ന് വാങ്ങിക്കാൻ
0: 100 രൂപ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിലയല്ലേ.
1: ആ, അത് തന്നെ. ഈ സംഗതി മനസ്സിലായിട്ടുണ്ട്. അവിടെ കടയിട്ടില് അതിന്റെ ഓരോ ഐറ്റംസ് മേടിച്ച് അവസാനം എന്തായാലും ആദ്യം ഉണ്ടാക്കിയ സാധനം വിജയിച്ചു. അതേ തുടർന്ന് പിന്നെ അത് കച്ചവടമാക്കി അടുത്തത് അങ്ങനെ അങ്ങനെ പോയി. അവസാനം 10-ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ഫാദർ മദറൂടെ പറഞ്ഞു, ഈ 10-ാം ക്ലാസ്സിൽ ഈ സംഗതി സോൾഡറിങ് ആണോ മറ്റുള്ളതൊന്നും എടുക്കരുത്, എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ 500 രൂപ പരീക്ഷ കഴിയുമ്പോൾ തരുമുണ്ട്. അങ്ങനെ ആ 500 രൂപ കിട്ടി. അതുകൊണ്ട് ഞാൻ എന്റെ ആദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ അസംബിൾ ചെയ്തു.
0: അടിപൊളി.
1: ആ അസംബിൾ ചെയ്ത ടേപ്പ് റെക്കോർഡർ കുറച്ചുകൂടെ ലാഭം തന്ന് വാങ്ങിയ കക്ഷിയാണ് എനിക്ക് സർപ്രൈസ് തരാൻ ഇപ്പം മാഷിനെ ഏൽപ്പിച്ചത്.
0: അത് ശരി. അപ്പൊ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാലത്തും പ്രോത്സാഹനവുമായിട്ട്.
1: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് ഒരു ഇതല്ലേ, കാലത്ത് റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ വെളിയിൽ കൊണ്ടിട്ടാണ്. അന്നൊക്കെ റേഡിയോ തന്നെ വീട്ടിൽ

0: ഇല്ലാത്ത പൊതിഞ്ഞു വെച്ചേക്കുന്ന സംഭവമല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്കും നാട്ടുകാർക്കും താല്പര്യമായിരുന്നു. അങ്ങനെ
1: എന്തായാലും വലിയ സന്തോഷം.
0: എഞ്ചിനീയറാണ് കേട്ടോ.
1: ആ അത് ശരി. ഇലക്ട്രോണിക്സ് മാറി സിവിലോട്ട് പോയോ?
0: ഇലക്ട്രോണിക്സ് അല്ല, ഇലക്ട്രോണിക്സ് ഹോബിയായിരുന്നു സാറേ. പഠനത്തിനകത്ത് അന്ന് അങ്ങനെയാണ് കിട്ടിയത്, കിട്ടി ആ രീതിയിൽ അങ്ങ് പോയി.
1: ശരി ശരി ശരി.
0: എനിക്ക് തോന്നുന്നു അതങ്ങനെ വ്യത്യസ്തമായ ഫീൽഡായ കാര്യമില്ല, ചിലപ്പം ഇലക്ട്രോണിക്സ് ബോറിംഗ് ആയാലും
1: കുറച്ചുകൂടി ഒരു മടി തോന്നിയല്ലേ?
0: തീർച്ചയായും, കാരണം നമ്മൾ ഈ പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാം അറിയാവുന്ന ഒരാൾ പിന്നെ തിയറിയിലേക്ക് അഗാധമായിട്ട് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഒരു റേഡിയോ അസംബിൾ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സംഗതി ഒരു വി സി ആർ റിപ്പയർ ചെയ്യുക, അതൊക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് നല്ല. അല്ല അതിന്റെ അഗാധയിൽ ഒരുപാട് കയറി കുറെയൊക്കെ പഠിച്ചു, അപ്പോഴത്തേക്ക് പഠിച്ചു കുറെ. എന്റെ സിവിൽ എഞ്ചിനീയറിംഗ് പുസ്തകത്തിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോണിക്സ് പുസ്തകങ്ങൾ ആ സമയത്തോളം എന്റെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: ഓ വലിയ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ. ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, അപ്പൊ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: മിന്നാരത്തിനാത്ത നിലാവേയുമായിരുന്നു.
1: ആഹാ, അടിപൊളി പാട്ടാണല്ലോ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. എം ജി ശ്രീകുമാർ പാടിയത് വേണോ ചിത്ര പാടിയത് വേണോ? ചിത്ര പാടിയത് കേൾക്കാം അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അതെ, സാധാരണ ഇങ്ങനെ ആൾക്കാർ തുറന്ന് സംസാരിക്കണമെന്നില്ലല്ലോ, താങ്കൾ അത് തുറന്ന് സംസാരിച്ചു, വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ സാറേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടരും. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 305 രൂപ വർദ്ധിച്ച് 14,240 രൂപ നിരക്കിലും പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഹലോ സന്ദേശഗാനം തുടരുന്നു.
3: ഹലോ സന്ദേശഗാനത്തിലേക്ക്. എന്റെ പേര് വിധു രാജേഷ്. അമ്മ പ്രമീള, അച്ഛൻ തമ്പാൻ. ഞങ്ങൾ കാസർഗോഡ് നീലേശ്വരം നാട്ടിൽ നിന്നാണ്. ഗ്രാമത്തിന്റെ പേര് കൊട്രച്ചാൽ. അമ്മയ്ക്ക് വേണ്ടി ആകാശവാണിക്ക് കത്തെഴുതി എനിക്ക് ശീലമുണ്ട്. എല്ലാം ഒന്നും വായിക്കാറില്ല. ഓഗസ്റ്റ് 18 അമ്മയുടെ പിറന്നാളാണ്. ഈ വർഷം പിറന്നാളിന് ഞാൻ അമ്മയുടെ കൂടെ കാണില്ല. ബാംഗ്ലൂരാണ് ജോലി, ഇടയ്ക്ക് പോണം. അപ്പോൾ എന്റെ മോള് ജിയ കശ്വി അമ്മയ്ക്കും അച്ഛനും ഒപ്പം വീട്ടിലായിരിക്കും. ഭർത്താവ് പുറം രാജ്യത്താണ്. ഓണത്തിന് നാട്ടിൽ എല്ലാ വർഷവും പരിപാടി ഉണ്ടാകാറുണ്ട്. ഈ വർഷം എന്റെ മോളും കുട്ടികളോടൊപ്പം നൃത്തപരിപാടിക്കുണ്ട്. സന്ദേശഗാനത്തിലൂടെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പ്രതീക്ഷയോടെ മകൾ വിധു. വിളിച്ചു നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, ഇത് തമ്പാൻ ചേട്ടനാണോ? പ്രമിള ചേച്ചി ഇല്ലേ? കൊട്രച്ചാല് വേറെ എന്തൊക്കെയാണ് വിശേഷം?
4: നല്ല
3: വിശേഷങ്ങൾ. അവിടെ ജിയ കശ്വി എന്ത് പറയുന്നു? ആ, ഓണത്തിന് ജിയയുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നോ? ആഹാ, ഏത് പാട്ടിനായിരുന്നു ഡാൻസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? അത് ശരി. അപ്പൊ ആരാ കൊണ്ടുപോയത്? പ്രമിള ചേച്ചി
4: കൊണ്ടുപോയോ?
3: ആണോ, ഇത് ഉണ്ടായിരുന്നോ അവിടെ? ആഹാ, എന്ന് തിരിച്ചുപോയി? ഇവിടെ ഉണ്ടോ? ആണോ, ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ബാംഗ്ലൂർ ആയിരിക്കും. ആഹാ, എന്ന് വന്നു? ആഹാ, അത് ശരി. അപ്പൊ ഇപ്പൊ വീട്ടിലില്ലേ? അല്ല, ഇദ്ദേഹം വീട്ടിലില്ലേന്ന് ചോദിക്കായിരുന്നു. തമ്പാൻ ചേട്ടൻ അപ്പൊ പ്രമിള ചേച്ചിയോ? അപ്പൊ വിധുവോ? ആ, അപ്പൊ വിധുവിന്റെ നിന്ന് കൊടുക്കുവോ? പിന്നെ വിശേഷങ്ങളല്ലേ ഉള്ളൂ. ഈ ഓഗസ്റ്റ് മാസം മൊത്തം അവിടെ വിശേഷങ്ങളായിരുന്നില്ലേ?
5: ഹലോ,
3: ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വന്നു?
5: ആരിത്?
3: ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ വരുന്നു ചോദിച്ചപ്പോ ആരിത് എന്നാണ് ചോദിക്കുന്നത്. എന്നെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നത് കഷ്ടമല്ലേ? എന്തോക്കെ എന്തോക്കെ
5: എനിക്ക് മനസ്സിലായി. ഞാൻ കൊടുക്കാം.
3: എന്ത് മനസ്സിലായി?
5: ഹലോ,
3: 10-18 ദിവസം കഴിഞ്ഞ് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എടുക്കൂ?
5: ഓ, എടുക്കൂ.
3: ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് ഓണം, കൊച്ചുമോളുടെ നൃത്ത പരിപാടി, പിന്നെ ദേ ഇപ്പൊ മോള് നാട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാം ആഘോഷമാണല്ലോ. അപ്പൊ ഞാൻ കൂടുതൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
5: ഇല്ല, വിശേഷം എല്ലാം കഴിഞ്ഞു. എന്നാലും വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്.
3: ആര്
5: ആര് നമുക്ക് മനസ്സിലായി. കേൾക്കുന്ന ആളാണ്.
3: അതുകൊണ്ട്
5: റേഡിയോയിലത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലായി.
3: ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഒരാള് ബാംഗ്ലൂരിൽ നിന്ന് ഇതെല്ലാം ഏൽപ്പിച്ചു വെച്ചിട്ട് ഈ വിളിക്കുന്ന സമയത്ത് നാട്ടിലുണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് താമസിച്ച് വിളിച്ചത് എന്തുകൊണ്ട് നന്നായി. ആശംസ താമസിച്ചെങ്കിലും സന്ദേശം അയച്ച ആളെയും ആശംസ വാങ്ങിക്കേണ്ട ആളെയൊക്കെ ഒരുമിച്ച് കിട്ടിയല്ലോ. ഇന്ന് ഏത് പാട്ടാ വെക്കേണ്ടേ? മഞ്ഞണിക്കൊമ്പിൽ, തെങ്ങിണിക്കൊമ്പിൽ, താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുബംഗലി കുരുവി. ബിജു തിരുമലയ്ക്ക് ഓരോന്ന് എഴുതി വെച്ചാ മതി. ആ, പോരട്ടെ.
5: മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ആ പാട്ടെന്റെ ഫേവറേറ്റ് ആണ്.
3: അത് ശരി. തമ്പാൻ ചേട്ടനെ പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്?
5: അങ്ങനെയൊന്നുമില്ല. പാട്ടെല്ലാം കേൾക്കുമ്പോ എല്ലാം മൂളിക്കും, പാടിക്കൊണ്ട് നിൽക്കും.
3: അതൊരു സന്തോഷമല്ലേ.
5: ആകാശവാണിയിലെ പാട്ടും ഓർമ്മച്ചപ്പിലെ പാട്ടെല്ലാം പാടുമ്പോ

0: എല്ലാം കേൾക്കും, രാവിലെ റേഡിയോ ഓൺ ആക്കും.
1: കൂടുതലും ചലച്ചിത്ര ഗാന പരിപാടികളാണ് ഇഷ്ടം അല്ലേ?
0: അതന്നെ ഇഷ്ടം. ഒന്ന് പഴയ ഗാനങ്ങള്.
1: അപ്പൊ എന്തായാലും വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാല് സന്തോഷം.
0: കഴിഞ്ഞ വലിയ സന്തോഷം എനിക്ക്.
1: മിച്ചു തിരുമലയുടെ വരികളാണ്, ജെറി അമൽദേവിന്റെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് കേൾക്കാം.
0: കേൾക്കാം. താങ്ക് യു.
1: താങ്ക് യു.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
2: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
3: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
7: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിൽ

0: വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്. കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
1: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
7: അതാണ് മൈ ജി 5 ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
8: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈ ജി പ്രൈസ് ചാലഞ്ച്.
7: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
8: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
9: TNC അപ്ലൈ.
10: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
12: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
13: ആരെക്കാണാൻ പോവാ?
12: ഭഗവതിയെ കാണാൻ.
13: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
12: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
0: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
7: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
0: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
7: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
0: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
9: TNC അപ്ലൈ.
14: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
15: സന്ദേശഗാനത്തിലേക്ക് ലെറ്റർ എഴുതാൻ കാരണം എന്റെ പപ്പായ്ക്ക് വേണ്ടിയാണ്. പപ്പായുടെ പേര് ജോയ് എന്നാണ്. പപ്പായ്ക്കിപ്പോൾ 79 വയസ്സുണ്ട്. പപ്പായ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നതിനായി ഈ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കണം. ചെറുപ്പം മുതൽ റേഡിയോ പരിപാടികൾ വളരെയധികം ആസ്വദിക്കുന്ന വ്യക്തിയാണ്. വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു എന്ന് ജിൻസി ജിജോ, നോർത്ത് ആര്യാട്, ആലപ്പുഴ. വിളിച്ചു നോക്കാം, ജിൻസിയുടെ പപ്പ സർപ്രൈസ് ആവുമോ? ഹലോ.
16: ഹലോ
15: ഹലോ, ജോയ് പപ്പ എന്ത് ചെയ്യുന്നു? ആണാ, വീട്ടിലെത്തിയില്ലേ?
16: വീട്ടിലെത്തിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു.
15: ജിൻസി ഉണ്ടോ കൂടെ?
16: ജോമനുണ്ട്.
15: ജോമനാണോ? ജിൻസി ഇല്ലേ?
16: ജിൻസി ഇല്ല. ജോജോ ഉണ്ട്. ജോജോ ഡ്രൈവ് ചെയ്യാ.
15: ആഹാ,
16: ആരാണത്?
15: ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ.
16: ജിജോ.
15: ജിജോ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, എന്നിട്ട് ഇതിപ്പം ഓടി വീട്ടിൽ പോയിരുന്ന റേഡിയോ പരിപാടികൾ കേൾക്കാൻ വേണ്ടിട്ടല്ലേ പോന്ന് തിരക്കിട്ട്?
16: അത് ശരി.
15: ഏത് ശരി?
16: എന്നിട്ട് റേഡിയോ വെക്കും ഞാൻ.
15: പാട്ട് പരിപാടികളാണ് കൂടുതൽ കേൾക്കുന്നത് അല്ലേ? അപ്പൊ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോ ജോയ് പപ്പയെ വിളിച്ചിരിക്കുന്നത്. ജിൻസി ഞങ്ങൾക്കൊരു കത്ത് എഴുതിയിരുന്നു. ജോയ് പപ്പയെ വിളിക്കണം, സംസാരിക്കണം, ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഷ്ടമുള്ള ഏത് പാട്ടാ വെക്കേണ്ടേ? ചോദിക്കുന്നതിന് ചട പടയെന്ന് പറഞ്ഞിട്ട് പാട്ട് വരികയാണ്.
17: ഇടമുന്തു തകർന്നൊരു മണി വീണ ഞാൻ, ഇടനെഞ്ചിളവ കൃതി മാത്രം, ഇവർ വാടിക്കരിയുന്ന അതിലീ മുകുളം, ഹൃദയത്തിലെരിവേനൽ മാത്രം.
16: ഇഷ്ടമുള്ള പടങ്ങളുടെ പാട്ടുകളെല്ലാം ഞാൻ കേട്ടു.
15: പപ്പ വണ്ടിക്കകത്തോട്ട് കയറി പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞെട്ടിയോ?
16: ആരാന്ന് ചോദിക്കാൻ എന്നെ പറയുന്നത്, പിടിച്ചിട്ട് സ്വയം കേട്ടിട്ട് മനസ്സിലായി ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്നുള്ള സംശയത്തിലാണ് ആരാണെന്ന് കേട്ടി.
15: ആ, അങ്ങനെ. ശരി, അപ്പോ വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. യാത്രയിലായതുകൊണ്ട് നമുക്ക് പിന്നൊരിക്കൽ കൂടുതൽ സംസാരിക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഇടം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
8: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
9: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
10: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക്

0: Spectrum cash prize under the international bets. Mega bumper samaram, BMW car, scratch and win chidal, TV, refrigerator, washing machine, smartphones, 4% മുതൽ 100% വരെ discount.
1: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 to 12:00 മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഇനിയൊരു നമ്പർ 9496565631. മറ്റൊരു നമ്പർ 9496595631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 to 12:00 അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ONV കുറിപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ചിത്രം പണ്ടുപണ്ടൊരു രാജകുമാരി. വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് ചിത്രം ജയ് ഗണേശ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശങ്കർ ശർമ്മ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രണ്ടായിരത്തി 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ, ജല, വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. നേപ്പാളിലെ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കൈകാര്യം ചെയ്യുന്നതിനും ലഘൂകരിക്കുന്നതിനും ആഗോള സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം നേപ്പാൾ പാർലമെന്റിൽ പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജല സാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കം. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുക്കും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ കൂടി 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപ. കണ്ണൂർ പേരാവൂർ പാമ്പാളിയിൽ 3 പേർക്ക് വെട്ടേറ്റു. കൂരിയാടൻ അൻസർ, പട്ടനാടൻ അരുൺ, അഭിജിത് മേൽ മുരിങ്ങോടി എന്നിവർക്കാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിലെ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ആം സീഡായ ആര്യാന സെബലേങ്ക കൊളീന ലാറ്റ്സേങ്കയെ തോൽപ്പിച്ച് 3-ാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആർദർ ആഷ്യ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സെബലേങ്കയുടെ ജയം. പ്രധാന വാർത്തകളിനി 12 മണിക്ക്.

0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇനി പരിപാടിയിലേക്ക്.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് അഭിഭാഷകനും നോട്ടറി പബ്ലിക്കുമായ ഡോക്ടർ എ ജഹാംഗീർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: യെസ്,
1: നമുക്കറിയാം നമ്മുടെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന മിഷൻ, ആ വിമുക്തി മിഷൻ വഴി ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സ തേടിയെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൾക്കാർ 200,000 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എത്രത്തോളം ഭീകരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: പുതുതായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ശക്തിയായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. എങ്കിലും ഇത് ഇത്രയൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിൽ നമുക്ക് തടയാൻ കഴിയുന്നത്, സമൂഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, സമൂഹത്തിലെ നമ്മളെല്ലാവരും ഇതിനെ ഒരുപക്ഷെ ഗവൺമെൻറ് നടപടി കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം. ഇതിനെ അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു ആവശ്യം വളരെ ശക്തമായ ഒരു കാര്യമാണിത്.

0: അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിയമങ്ങളുടെ ഒരു അഭാവം അല്ല എന്ന് തോന്നുന്നു. നമ്മൾ 1985 തന്നെ NDPS ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഈ നിയമങ്ങളുടെ ഒരു അത് നടപ്പിലാക്കുന്ന രീതി ഏതൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞതുപോലെ NDPS ആക്ട് 1985 വന്നതാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ നിയമമെന്ന് പറയുന്നത്. ഇതിനകത്ത് അനുബന്ധമായിട്ട് പഴയ നമ്മുടെ IPC ഉണ്ട്, അതിപ്പോൾ 2023 നമ്മുടെ BNS ആയിട്ട് വന്നതും, പിന്നെ CRPC BNSS, അങ്ങനെ അതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഒരു ഭാഗം, എക്സൈസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ സംസ്ഥാനത്ത് ഈ 3 വകുപ്പുകളും കൂടിയാണ് ഇതിനകത്ത് നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിനകത്ത് NDPS ആക്ട് തന്നെയാണ് അതിനകത്തുള്ളത്. അത് 1985 ശേഷം 88 അല്ല 98, അതുപോലെ തന്നെ 2001, 2012, 14, 22 അങ്ങനെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടൊരു 10 നിയമങ്ങൾ NDPSമായി ലിങ്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ആദ്യത്തത് NDPS ആക്ട് 1985 തന്നെ, അത് ഒരു 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളിലായിട്ട്, 1 മുതൽ 83 വരെ സെക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ മറ്റു കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്,
0: പിടിച്ചെടുക്കുന്ന
1: ക്വാണ്ടിറ്റി. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം 3 വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ, 10,000 രൂപ മുതൽ 50,000 രൂപ മുതൽ അങ്ങോട്ട് 500,000 രൂപ വരെ, 1,000,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു ഇടപാടുകളുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു നിയമങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത, ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുവാൻ ഈ നിയമം മൂലം സർക്കാരിന് കഴിയും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച്. അത് ഈ അടുത്ത കാലത്ത് 2022 വന്ന ഒരു ഭേദഗതിയിലൂടെ കൂടുതൽ ഫലപ്രദമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇതിൽ ഓപ്പറേഷൻ തൂഫാൻ, അത് അവരുടെ തന്നെ ഒരു പ്രകടന പത്രികയുടെ ഒരു ഭാഗം പോലെ അതാക്കിയെടുത്തപ്പോൾ വൻപിച്ച ഒരു ഇത് ജനബംഗാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇത് എല്ലാം മികവെല്ലാം കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായി അത് പോകുന്നുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇത് വരുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ, അതാണ് ഏറ്റവും പ്രധാനം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടെ നിന്നാണല്ലോ തൊട്ടടുത്ത് പെട്ടെന്നിങ്ങനെ വരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗവും അതുപോലെ വിമാനമാർഗവും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 18 താഴെയുള്ള കുട്ടികളെയാണ്.
0: അതാ നിയമത്തിൻ്റെ ഒരു ഒരു ചില ക്ലോസ് അത് ദുരുപയോഗം ചെയ്യുന്നു.
1: ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് 18 താഴെയുള്ള, അപ്പോൾ ഇതിനകത്ത് വേറെ ബാലനീതി നിയമം കൂടി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും ഈ കുട്ടികൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 60 കഴിഞ്ഞ, അതായത് സീനിയർ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെയും ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തടവിൽ പാർപ്പിക്കുന്നതിനുമൊക്കെ കുറേ നിബന്ധനകളുണ്ട്. 18 മുമ്പുള്ള കുട്ടികളെപ്പോലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് നമ്മുടെ ഒരു SHO സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഇപ്പം നമ്മൾ വീണ്ടും അത് തിരിച്ച് സബ് ഇൻസ്പെക്ടറുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പല സ്റ്റേഷനുകളും. അപ്പോൾ അവർക്ക് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മേളിലോട്ടുണ്ട്. പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അവർക്കും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിനകത്ത് പദവികൾ കൊടുത്തിരിക്കുന്നത്, അധികാരം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് റേഞ്ചർ. അപ്പം ഇതേപോലെ SHO പോലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അത് മാറി വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ട് അതുപോലുള്ള മറ്റുള്ളവർ നിർദ്ദേശം കൊടുത്ത് അവരുടെ നിർദ്ദേശാനുസരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന പോലും നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒത്തിരി എന്താ പറയുന്നത് നിയമം കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ ലൂപ്പ് ഹോൾസിൽ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിതിനെ ഇത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ചില സാധനങ്ങളുണ്ട്.

0: ഇതെല്ലാം ഈ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം. നമുക്കിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കുറേ ചെടികളാണ്, ഈ ഒപ്പിയം ചെടി, അതുപോലെ തന്നെ കഞ്ചാവ് ചെടികൾ, അതുപോലുള്ള കുറേ ചെടി. അതിൽ നിന്ന് സംസ്കരിച്ചാണ് പലതരത്തിൽ ഇപ്പം നമുക്കിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഫുഡ്സ് കൊണ്ട് എടുക്കുന്നുണ്ട്, പല തിളനില അനുസരിച്ചെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ പല അതിനകത്ത് കഞ്ചാവ്, മരിജുവാന, അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ MDMA പോലുള്ള പദാർത്ഥങ്ങൾ ഇത്. അപ്പം അതിൻ്റെ 0.005% മുതൽ, അതായത് 0.005 gram. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സ്വർണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാമിൽ 8 gram ഒരു പവനെന്ന് പറയുന്ന പോലെ, ഇത് 0.005 gram വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരു ഇതിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് കിലോ കണക്കിനാണ് ഇപ്പോൾ പിടിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് അധ്യാപിക ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ദിനംപ്രതി ഓരോ ജില്ലകളിലും ഗവൺമെൻറ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്, അതിനകത്ത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. കാരിച്ച ഈ വനാന്തരം കാട്ടിൽ ഇത്തരം ചെടികൾ വളർത്തി രഹസ്യമായി പോയി കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടാലേ അത് കാര്യം നടക്കും. പിന്നെ ഇതിനകത്ത് വാറ്റിയെടുക്കുന്ന ഇത്, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പണ്ടത്തെ പോലെ ഇപ്പോൾ ചാരായൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അവിടെ റോളുണ്ട്, പിന്നെ പോലീസുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ആവശ്യത്തിന് വാഹനങ്ങൾ കിട്ടാത്തത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ 30 km ചുറ്റളവിലുള്ള ആരെങ്കിലും പിടിച്ചാലോ, ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവരെ ദേഹപരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി നടപടികൾ അതിനകത്തുണ്ട്, പേപ്പർ വർക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രതികൾക്ക് ചാടിപ്പോകാനുള്ള ലൂപ്പ് ഹോൾസ് വളരെ ഇതുണ്ട്. പിന്നെ അവർക്ക് 72 hours വരെ കസ്റ്റഡിയിൽ വയ്ക്കാമെന്നുള്ളൊരിതുമുണ്ട്. നമുക്കിവിടെ സാധാരണ നമ്മുടെ പഴയ IPC ഇപ്പം BNS വഴിയാണെങ്കിൽ 24 hours ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള, പക്ഷെ അവർക്ക് അതിനകത്ത് ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തുകൊണ്ട് പെട്ടോ, അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ വാഹന സൗകര്യവും അതിനുവേണ്ടി പ്രത്യേകം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് സ്റ്റാഫുകളെയും വിട്ടുകൊടുത്താൽ ഇത് ഒരു പരിധി വരെ ഒരു കാര്യം. ഇനി എത്ര ചെയ്താലും ശരി, ഈ കുട്ടികളും അതുപോലുള്ള മറ്റുള്ളവരും ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾക്കൂടെ പങ്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും മറ്റുമൊക്കെ ഇതിൻ്റെ കരിയറായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഇത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരണമായിട്ടും അതിനേക്കാൾ കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുന്നു, വിദേശത്ത് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. പക്ഷേ അവരറിയുന്നില്ല, തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഇത്തരം സാധനങ്ങൾ അതിനകത്ത് പാക്കേജായി വരുന്നു, പിടിച്ചാൽ അവർ അനുഭവിക്കണം. ഇതൊക്കെയാണ്. അതുപോലെ
1: നമുക്കൊരു കോൾ ഉണ്ട്. യെസ്, ഹലോ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാനിത് കൊല്ലം കുടിക്കോടിയ സദാശിവനാ.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: യെസ്, സദാശിവൻ ചോദിക്കൂ.
2: ഇത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ നമ്മളൊക്കെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ആരോടാണ് അറിയിക്കേണ്ടത്? ഞാൻ
0: അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലത്തും അതിനകത്ത് ഇതുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാം. ലോക്കൽ നിങ്ങളുടെ പേരൊക്കെ അവിടെ വളരെ ഇതായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും അത് പുറത്തൊന്നും വിടത്തില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ, എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെടാം.
2: സ്വാഭാവികമായിട്ടും ജയിലില്ലാതെ ജാമ്യം കിട്ടില്ലേ? അവര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇത് ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്?
0: അതിപ്പം ആർക്കെങ്കിലും ഇപ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അവർ തന്നെ സ്വയം മനസ്സിലാക്കുക, അവരുടെ ആശ്രിതരായ രക്ഷിതാക്കൾ മറ്റുള്ളവരൊക്കെ അവർ ഇതിനകത്ത് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കുക, അവരെ തിരിച്ച് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക.

0: കുറേ കാലത്തേക്ക് അവരൊന്ന് ബന്ധുക്കൾ തന്നെ നിരീക്ഷിക്കുക. അല്ലാതെ പോലീസിനും വേറെ കാര്യമുണ്ട്, അവർ വീണ്ടും അതിനകത്ത് മറ്റൊരു കുറ്റത്തിലേക്ക് സമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടും ഇരട്ടി ഫൈനടിപ്പിച്ചുകൊണ്ടും വീണ്ടും ഇതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യും. അപ്പം അത് പക്ഷേ വേറൊരു കാര്യമുണ്ട്, മറ്റു നിയമങ്ങളിലില്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് ആർജിച്ച സ്വത്തുക്കൾ എന്ത് തന്നെയായിരുന്നാലും അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും, പിന്നെ തീർച്ചയായിട്ടും കണ്ടുകെട്ടാം.
1: എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, അതൊക്കെ ഇത് മരുന്ന് മയക്ക് മരുന്നര കേസിൽ പിടിച്ചു ജയിലിട്ടതായിരുന്നു. കൊറോണ സമയത്ത് അത് വെളിയിൽ വിട്ടയച്ചു. അയാളിപ്പം നല്ല നല്ല സാമ്പത്തിക ശേഷി, അതിന് വലിയ വീടുകൾക്ക് വെച്ച് നല്ല സുഖമായിട്ട് കഴിയാണ്.
0: ആ നമുക്കൊരു നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം റൂൾ ഓഫ് ലോ അല്ലേ, നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നിശ്ചിത പരിധി വരെ മാത്രമേ ഏതൊരു എത്ര തീവ്രമായ കേസിൽ ഉൾപ്പെട്ടാലും അവർക്ക് അവരുടേതായ ഒരു സമയം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കും. ഇപ്പോൾ 90 ദിവസത്തിനകത്ത് ബന്ധപ്പെട്ട് നമുക്ക് ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ നീതി ലഭിക്കും. ആ അതാണ്, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ തീവ്രത അളക്കുന്നത് ഇതിനകത്ത് കയ്യിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ ക്വാണ്ടിറ്റിയും വേണം, ഈ സാധനങ്ങളുടെ ക്വാളിറ്റിയും വേണം. ചില ഇതെല്ലാം രാസപദാർത്ഥങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. നമ്മളിപ്പം ഇപ്പം കെമിസ്ട്രി പഠിച്ച് അവർക്കറിയാൻ പറ്റും, ഇത് ഈഥേൻ്റെയും മീഥേൻ്റെയും ഡെറിവേറ്റീവുകളായിട്ടാണ് ഇത് വരുന്നത്. പല ബോയിലിംഗ് പോയിൻറ്റിൽ ഇതിനകത്ത് സംസ്കരിച്ചെടുക്കുന്നു. പിന്നെ അതിനകത്ത് ഇതിനകത്ത് വീര്യം കൂട്ടുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ, അസംസ്കൃത സാധനങ്ങളും കൂടി ചേർക്കുന്നു. അതാണ് മാരകമാകുന്നത്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഇതെല്ലാം മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം ചെറിയ ഒരു ഇത്, അവിടെ മരുന്ന് സംസ്കരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇത് ലീഗലായി, മറ്റിടത്തെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ അസുഖങ്ങൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത്. ഈവൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുതൽ ബി ഫാം പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ MSc കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഈ ആക്റ്റിൽ തന്നെ അതിനകത്ത് പ്രത്യേകം ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഈ ബെൻസീൻ്റെയും മീഥൈൽ ഈഥൈൻ തുടങ്ങിയ സാധനങ്ങളുടെ ഡെറിവേറ്റീവായിട്ടാണ് വരുന്നത്. എല്ലാത്തിനും കെമിക്കൽ നെയിം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് സിന്തറ്റിക്കായിട്ട് നമ്മൾ ദുരുപയോഗം, മയക്കുമരുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദുരുപയോഗമാണ്.
2: അതാണ് നമുക്ക് വേറൊരു കോളുണ്ട്, കോൾ കട്ടായി തോന്നുന്നു. അപ്പോൾ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും പിടിക്കപ്പെട്ടിട്ട് അത് 90 ദിവസം കഴിയും, അതിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നതിനുള്ള ഒരു അങ്ങനൊരു ടെൻഡൻസിയും കൂടെ ഉണ്ടാവും. കാരണം ഇതിനകത്ത് നിന്നുള്ളൊരു പ്രോഫിറ്റും അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് കൂടുതലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാനുള്ളൊരു മടിയും ഒക്കെ കാരണം അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ 90 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന അതനുസരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പിന്നീട് ഉണ്ടാവാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും?
0: നിയന്ത്രിക്കാൻ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ ഒരു ഇപ്പം ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത് ഇത്തരം കേസുകൾ ഇല്ലാതിരുന്നത് അല്ല. അപ്പം ഫലപ്രദമായി അത് നേരിടാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് പലരും എന്ത് ചെയ്തു, അതൊരു മറയാക്കിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഈ ക്യാഷ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള, കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ വാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് തന്നെ പല അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ചില കാര്യങ്ങളിലൊക്കെ വക്കീലെന്ന നിലയിലൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് പോലീസുകാർ പറയാറുണ്ട്,

0: നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
8: ഷോറൂം സന്ദർശിക്കൂ.
9: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
4: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
5: ആരെ കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
5: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
7: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
7: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: TNC apply.
8: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
9: ശരിയാണ്, പക്ഷെ പലപ്പോഴും ഈ ഇയാൾക്ക് സുബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഇയാൾക്ക്
10: അതിപ്പോ ഞാനും വക്കീലല്ലേ, ഞങ്ങള് സാധാരണ പ്രതികൾക്ക് വേണ്ടി കയറുമ്പോൾ ഡിഫൻസ് ഒരു മെക്കാനിസം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയും, പക്ഷെ അത് കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അത് വ്യാപകമായ കുറ്റകരമായ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ അതേപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവര് ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കും. കാര്യം സ്വന്തം മനസ്സോടുകൂടി ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് എന്തെങ്കിലും ബന്ധപ്പെടുത്തി വന്നാൽ അത് കോടതിയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഉപയോഗപ്പെടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. കാരിച്ച ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ലൈഫ് സ്പാൻ അല്പം കൂടുതലാണ്. എങ്കിലും ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്കും ചിലപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് ഈ മറവിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കരിയറാക്കുകയോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, പൂർവ്വകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ ബന്ധുക്കൾ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷെ അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഇദ്ദേഹം നേരത്തെ ഒരു എന്താണ് ഇദ്ദേഹം ഒരു ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിനെ ആരോ ഉപയോഗപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണിച്ചാൽ അതിനകത്ത് ചെറിയ ഒരു എക്സെപ്ഷൻ കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ.
9: അതെ അതെ, അല്ലാതെ ഇയാൾ മയക്കുമരുന്നിന് അടിമയായ ഒരാൾക്ക്, ക്ഷീണം അടിമയായ ഒരാൾക്ക് ഇതിനുള്ള യാതൊരു ഇളവുകളും ഇല്ല എന്നാണ് സാർ പറഞ്ഞത്.
10: ഇല്ല, അദ്ദേഹത്തിന് പിന്നെ നിയമം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അടിമയാണെങ്കിൽ അതിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, വിമുക്തി മിഷൻ ഉണ്ടല്ലോ, ആ വിമുക്തി മിഷൻ അതുപോലുള്ള മറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മാത്രമല്ല, അദ്ദേഹം വളരെ ഇതിനകത്ത് അടിമയാണെങ്കിൽ, ഇതിനകത്ത് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസ് നടത്താനും പറ്റൂല. അപ്പം അദ്ദേഹം

0: തന്നെ ഒരസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പഴയ നിലപാടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുക. അതാണ് തീർച്ചയായിട്ടും.
1: ഓക്കെ, ആൻഡോ താങ്കൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണോ?
0: ബാംഗ്ലൂർ ഹബ്ബാണ് ഇതിന്റെ.
1: ഈ പ്രോഗ്രാം
2: അല്ല,
0: ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
2: അത് ശരിയാണ് സാർ, പക്ഷെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും
0: കൂടുതൽ. കേരളത്തിൽ പൊതുവേ ഇത് കൂടുതലാണെന്ന് നമ്മളും പറയുന്നുണ്ടല്ലോ.
2: ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. ഇപ്പൊ ഈ തൂഫാൻ തുടങ്ങിയതിനു ശേഷം 10,700 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആകെ ജയിലുകളിൽ എണ്ണം 7,000 പേര് നമുക്ക് ജയിലിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ?
0: അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്രാവശ്യം കേരളത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം പശ്ചിമബംഗാളിലും ഒറീസയിലും ആസാമിൽ നിന്നും ഇവിടെ വന്ന തൊഴിലാളികൾ തിരിച്ചു വന്നിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം ഇവിടെ പഴയതുപോലെ നിന്ന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല, ഇത്തരം വിപണനങ്ങൾ നടത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയ മലയാള മനോരമയുടെ ഒരു പേജ് മുഴുവനും അതിന്റെ വാർത്തയാണ്. അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ദുരുപയോഗപ്പെടുത്തി വൻ ഓഫർ കൊടുത്ത് വിദേശത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഈ സാധനം ഒളിപ്പിച്ചു കൊണ്ടുവരികയാണ്, അവർ പോലും അറിയാതെ. പൊതുവെ പറഞ്ഞേ ഉള്ളു. ഓക്കെ,
1: ആൻഡോ താങ്കൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
2: ഞാനൊരു റേഡിയോ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്. ഞാൻ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാറുണ്ട്. ഞാൻ അമച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആണ്. ഞാൻ ലോകത്തിലുള്ള എല്ലാ റേഡിയോ സ്റ്റേഷനും കേൾക്കാറുണ്ട്. തിരുവനന്തപുരം റേഡിയോ ഞാൻ 6 മണി തുടങ്ങി എന്റെ ഓൺലൈൻ ഓപ്പൺ ആണ്. ഞാൻ എപ്പോഴും
0: കേൾക്കാറുള്ളതാണ്.
1: അപ്പൊ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിലും ഇത്തരം കാര്യങ്ങള് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്.
2: വളരെ സന്തോഷം, വളരെ സന്തോഷം.
1: ഈ നിയമങ്ങൾ ഇപ്പം സാർ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, 10,000 ആൾക്കാരെ നമ്മൾ ഇതിനകം തന്നെ തൂക്കാൻ വഴി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവരെയൊക്കെ ഈ പാർപ്പിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഈ കൃത്യസമയത്ത് ഇത് കേസ് ചാർജ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ആ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ഉണ്ടാക്കിയ ആഡംബര ജീവിതം അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ സ്വത്തുവകൾ,
1: ഒരുപക്ഷെ ഒരു പുതിയ കൂടുതലായ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ ഒരു അതിനൊരു ടെൻഡൻസി
0: ഉണ്ട്. അതുകൊണ്ടാണ് 2022 ഈ അമെൻമെന്റ് വന്നതിന് ശേഷം ഇത് തിരിച്ചുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം ഈ തിരിച്ചുപിടിച്ച വസ്തുക്കൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കേസ് അങ്ങനെയല്ല, ഇതെൻ്റെ ബന്ധുക്കൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുണ്ടാക്കിയതാണ് ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകമായ സംവിധാനം വേണം. അപ്പോൾ അതിന് നിയമം പ്രത്യേകമായ ഒരിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാടേൻ്റെ ഒരു എക്സൈസ് സർക്കിൾ ഓഫീസ് അതിനുവേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട്. അത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നെടുമങ്ങാട്. അതുപോലെ കൊല്ലത്ത് തന്നെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. അതുപോലെ 10 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് വരെയുള്ള ഏകദേശം 10 ജില്ലകളിൽ ബന്ധപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ എക്സൈസ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ പിടിച്ചു വയ്ക്കുക, സീസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം. അപ്പം അത് പക്ഷേ അത് കഴിഞ്ഞ കാലങ്ങളിൽ അത് കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടില്ല,
1: ആയിരുന്നില്ല.
0: പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇതൊക്കെ സജീവമാക്കുകയും അവിടെ ഈ പറയുന്നതുപോലെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതായിപ്പോൾ പാലക്കാടും അതുപോലെ തൃശ്ശൂരും മഞ്ചേരിയിലും പുതുതായിട്ട് 3 കോടതികൾ കോടതികൾ കൂടി ഉണ്ടാക്കാനായിട്ടും. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ നേരത്തെ പോക്സോ കോടതികൾ ഇപ്പോൾ എല്ലായിടത്തും ഏറെക്കുറെ വ്യാപകമായതുപോലെ

0: ഫാമിലി കോടതികൾ വ്യാപകമായതുപോലെ ഈ NDPS സ്പെഷ്യൽ കോടതികളും അതിന് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, അത്രത്തോളം കേസുകൾ നിലവിലുള്ള കോടതികളിൽ നിന്ന് വിഭിന്നമായി വീണ്ടും കോടതികൾ സമാനമായി ഉണ്ടാകുന്നത് അത്തരം കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ്. അതാണ് പിന്നെ
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം, ഞാൻ മോഹൻകുമാറാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുന്നത്.
1: ട്രിവാൻഡ്രത്ത് നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ.
2: സാറേ, ഇത് നമ്മുടെ പേപ്പറിലൊക്കെ പലരും പിടിക്കുന്നേ കാണുന്നുണ്ട്, ഒരുപാട് മയക്കുമരുന്ന് കേസൊക്കെ. പക്ഷെ അവർക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചിട്ടൊന്നും കാണാറിയാം. അവർക്ക് കിട്ടുന്ന ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അത് ശരിക്കും പബ്ലിക്കിനോട് പത്രങ്ങൾ ചെയ്യുന്നൊരു അനീതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും.
0: പക്ഷെ അത് സ്വാഭാവികമായും നിങ്ങൾ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു പോക്സോ കേസിൽ ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ അത് അപ്പോഴും തന്നെ പത്രത്തിൽ വരും. നമുക്കറിയാം 20 കൊല്ലം, 40 കൊല്ലം, 60 കൊല്ലമൊക്കെയാണ് ശിക്ഷ വരുന്നത്. പക്ഷേ ഇവിടെയും നമ്മുടെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ഒരു 3 കൊല്ലത്തിനകത്തുള്ള ശിക്ഷകളാണെങ്കിൽ സ്വാഭാവികമായും പത്രക്കാരത് കൊടുക്കാറില്ല. അതിന് അങ്ങനെയല്ല, ഇതിനകത്ത് ക്വാണ്ടിറ്റിയും ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റിയും കൈ പിടിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഇതിനകത്ത് ശിക്ഷ വരുന്നത്. ഇപ്പം 0.2 ഗ്രാം സാധനം പിടിച്ചാൽ അതിന് അപ്പോൾ ഇത് മെഷർ ചെയ്യാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് മെഷർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് അപ്പോൾ അത് അതിനനുസരിച്ചാകുമ്പം 3 കൊല്ലവും ചിലപ്പോൾ 1000 രൂപ പിഴയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും അതിനകത്ത് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് തന്നെ അറിയാം, സ്വാഭാവികമായും 3 കൊല്ലത്തിന് താഴെയാണെങ്കിൽ അപ്പോൾ തന്നെ വീണ്ടും ജാമ്യത്തിൽ വിടുകയാണ്, പിടിച്ച ഉടനെ ജയിലിൽ ഇടുന്നില്ല. കാര്യം അവർക്ക് അപ്പീൽ പോകാനുള്ളൊരു പ്രൊവിഷനുണ്ട്. എന്നാൽ 10 കൊല്ലം 20 കൊല്ലമൊക്കെ ഉണ്ട് ശിക്ഷ. അതുപോലെ തന്നെ 5 ലക്ഷം 10 ലക്ഷം രൂപ ഉണ്ട് സാധനങ്ങൾ അവരിന്ന് കിട്ടിയ സാധനങ്ങളും അത് കൊണ്ടുണ്ടാക്കി കഴിഞ്ഞ 8 കൊല്ലമായി അല്ലെങ്കിൽ 6 കൊല്ലമായി, അതായത് അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നിൽ 6 കൊല്ലമായി ഇവരുടെ കാര്യങ്ങൾ നിരീക്ഷിക്കും. ആ 6 കൊല്ലത്തിനകത്ത് അവരുടെ വീട്ടിൽ പുതിയ ആഡംബര വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വാഹനം മേടിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ അത് ഇയാൾ ഇതിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി അത് സീസ് ചെയ്യാം. പിന്നീട് അവർക്ക്
2: അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. തീർച്ചയായും പലപ്പോഴും രഹസ്യ വിവരത്തെ തുടർന്ന് പിടിക്കുന്ന കാണുന്നത്. ഈ രഹസ്യ വിവരം എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ തന്നെ പിടിപ്പിക്കുന്ന പോലെ തോന്നി എനിക്ക്.
0: അപ്പൊ ഇത് നിയമം പറയുന്നത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് ദി ലോ സേസ് സോ. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പൊ ഈ പലർക്കും പലതും നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കാരണം ഇതാണ്: ആ പിടിച്ച സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതുപോലെ പിടിച്ച സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനകത്ത് ബെയിലബിൾ ഒഫൻസിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രയൽ സാധാരണ രീതിയിൽ 6 മാസം മുതൽ 6 കൊല്ലം വരെയും ട്രയൽ നടക്കും. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇപ്പോൾ ഒരു സാധനം എടുത്തു, ആ സാധനം ഇത് ചെയ്തു, പിന്നെ അതിനകത്ത് കോടതിയിലൊക്കെ വരുമ്പം ചിലത് വേപ്പറൈസ് ചെയ്തു പോകും. അപ്പോൾ അതിനകത്ത് ഒരു തുള്ളി പോലും അതിനകത്ത് ഇതേതിൽ നിന്ന് പിടിച്ചതാണെന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ചില കുഴപ്പങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ എടുക്കുന്ന സാധനം അവസാനം കൂവമാവെന്നോ അല്ലെങ്കിൽ വേറെ ഗോതമ്പമാവെന്നോ പറഞ്ഞ് അവസാനം കോടതികളിൽ എത്തുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഇതിനകത്ത് പോലീസ് മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരേപോലെ റോളുണ്ട്.
2: ഞാൻ സന്തോഷം സാറേതായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞതിൽ വളരെ സന്തോഷം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ
1: ഓക്കെ, വിളിച്ചത് സന്തോഷം മോഹൻകുമാർ. അപ്പം അദ്ദേഹം സൂചിപ്പിക്കാൻ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഈ പല കേസുകളും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ശിക്ഷ എത്രത്തോളം എത്ര പേരെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് ഒരു കണക്കോ അല്ലെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ്.
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരിത് സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. ഒരു കുറ്റകൃത്യം വന്നാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഒരു റോൾ അതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ഇതിനകത്ത് പ്രതി ചിലപ്പോൾ അപ്സ്കോണ്ടിങ് ആയിരിക്കും. ആരുടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്ക് എടുത്തു, മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു. പക്ഷേ അതിൻ്റെ ആർ സി ഓണറെ തേടി പോകാൻ പറ്റും.

0: അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ആളിനെ കിട്ടുന്നില്ല. അവനത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ സോഴ്സ് തേടി പോകുമ്പോഴാണ് നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും പരിമിതികളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്.
1: അതെ അതെ, അതാണ് ഈ നിയമം ഇപ്പം കൂടുതൽ ശക്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം, ഒരുപക്ഷെ താങ്കൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുപക്ഷെ
0: ഈ ലഹരി മാഫിയയെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തന്നെ, ഇപ്പം നേരത്തെ അജിത് കുമാർ സാറ് ഇതിൻ്റെ ഒരു ഇതായിരുന്നു, അദ്ദേഹം തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെയും പലരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന് പറയുന്നത് സംസ്ഥാനത്ത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനക്ഷമമാകണം. തമിഴ്നാട്ടിൽ അത് വളരെ ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിലും. അപ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ
1: സംസ്ഥാനത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പ്രവർത്തനം നടക്കുന്നില്ല,
0: നടക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് അതിന് കൂടുതൽ ഇതായത്. നേരത്തെ അതിനകത്ത് നാമം മാത്രമായേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നപ്പോൾ നടപടികൾ എടുക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള ഇതുമായിട്ട് വന്നു. പിന്നെ അതിനകത്ത് പറ്റുന്നത് നിലവിൽ ലഹരി മരുന്ന് കേസുകൾ പിടികൂടുന്ന എക്സൈസ് പോലീസ് വിഭാഗങ്ങൾക്ക് മറ്റ് ജോലികളുടെ തിരക്ക് കാരണം സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഫലപ്രദമായി ഇത് നേരിടുന്നതിനുള്ള വാഹനത്തിൻ്റെ ഒരു ഇതുണ്ട്, കുറവുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട്.
1: അവർ പ്രത്യേക വിങ്ങായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു സൗകര്യമുണ്ട്,
0: കൊടുക്കണം അഡീഷണലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ. എങ്കിലും അങ്ങ് ഫലപ്രദമായിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും. പിടിച്ച് 24 മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് 72 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള ഇതുണ്ട്. ആ സമയത്ത് തന്നെ പല തിരിമറികളും നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തൊരു സംവിധാനം പുതുതായിട്ടുണ്ടാവണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട് ആൻറ്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറയുമല്ലോ ഈ ഡാൻസ് ഓഫ്, ലഹരി മരുന്ന് അന്വേഷണം മാത്രമായി ചുമതല നൽകണം. ഇപ്പോൾ അതല്ല, അവർക്ക് വേറെയും പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു മിനിസ്റ്റർ പെട്ടെന്ന് പോകുന്നു, വേറെ ആൾക്കാരില്ലെങ്കിൽ ഇവരെയാണ് അങ്ങോട്ട് വിടുന്നത്. മറ്റേ അപ്പോൾ അവർക്ക് പ്രത്യേകം അവരുടേതായ ആ രീതിയിലുള്ള ചുമതല നൽകിയാൽ ഫലപ്രദമായി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു നിർദ്ദേശമുണ്ട്, റേഞ്ച് തലത്തിലുള്ള ലഹരി കേസുകളുടെ അവലോകനത്തിന് ഈ റാൻസാഫ് ഉണ്ടെങ്കിലും ആളുകൾ തീരെ കുറവായതിനാൽ അത് ഫലപ്രദമായി നടക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാരെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ തന്നെ, ഇപ്പോൾ തന്നെ ഇപ്പം പലരുമൊക്കെ, ഇപ്പം നമ്മുടെ 14 ജില്ലകളുണ്ട്, ഇനി അത് 17, 18 ജില്ലകളാക്കി മാറ്റണമെന്ന് പലരുമൊക്കെ മറവിളി കൂട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ജില്ലകളിൽ തന്നെ ചില ജില്ലകളിലൊക്കെ രണ്ട് RDO മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ആണല്ലോ. അപ്പോൾ അവർക്കും കൂടിയൊക്കെ ഇത് ചുമതല കൊടുത്തുകൊണ്ട് ഫലപ്രദമായി അതാത് സ്ഥലങ്ങളിൽ തന്നെ നേരിടുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടായാൽ നമുക്ക് ഏറെക്കുറെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
2: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
3: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിൽ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ?
6: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
9: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ KK ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
10: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
11: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
10: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
13: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
12: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
13: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
12: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. TNC apply.

0: മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: മഴയും തിരക്കലും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
2: വിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി വിട്ടപ്പള്ളി ഏജൻസീസ്.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
9: ബാധകമാകുന്നത് പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ. പിന്നെ അവർ പോലീസ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ കൂടുതലായതുകൊണ്ട് അത് മറ്റു രീതിയിൽ വരുന്നത് കൊണ്ട് ഞങ്ങളതങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ കുട്ടികളുടെ കയ്യിലൊന്നും ഇത്രയും കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി അവർ കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് പെൺകുട്ടികളാണെങ്കിൽ വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവരെ കസ്റ്റഡി എടുക്കാവുന്നുണ്ട്. അതുപോലെ പിന്നെ അവരെ ഈ അസമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അവരെ കസ്റ്റഡി എടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകൾ നമ്മുടെ സാധാരണ പഴയ IPC-യിലും BNS-ലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഈ കുട്ടിയെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഒരു മറയായി നിൽക്കുക.
10: അതുപോലെ തന്നെയാണെങ്കിലും സീനിയർ സിറ്റിസൺ
9: ആൾക്കാരുടെ
10: ഈ ഇത് കൂടാതെ ഈ ഒരു ജനകീയ പങ്കാളിത്തം, ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ നമ്മൾ തന്നെ ഇപ്പം സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാവുന്നത് പോലീസിന് അവരുടേതായിട്ടുള്ള ജോലികൾ വളരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകളും കൂടി അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഡിലേയും കാര്യങ്ങളും അതിനകത്ത് അവർക്ക് സമയം ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇതൊരു ജനകീയ പങ്കാളിത്തത്തോട് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ
9: ഇപ്പം നമ്മുടെ ഇതിൽ നേരത്തെ SHO-മാരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുടെ, ഇപ്പം അത് മാറി സബ് ഇൻസ്പെക്ടറുടെ പഴയ നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. അവരിപ്പോൾ താഴേക്കിറങ്ങിയിട്ട് അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലുള്ള മറ്റു സന്നദ്ധ സംഘടനകൾ, അവരുടെ മീറ്റിംഗ്, ഇപ്പം മുഖ്യ ആഭ്യന്തരമന്ത്രിയുടെ സ്ട്രിക്റ്റ് നിർദ്ദേശം തന്നെയുണ്ട്. അതായത് ഈ വെളിയിൽ നിന്ന് വന്ന് പാർക്കുന്ന തൊഴിലാളികൾ, അവർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനവും ഈ അവിടുത്തെ കൗൺസിലർമാരുണ്ടെങ്കിൽ, പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ, അവർ അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ജനകീയ പോലീസ് കൂട്ടായ്മ 15 ദിവസത്തിലൊരിക്കൽ അതാത് സ്റ്റേഷനുകൾ വിളിച്ചുകൂട്ടി ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവണം. അവർ ആര് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഉടനടി സ്പോട്ടിൽ പോയി അത് അന്വേഷിക്കണം. ഇതൊക്കെ പ്രത്യേക നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രാദേശിക സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടികൾ വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ അസമയത്ത് ആരെങ്കിലും ഇതിനകത്ത് യാത്ര ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് വണ്ടി അനാഥമായി ഇരിക്കുന്നത് ശ്രദ്ധിച്ചാലോ ഒക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ, ഈ അവർ ഈ പാൻ പരാഗ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെറിയ കടകളുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ
10: ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
11: നമസ്കാരം
10: സാർ. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് സംസാരിക്കാനുള്ളത്?
11: ആദ്യമേ നന്ദി പറയുന്നു ഈ ഒരു പ്രോഗ്രാം അനന്തപുരി കൈകാര്യം ചെയ്യാൻ എടുത്തതിൽ ആദ്യമേ സന്തോഷം പകരുന്നു. അപ്പോ ഇപ്പൊ ഇപ്പോ വളരെ ആൾക്കാരെ ഈ കാര്യത്തില് ജനങ്ങളെ

0: പോലീസ് അത് സെർച്ച് ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ മറ്റു ഒരു കാര്യം കൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്
1: പറയൂ, ചോദിക്കൂ
0: സാർ, കേൾക്കാമോ? അത് നമ്മുടെ ഈ നമ്മളെ മയക്കുമരുന്നിനേക്കാളും പുകയില ഉൽപ്പന്നങ്ങൾ എല്ലായിടത്തും നിരന്ന് കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് അതിലൂടെയാണ് ഈ ജനങ്ങൾ ഈ നാർക്കോട്ടിക്കിലോട്ട് മാറുന്നത്. ആദ്യം പുകയില ഉൽപ്പന്നം ഒന്ന് ബാൻ ചെയ്യാനുള്ള സംവിധാനം സർക്കാരിന്റെ നടപടിയിൽ ഉണ്ടായാൽ വളരെയേറെ ഗുണകരമായിരിക്കും. ആദ്യം സിഗരറ്റായാലും പാൻ പരായാലും പാൻ മസാലയിലൂടെയാണ് ഈ പുകയില പുകയിലേ ഉൾപ്പെടെ അതാണ് ജനങ്ങൾ ആദ്യമായി കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. കുട്ടികളായാലും സിഗരറ്റല്ലോ മേടിച്ചതൊക്കെ തുടക്കം. അതൊന്ന് ഒഴിവാക്കി കിട്ടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാറിന്റെ ഒരു നിർദ്ദേശം കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല ഫലപ്രദമാകുന്നത്. ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു ഏർപ്പാടാണ്.
1: എന്തായാലും താങ്കളുടെ ഈ ചോദ്യം സർക്കാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികളും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാമല്ലോ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ലേബലിലൂടെയാണ് ആ സാധനം വിൽക്കുന്നത്. അതുപോലെ തന്നെ ചാരായ നിരോധനം വന്ന നമ്മുടെ സ്റ്റേറ്റാണ്. പിന്നീട് ഇവിടെ ആൽക്കഹോളുണ്ട്. ഇപ്പോൾ ദിനം പ്രതി ഇതിനകത്ത് ലക്ഷക്കണക്കിന്, ഇപ്പോൾ ഈ ഓണത്തിന് തന്നെ എത്ര കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ ഗവൺമെൻറ്റാണ്, ഇതൊരു പോളിസി മാറ്ററാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ ആകാശവാണിയിലൂടെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം പറയാം. പോളിസി ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം, ഞാൻ ഈ വളരെ ലളിതമായ കാര്യമാണ്, അത് ആ കാര്യമാണ് ഈ കുറ്റങ്ങൾ വരെ അതിലാണ് തുടക്കം തുടങ്ങുന്നത്.
1: അത് തന്നെ ഈ നിങ്ങൾ ഈ പറയുന്ന പുകയിലയും ഇതിനകത്ത് നർക്കോട്ടിക് ഈ ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന സാധനമാണ്, മനസ്സിലായില്ലേ?
0: അതെ.
1: ആ ഇപ്പൊ നമ്മള് ഈ വെറ്റില മുറുക്കിന് ഉപയോഗിക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉൾപ്പെടെ എല്ലാം അതിനകത്ത്, അത് വാറ്റിയാണല്ലോ ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള കഞ്ചാവ് ഉണ്ടാക്കുന്നത്. അത് തന്നെ. അപ്പൊ അതിന്റെ മൂല വസ്തു എന്ന് പറയുന്നത് പുകയിലയാണ്. അപ്പൊ പുകയിലയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ NDPS പരിധിക്കകത്ത് വരുന്നതാണ്. അത് വിൽപ്പന നടത്തുന്നതും തെറ്റാണ്.
0: അതിനൊന്ന് വാണിംഗ് കൊടുത്താൽ മതി. തൽക്കാലം വാണിംഗ് കൊടുത്തെങ്കിൽ അവരെ നിരോധിക്കാം. ചെറിയ കൊച്ചു കച്ചവടക്കാരുണ്ട്, വലിയ പേരുണ്ട്. അവർ രഹസ്യമായിട്ട് വെച്ച് പാൻപരാകൊക്കെ വിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ.
1: ഇതിനകത്ത് ഞാനൊരു ഇതിനകത്ത് മറ്റൊരു ഉദാഹരണം, സൗദി അറേബ്യയിൽ ഒരു കുറ്റം ചെയ്ത തലവെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കുറ്റം നടക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം നിയമം കൊണ്ട് നമുക്ക് കാർക്കശ്യമാകുമോ അത്രത്തോളം തന്നെ അത് വീണ്ടും വരാനുള്ള സാധ്യതയും കൂടുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരാകുക, മറ്റുള്ളവരെ ബോധവാന്മാരാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കാതിരുന്നാ പോരെ?
2: അതിനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക.
0: ഉപയോഗിച്ചേ പറ്റുമെന്നുള്ള ചിന്തയിലുള്ള അവരാണ് ഇവർക്ക് ആരെങ്കിലും തടസ്സപ്പെടുത്തി അവരെ അവർക്കെതിരെ അവര് പ്രകോപനം അടിച്ചുപിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത്ര പേടിയാണ് ജനങ്ങൾക്ക്, കാരണം അവർക്ക് എന്തും ഉണ്ടായിട്ടും പോലെയാണ് ചെയ്യുന്നത്. അത് ഒരു ഗ്യാങ് ആയിട്ടുള്ള.
1: അതെ അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ചോദ്യം വളരെ ഇതാണ്, സുവ്യക്തമാണ്. അത് കേൾക്കുന്ന അധികാരികൾ തീർച്ചയായിട്ടും നടപടികൾ എടുക്കട്ടെ. നമുക്ക്
2: ശശിധരഞ്ജയ് വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നമ്മുടെ സ്കൂളുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ സമീപത്തായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഒരു പുകയില ഉൽപ്പന്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ ഈ കടയിൽ വിൽപ്പനയ്ക്കില്ല എന്ന ബോർഡ് വരെ പോലീസ് ഇപ്പോൾ വിപ്പിക്കുന്നുണ്ട്
2: ഈ സ്കൂളുകളുടെയൊക്കെ
1: പരിസരത്ത്. അതെ, പുകയില ഉൽപ്പന്നങ്ങളോ അതുപോലുള്ള എന്ന് വിചാരിച്ചിട്ട് അവിടെ വിൽപ്പന ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വരുന്ന ആൾക്കാർ ആ പരിസരത്ത് അല്ലെങ്കിൽ ആ കടയിൽ വേറെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുന്നവരാണെങ്കിൽ അതൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ഈ സാധനം രഹസ്യമായിട്ട് എടുത്തു കൊടുക്കുന്നത്.
2: അതെ. അതിൽ ഒരു നമുക്ക് അവിടെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരെ അതുപോലെ തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനകത്തൊരു വലിയ റോളുണ്ട് ഇത് നിയന്ത്രിക്കാൻ. അവർ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും.
1: അതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ചോദിച്ചല്ലോ, ഞാൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എൻ്റെ പേര് പറയുകയും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ശ്രദ്ധാവ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. കാരണം ഇത്തരം കാര്യങ്ങൾ വിൽക്കുകയും അത് പ്രചാരത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഏജൻസിക്ക്

0: ഒരു ഗുണ്ടായിസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അവർ മറ്റ് സമയ മറ്റ് രീതികളിൽ ഇതിനകത്ത് ഉപദ്രവിക്കുമെന്നുള്ളത് കൊണ്ട് ആരും എന്ത് ചെയ്യാറില്ല, പ്രതിഷേധിക്കാറില്ല, പ്രതികരിക്കാറില്ല. ആ പ്രതികരണ ശേഷി കുറയുന്ന ഒരു സമൂഹത്തിലാണ്
1: ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട്
0: നടക്കുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ആറ്റിങ്ങലിൽ നിന്നും ശാന്താ ശ്രീകുമാറാണ്.
1: ആ, ചോദിച്ചോളൂ, എന്താണ് പറയാൻ?
2: ഞാനിത് ആദ്യം മുതലേ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറിപ്പോ സൗദി അറേബ്യയിലെ കാര്യം, ദുബായിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സാറിനെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചതാണ്.
0: തീർച്ചയായിട്ടും.
2: നമ്മളെ നാട്ടില് മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഇപ്പം മയക്കുമരുന്നാണ്. നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും കൈയും കാലും വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഗൾഫിലൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അവരതിനുള്ള ശിക്ഷ അപ്പോഴേ കൊടുക്കും. സാറ് ചോദിക്കും അവിടെ ഇതൊന്നും ചെയ്യുന്നില്ലേ ഇല്ലെന്ന് ചോദിക്കും. ഉണ്ട്, ഞാൻ മറ്റാളുടെ പേര് പറയുന്നില്ല, സാറ് അത് ഊഹിച്ചിട്ടുണ്ടാകും. അത് അവര് വരെ ഇപ്പൊ പഠിച്ച് പാറ്റാനും കുടിക്കാനും എല്ലാം പഠിച്ചിട്ടുള്ളവരുണ്ട് അവിടെ ഉള്ളവര്. ഞാൻ ഇത് പറയുന്നില്ല, അത് പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരു ചോദ്യം, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ഫ്രീ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുന്നതാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് എന്ത് കൃത്യങ്ങൾ ചെയ്തിരുന്നാലും അവർ പിടിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചു, അവര് അറസ്റ്റ് ചെയ്തു, ഓ ഇത്ര മില്യൺ പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ പിടിച്ചു, ഇതെല്ലാം പിടിച്ചെന്ന് മാത്രമേ നമുക്ക് റിപ്പോർട്ട് വരുന്നുള്ളൂ. പക്ഷെ ഈ സാധനങ്ങൾ പിടിച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നെന്നുള്ളത് ജനങ്ങളെ കാണിക്കാത്തെന്താ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മളെ ഈ മേലധികാരികള് എല്ലാം പിടിച്ചിട്ടുണ്ട്, ഇന്ന സാധനം പിടിക്കുന്നുണ്ട്, ഇന്നടത്തുനിന്ന് പിടിക്കുന്നുണ്ട്, ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇത്ര പേരെ ജയിലിലിട്ടു, അത് ചെയ്തത്. പക്ഷെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇവര് പിടിച്ചു, സ്വർണം സ്വർണം തൊട്ട് ഞാൻ അങ്ങോട്ട് പറയാം, സ്വർണമായാലും കള്ളനോട്ടായാലും മയക്കുമരുന്നായാലും എല്ലാം ഇവര് ജനങ്ങൾക്ക് ബോധ്യം കൊടുത്ത് ഞങ്ങൾ ഇത്ര പിടിച്ചു. പക്ഷെ ഈ പിടിച്ച സാധനം പിന്നീട് അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും.
0: ഓക്കെ മാഡം, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതിന് പറയാം. കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മറ്റു നിയമങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ NDPS ആക്ടിലുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് മറ്റ് നിയമങ്ങളിൽ നിന്നും വിഭിന്നമായി കുറ്റകൃത്യത്തിൽ നിന്നും ആർജിച്ച വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള സമഗ്രമായ നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ സെക്ഷൻ 68A മുതൽ 68Z വരെ അതാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഇതിനകത്ത് നിന്ന് പിന്തിരിയാനുള്ള ഒരിതാണ്. കാരണം അതിനകത്ത് ഒരു വീട്ടിൽ 5 കുട്ടികളുണ്ട്, അതിലൊരു ഒരു കുട്ടി ചിലപ്പോൾ ഇത്തിരി കുഴപ്പക്കാരനാണ്. അവൻ വഴി ചിലപ്പോൾ അവൻ ഒരു പെറ്റിക്കേസിലായിരിക്കും ഇതുമായി മയക്കുമരുന്നിൽ പെട്ടത്. പക്ഷേ അവൻ വഴി ആഡംബരമായി അവിടെ മറ്റു വരുമാനമുള്ള ആൾക്കാരുണ്ട്, മാന്യമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അതുപോലും കണ്ടുകെട്ടാനുള്ള അവസരമുണ്ടെങ്കിൽ കുട്ടികളോ അതുപോലുള്ളവരോ ഇതിനകത്ത് ഉൾപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതൊരു അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു വസ്തുത. പിന്നെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം തന്നെ നമ്മൾ നോക്കണം, ഇപ്പം ജയിലെന്ന് പറയുന്നത് ഇനി ഉപയോഗിക്കാൻ പാടില്ല. കറക്ഷൻ സെൻ്റർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ബോർഡ് മാറ്റി ജയിലിൻ്റെയൊക്കെ. അതുപോലെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പോലും എന്താണ്, വെൽനസ് സെൻ്റർ എന്ന് പേരിട്ട് ബോർഡ് മാറ്റുകയാണ്. അപ്പം നിയമം എന്ന് പറഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് നിയമം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ മാഡത്തിന് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ.
2: അപ്പം
0: ഞാൻ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഇവരെ ഒരു നിയമത്തിൽ ഒരാൾ പെട്ടുപോയാൽ ഇന്നത്തെ കാലത്ത് അത് നിരപരാധിയുമാകാം. അപ്പം അത് കണ്ടെത്തി അവനെ കറക്റ്റ് ചെയ്ത് പഴയ നിലപാടിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിനുണ്ട്. ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളിനെ പിടിച്ചാൽ അവൻ എന്നേക്കും കുറ്റവാളിയാണ്. അതായത് ഓൺസ് എ കോൺവിക്ട് ഈസ് ആൾവൈസ് എ കോൺവിക്ട് എന്ന് പറയാതെ അവനെ അതിൽ നിന്ന് തിരിച്ച് അവൻ ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് അവനെ പഴയ നിലപാടിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമ്പോഴാണ് ഇപ്പോൾ ഭവതിയെ പോലുള്ള ആൾക്കാരുടെ ആ ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലാകുന്നത്. മനസ്സിലായില്ലേ?
2: മനസ്സിലായി.
0: അതാണ്,
2: അതല്ല സാർ ഞാൻ ചോദിച്ചത്. ശരിയാണ്, സാർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ആൾക്കാരെ നേരെ കൊണ്ടുവരാനും ഇതിൽ നിന്നും പിൻവലിക്കാനും നമ്മളെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടാനാണ് നമ്മളെ ഗവൺമെന്റിന് നടപടി ഇറങ്ങുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഈ സാധനങ്ങൾ പിടിച്ചിട്ട് കഞ്ചാവൊക്കെ പിടിക്കുന്നു, പിടിച്ചെന്ന് മാത്രമേ കാണിക്കുള്ളൂ. എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പായിട്ട് അത് നശിപ്പിക്കുന്നില്ല?
1: നടപടിക്രമങ്ങൾ
0: പിടിച്ച സാധനം അവിടെ നശിപ്പിച്ചാൽ അതോടുകൂടി തെളിവ് നശിച്ചില്ലേ.

0: കേസ് കോടതിയിൽ
1: നശിപ്പിക്കണ്ട. അതല്ല സാർ, ഇതെല്ലാം കേസ് ആയതിന് ശേഷം ഇതെല്ലാം അവര് വട്ടിക്കണക്കിന് വണ്ടിക്കണക്കിന് പിടിക്കുന്നുണ്ട്, അവര് ഇത്തരത്തിൽ അവര് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പിന്നീട് എവിടെ എന്ത് ചെയ്തെന്നും ആരുടെ കയ്യിലേക്ക് മറിഞ്ഞു പോയെന്നും എവിടെ പോയെന്നും ജനങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്ന റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. അവര് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, അതിന് വേണമെന്ന് ശിക്ഷ കൊടുത്തു, കോടതി കൊണ്ടുപോയി എന്നൊക്കെ മാത്രമേ നമ്മളെ ന്യൂസിൽ വരുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെ വെളിരാജ്യത്ത്, പക്ഷേ വെളിരാജ്യത്ത് നടക്കുന്നില്ലെന്ന്, വെളിരാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ
0: ഓക്കെ മനസ്സിലായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പിടിക്കപ്പെടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച് അത് കോടതിയിൽ വിചാരണ വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് അവനെ നിയമത്തിന്റെ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനും അല്ലെങ്കിൽ സ്വതന്ത്രനാക്കാനുമുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വസ്തുക്കളെല്ലാം അതേപോലെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് പൊതുജനങ്ങളുടെ മുമ്പേ വെച്ച് നശിപ്പിക്കണമെന്ന് നമുക്ക് പറയാനേ പറ്റൂ. നിയമം അത് അനുശാസിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ.
2: ഓക്കെ, ഇപ്പം നമ്മുടെ സമയം ഏകദേശം തീരാറാവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ ഒരു റോള്, ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങൾ ഇതുമായിട്ടുള്ളൊരു ബോധം, ഇതുമായി സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുമായി സഹകരിക്കുക, ഈ കാര്യങ്ങൾ അവർ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും?
0: തീർച്ചയായിട്ടും അവർ നമ്മുടെ ലോക്കൽ പോലീസുമായിട്ടും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഒരു കാര്യം ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. പലരും ചിലർ ചോദിക്കണം, നിങ്ങൾ ഫോറസ്റ്റുകാർ, നിങ്ങൾ വനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ വന്ന് മറ്റ് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അവരോട് തട്ടിക്കയറാതെ അവർ ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് അവരോട്, അതുപോലെ എക്സൈസ് ഓഫീസർമാർ വന്നാൽ അവരോട്, അതുപോലെ നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ ഒരു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എവിടെ പറയണം, അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞാൽ മതി. അവിടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഫോളോ അപ്പും കൂടെ വേണം. ഞാനിങ്ങനെ ഒരു പറഞ്ഞിട്ട് പോലും അവിടെ ഒരു വണ്ടി വിട്ടത് അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ലല്ലോ സാറേ എന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം കൂടെ കാണിച്ചാൽ അപ്പോൾ പൊതുജനങ്ങൾ അതിനകത്ത് വളരെ വിജിലൻ്റ് ആണെന്ന് മനസ്സിലാകും, തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ല എന്നും അതിൻ്റെ കരിയറായിട്ടുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കുമെന്നും ഒരു ധാരണ വന്നാൽ അവരതിൽ നിന്ന് പിന്തിരിയും. അങ്ങനെ തൊട്ടടുത്തും വന്നാൽ നമ്മുടെ കേരളം സമ്പൂർണമായ ഈ മയക്കുമരുന്ന് നിർമാർജ്ജനത്തിൻ്റെ യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റും.
2: അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെ അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ നടപടി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്.
0: ഒരു കുട്ടി തന്നെ അതിനകത്ത് പെട്ടുപോയാൽ അതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ വഴിയാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായത് എന്ന് വരികയും അത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന നിയമമുള്ളത് കൊണ്ട് അവരും അത് ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത്.
2: അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നവരുടെ വിവരങ്ങളൊക്കെ
0: വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും, അന്നത്തെ വേറെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേക നമ്പർ വരെ കൊടുക്കുന്നുണ്ട്, അവർ നിങ്ങൾ ആ നമ്പറിൽ മാത്രം ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയും.
2: ഓക്കെ, ഏതായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല ചോദ്യങ്ങൾ ഉയർന്നുവരികയും അതിനൊക്കെ വിശദമായ മറുപടി നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യം ഇത്ര സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തതിന് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീറിന് ആകാശവാണിയുടെ അതുപോലെ ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വർഗീസ് ജോർജ്, ഒപ്പം സ്റ്റുഡിയോയിൽ ഗായത്രി ദേവി, സോഹറ മമ്മു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനം ആരംഭിച്ചു. വാർസോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസിഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിലുറച്ച ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ബെൽജിയൻ പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ പോലീസ് രാജിലൂടെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് SFI മാർച്ചിനിടെ പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ റിവ്യൂ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ സംസാരിച്ചതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെ പോലീസ് കേസെടുത്തു. തടവുകാരനായ ജലാലുദ്ദീൻ ഉൾപ്പെടെ 5 പേരാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് മർദ്ദിച്ചെന്ന് പരാതി നൽകിയത്. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് ഇന്നലെ രാത്രി വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റവർ ചികിത്സയിലാണെന്നും വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അറിയിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ാം സീഡായ ആര്യാന സെബലേങ്ക കൊളീന ലാറ്റ്സെങ്കയെ തോൽപ്പിച്ച് 3-ാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സെബലേങ്കയുടെ ജയം.

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല, അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമെന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16th century ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബെല്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബെല്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനെ ഡെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫ്രെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുമെന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവാകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമായി ഐ എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ ഐയുടെ വർഗം നെഗറ്റീവ് ഒന്നായി മാറുന്നു. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലത്തെ കുറിക്കാൻ ഓയിലർ ആണ് ഐ എന്ന ചിഹ്നം ഉപയോഗിച്ചത്. പിന്നീട് ഗണിതശാസ്ത്രജ്ഞനായ റെനെ ഡെസ്കാർട്ടസ് ആവിഷ്കരിച്ച നിർദ്ദേശാങ്ക ജ്യാമിതിയുടെ ചുവടുപിടിച്ച് ഇത്തരം കോംപ്ലക്സ് സംഖ്യകളെ ജ്യാമിതീയമായി അടയാളപ്പെടുത്താനുള്ള വിപ്ലവകരമായ ഒരു രീതി 1806 ജീൻ റോബർട്ട് ആർഗൻ്റ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗൻ്റ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. Z=AIB എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ട് എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫ്രെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻⁶ എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താവിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. AC സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഐക്ക് പകരം ജെ ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദതരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണ്ണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ്പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയുമുള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറുമൊരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിതക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാപിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗോരിതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾ

ൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേക തരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പരചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോ നെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനിഷേധ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18th century വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ആധുനിക നിർമ്മാണ വിദ്യകൾ കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുമായിരുന്നു. വ്യോമഗതാഗത നിയന്ത്രണ മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ വിമാനങ്ങളുടെ യാത്രയും ഗണിതശാസ്ത്രത്തിലെ സാങ്കല്പിക സംഖ്യകളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് സുരക്ഷിതമായി നയിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ജീവനാഡി യഥാർത്ഥത്തിൽ ഈ സംഖ്യകളാണ്. കോംപ്ലക്സ് സംഖ്യകൾ വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രമെന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16th century കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ഡെസ്കാർട്ട് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശമേറ്റപ്പോൾ ലഭിച്ചത്
അനന്തമായ അർത്ഥതലങ്ങളുള്ള

0: ഒരു ഗണിതകാവ്യ രൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജ്യാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗൻറ്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന, സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്.
1: അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
4: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞെ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
5: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
8: എവിടുന്ന് വാങ്ങിക്കണം?
7: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
8: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
7: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: എന്നാ മൈ തന്നെ പോവാം.
7: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സരസ്വതിയും എം ജി ശ്രീകുമാറും പാടിയ ഗാനമാണ് ചിത്രം താണ്ഡവം. കൈതപ്രമാണ വരികൾ എഴുതിയത് എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: Ale. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അദ്ദേഹവുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495963321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495963321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജിയിൽ കിട്ടും.
1: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ദീപൻ ചാറ്റർജി ഈണം പകർന്ന് MG ശ്രീകുമാറും നിഖിലും സംഗീത സജിത്തും പാടിയത് ചിത്രം കാക്കക്കുയിൽ.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയേ?
4: 90 72 503 503.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വന്ത സംഗീതത്തിൽ ജാസി ഗിഫ്റ്റും കൂടെ മഞ്ജരിയും രാജലക്ഷ്മിയും പാടിയത് ചിത്രം ചൈന ടൗൺ. വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ.

0: கே சுப்ரீம் அண்ட் ஸ்டைல் கிளப் பை கொல்லம் சுப்ரீம், திருவனந்தபுரம், கொல்லம், கோட்டயம், ஆலப்புழ, எர்ணாகுளம், திருச்சூர் அண்ட் காலிக்கட். கொல்லம் சுப்ரீம்.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
1: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം.

0: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതില് 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസ്സൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹം നോസ്റ്റ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ

തന്നെ മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്ന് എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടുമണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമ്മൾ പാമ്പുകടി ഏറ്റ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിച്ചു കഴിയുമ്പോൾ മിക്കവർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് പാമ്പ് കടിച്ചു, ഏത് പാമ്പാണ് കടിച്ചതെന്നും കൂടെ കൊണ്ടുവന്നവർക്കും ഒക്കെ മനസ്സിലായി. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന് അതിനുള്ള മറുമരുന്നായ ASV കൊടുക്കുന്നില്ല. ASV എന്ന് പറയുമ്പോൾ ആന്റി സ്നേക് വെനമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പാമ്പുകടികൾക്കും ASV കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആന്റി സ്നേക് വെനം കൊടുക്കേണ്ട ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അത് ലോക്കലായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം, എന്ന് വെച്ചാൽ കടിയേറ്റ ഭാഗത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഉദാഹരണത്തിന് പാമ്പ് കുത്തി, പെട്ടെന്ന് തന്നെ കാലിൽ നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു. നമ്മൾ കാല് നോക്കുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ആശുപത്രിയിൽ എത്തിച്ചൊരാളാണെങ്കിൽ വലത് കണങ്കാലിന് കടിയേറ്റ് കഴിഞ്ഞാൽ വലത് കണങ്കാല് മുതൽ മുട്ടുവരെയും നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു, അല്ലെങ്കിൽ ഒരു ജോയിന്റും കടന്നുപോയി അത്രമാത്രം നീര് കയറിക്കൊണ്ടു. കുത്തിയ ഭാഗത്ത് നിറവ്യത്യാസം നല്ല രീതിയിൽ കാണുന്നു, അവിടെ കുമിളകൾ പോലെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലോക്കലായിട്ട് നമ്മൾ കാണപ്പെടുന്ന എഫക്ട്സ്. അവിടുന്ന് നല്ല രീതിയിൽ രക്തം ഒഴുകി വരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പം കയ്യിൽ സ്കാനിൽ ഇടുന്നു, സ്കാനിൽ ഇട്ട ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ASV കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ലോക്കലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. സിസ്റ്റമിക് ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, കൺപോള തുറക്കാൻ ബുദ്ധിമുട്ട്, ഇരട്ടയായിട്ട് കാണുന്നു, എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരത്തിൽ കുഴച്ചിൽ വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ASV കൊടുക്കാം. ഇനി ഇത് രണ്ടുമല്ല, നമുക്കിനി രക്തം പരിശോധിച്ച് നോക്കാം. രക്തത്തിൽ നമ്മൾ എന്ത് പരിശോധിക്കും? നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയും. നമ്മൾ നമ്മുടെ രക്തമെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ വെക്കുന്നു, 20 മിനിറ്റ് നമ്മൾ നനക്കാതെ വെക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ചലിപ്പിക്കുമ്പോൾ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കണം. നോർമലായിട്ടുള്ള ഒരു വ്യക്തിയിൽ ആ രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തം വീണ്ടും നമ്മളിങ്ങനെ കുപ്പി ചലിക്കുമ്പോൾ രക്തം ഒഴുകുന്ന പോലെ കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തത്തിനകത്ത് വിഷാംശം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ASV കൊടുത്തിരിക്കണം. അത് വൈപ്പർ പോലത്തെ, അതായത് അണലി പോലത്തെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന കോബ്ര ക്രേറ്റ്, ഇതാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നൊരു ടെസ്റ്റ് ഉണ്ട്, സിംഗിൾ ബ്രെത്ത് കൗണ്ട് എന്ന് പറയും. അതായത് ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അദ്ദേഹത്തോട് 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് 1 മുതൽ 30 വരെ എണ്ണാൻ പറ്റുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് 30 വരെ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. 25ഓ 20ഓ അത്ര മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് എണ്ണാൻ പറ്റുന്നുള്ളൂവെങ്കിൽ അതൊരു സൂചനയാണ് പാമ്പുകടി കാരണം അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്കുള്ള നാഡീ വ്യവസ്ഥയെ അത് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ എണ്ണിപ്പിക്കണം. അതായത് ഒറ്റ ശ്വാസത്തിൽ 1 മുതൽ 30 വരെ. പോകെ പോകെ അത് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്കതിനൊരു ന്യൂറോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട ഒരു പാമ്പുകടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എന്നിട്ട് നമുക്ക് ASV കൊടുക്കാം. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ASV റോൾ ഉള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾക്ക് ASV കൊടുക്കണ്ട. സപ്പോർട്ടീവ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ മാത്രം മതിയാവും. ഇനി നല്ല രീതിയിൽ വിഷമേറ്റു, ആശുപത്രിയിൽ എത്തിയപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞുപോയി, അത്തരമുള്ള സാഹചര്യങ്ങളിൽ നല്ല രീതിയിലുള്ള വിഷമേറ്റതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും 20 മിനിറ്റിന്റെ WBCT ചെയ്യണം എന്നില്ല, സിംഗിൾ ബ്രെത്ത് കൗണ്ടും ചെയ്ത് സമയം കളയണം എന്നില്ല. വിഷം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ASV കൊടുക്കാൻ പറ്റും. ASV കൊടുക്കുമ്പോൾ 80% ആൾക്കാരിലും ASV കാരണം ചെറിയൊരു അലർജി റിയാക്ഷൻ വരാനുള്ള സാധ്യതകളുമുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ASV നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 10 വയലൊക്കെ ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഒരു ലോഡിൽ പേഷ്യന്റ് ഉള്ളിലേക്ക് ഈ ആന്റിബോഡീസ് ചെല്ലുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള അലർജിയോ ദേഹം ചൊറിഞ്ഞു തടിച്ചു വരുന്നത് പോലെയോ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. നമ്മളൊരു അലർജി എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. ആ അലർജിയുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ASV തുടരണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ASV നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ശരീരത്തിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അത് നമ്മുടെ വൃക്കയൊക്കെ ബാധിക്കും. കാരണം അത്രമാത്രം മസിൽ ഡാമേജ് വരുന്നു, അത്രമാത്രം പൊട്ടാഷ്യം പുറത്തേക്ക് വരുന്നു, അങ്ങനെ ലവണങ്ങളിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് വൃക്കയെ നല്ല രീതിയിൽ ബാധിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഡയാലിസിസോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ ASV കൊടുത്തത് കൊണ്ടല്ല, അത് വിഷം ശരീരത്ത് വ്യാപിച്ചത് കൊണ്ടുണ്ടാവുന്നതാണ്.
അതുപോലെ കോബ്ര.

0: ഈറ്റ ഇതൊക്കെ കുത്തിയാലും നമ്മൾ പറഞ്ഞു ASV കൊടുക്കുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ റെസ്പിറേറ്ററി അറസ്റ്റ് വരികയോ ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും ഒരു പരിധിവരെയും ASV കൊടുക്കുന്നത് കൊണ്ട് ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. ആന്റി സ്നേക് വെനം നമ്മൾ ഡോസേജ് നോക്കുകയാണെങ്കിലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേ ഡോസ് തന്നെയാണ് വരിക. അതുപോലെ തന്നെ ആൾക്കാർ പറയും പാമ്പ് കടിക്കുമ്പോൾ മൂർഖന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ അണലിയുടെ കുഞ്ഞാണ്, അപ്പം ചെറിയ പാമ്പുകളാകുമ്പം കുറച്ചളവിലുള്ള വിഷമേ ചീറ്റുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയും നമുക്കുണ്ട്. അങ്ങനെയല്ല, വിഷപ്പാമ്പ് ഏത് പ്രായത്തിലുള്ള പാമ്പാണെങ്കിലും അത് ചീറ്റുന്ന വിഷം ഉഗ്രമായ വിഷം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമ്മൾ ഒരേ ഡോസിൽ തന്നെ ആന്റി സ്നേക് വെനം കൊടുക്കുന്നതും. അപ്പൊ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെട്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ടോർച്ച് ഉപയോഗിക്കുക, കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബൂട്ട് ധരിക്കുക, മുട്ടുവരെ പൊക്കമുള്ള ബൂട്ട് ധരിക്കുക, പിന്നെ വീടിനോട് ചേർന്നുള്ള ഈ കുറ്റിക്കാടുകൾ വിറകുകൾ അടുക്കി വെക്കുക, ഇഷ്ടികക്കട്ടകൾ അടുക്കി വെച്ചിരിക്കുക, അതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആലങ്കാരികമായി കുളങ്ങളൊക്കെ സൃഷ്ടിക്കും, അതിൽ മീനൊക്കെ ഇടും. അപ്പം അത്തരം സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാമ്പിന്റെ പ്രധാന ഭക്ഷണം എലിയാണ്. വീടിലും പരിസരത്തും എലി അതൊന്നും വരാതിരിക്കാനുള്ള വൃത്തിഹീനമായ സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കുക. പിന്നെ കഴിവതും നിലത്തുറങ്ങുന്നത് ഒഴിവാക്കുക. ചൂട് സമയങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് ശംഖുവരൻ പോലത്തെ പാമ്പുകളുടെ വിഷകടി ഏറ്റുവരുന്നത്. അപ്പോൾ നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, വൈകിക്കാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. അതും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. കൈതപ്രം വരികൾ എഴുതി സുരേഷ് പീറ്റേഴ്സ് ഈണം പകർന്ന് സുജാത പാടിയത് ചിത്രം തെങ്കാശിപ്പട്ടണം.

ഇനി കേൾക്കാം പ്രജ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. വരികൾ എഴുതിയത് എം ഡി രാജേന്ദ്രൻ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: സമയം 1 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബെൽജിയൻ പ്രധാനമന്ത്രി മാർക്ക് ഡി വെവർ രാജ്ഘട്ട് സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെയാണ് അദ്ദേഹം ന്യൂഡൽഹിയിൽ എത്തിയത്. പണപ്പെരുപ്പവും സമ്പദ്വ്യവസ്ഥയിലെ യാഥാർത്ഥ്യവും മറച്ചുവെക്കാൻ കേന്ദ്രം സ്ഥിതിവിവര കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയാണെന്ന് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് ശരത് പവാർ. സമ്പദ്വ്യവസ്ഥ അസാധാരണമാവിധം മികച്ചതാണെന്ന തെറ്റായ വിവരമാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതെന്നും അദ്ദേഹം ബാരാമതിയിൽ പറഞ്ഞു. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ തെക്കേ ഇന്ത്യയിലെ 30 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. നശാമുക് ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധനകളെന്ന് ED അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് CPI നിലപാട് ഉറച്ചതാണെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദവി ഒഴിച്ചിടുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും സമർപ്പിച്ച ഹർജി

ാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണാഭരണ കേസ് സംബന്ധിച്ച അന്വേഷണ പുരോഗതി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2440 രൂപ കൂടി 113920 രൂപയായി. ഗ്രാമിന് 14240 രൂപ. ഏഷ്യൻ ഗെയിംസ് ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിലെ ഐജി നേഗായ നഗരത്തിൽ നടത്തും. ഏഷ്യയിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൽ ഇന്ത്യയടക്കം 45 രാജ്യങ്ങൾ പങ്കെടുക്കും.

ഒരുവട്ടം കൂടിയിലെ ആദ്യഗാനം ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന ചിത്രത്തിൽ രശ്മി വിജയൻ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം നൽകിയത്.

0: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞു? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
0: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
8: ഒരുവട്ടം കൂടിയിൽ ഇനി കേൾക്കാം തുറമുഖം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എം കെ അർജുനൻ.

0: അറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അദ്ദേഹവുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495 9643 2 1 അല്ലെങ്കിൽ 9495 9643 2 1. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495 9643 2 1 അല്ലെങ്കിൽ 9495 9643 2 1. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക്. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്.
1: ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ MC റോഡ് കേശവദാസപുരത്തും.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
9: സെബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
8: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
9: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
9: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
0: ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം ജാതകം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഗാനരചന ONV കുറുപ്പ്, സംഗീത സംവിധാനം R സോമശേഖരൻ.

0: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം ഗീറ്റ്സ് നിന്ന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
3: മധു ആലപ്പുഴയുടെ വരികൾ, ആലപ്പി രംഗനാഥിന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: ചിത്രപാടിയത് ചിത്രം ഗസൽ. യൂസഫലി കേച്ചേരിയാണ് വരികൾ എഴുതിയത്. രവി ബോംബെയുടെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
7: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വരും

0: 90 രൂപ. ബർണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് അലക്സ് പോൾ, വേണുഗോപാൽ പാടിയത് ചിത്രം ബാബ കല്യാണി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: വാർദ്ധക്യപുരാണം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്, വരികൾ എഴുതിയത് IS കുണ്ടൂർ, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ

0: സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: സി ഐ ഡി മൂസ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും സുജാതയും പാടിയത്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കാൻ പുതിയ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ ഒപ്പുവെച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽ മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിലെ 1-ാം നമ്പർ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രമായി മാറാൻ ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 66-ാമത് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നിധാനത്തെ ഓണസദ്യയിൽ കീഴ്വഴക്കം ലംഘിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. മഞ്ഞച്ചോറ് അഥവാ പുലാവാണ് നൽകിയതെന്ന ഫോട്ടോ അടക്കം പരാതി കിട്ടിയിട്ടാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭയാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. UGC നെറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷാ നഗരങ്ങളുടെ പട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. കോട്ടയം നാഗമ്പടത്തെ റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും 60 ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പോലീസ് പിടിയിൽ. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. പ്രധാന വാർത്തകളിനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മാവേലി വന്നു മടങ്ങി, വട്ടപ്പാറ രാമചന്ദ്രൻ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ പൂജപ്പുരി രാധാകൃഷ്ണൻ, ജോബി, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം ബേബൻ കൈമാപറമ്പൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ. മാവേലി വന്നു മടങ്ങി.
2: മാവേലി വന്നിട്ട് പോയോ?
3: പോയല്ലോ.
2: അദ്ദേഹം എന്തു പറയുന്നു?
3: നാട്ടിലെ ചിലതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല.
2: അതെന്തൊക്കെയാ?
3: തെളിച്ചു പറഞ്ഞില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ പോക്കിനോട് അദ്ദേഹത്തിന് കുണ്ടുകയുണ്ട്.
2: അവരെ പറ്റി എല്ലാവർക്കും ദുഃഖമുണ്ട്.
3: നാം രണ്ടാളും വിചാരിച്ച അവരെ നേരെയാക്കാൻ പറ്റുമോ എന്റെ ദേവോ? രക്ഷകർത്താക്കള് വിചാരിക്കണം.
2: രക്ഷകർത്താക്കള് വിചാരിച്ചാ നടക്കുവോ?
3: ഇതൊക്കെ ഓർത്ത് അദ്ദേഹം അടുത്ത വർഷം വരാതിരിക്കുമോ? ഏയ്, അതൊന്നുമില്ല. കൊക്കിന് ജീവനുണ്ടെങ്കിൽ തിരുവോണത്തിന് അദ്ദേഹം എത്തിയിരിക്കും. 364 ദിവസം പാതാളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ? വാമനന്റെ അവതാരത്തിൽ കിട്ടുന്ന ഒരേ ഒരു ദിവസം അങ്ങനെ വേണ്ടെന്ന് വയ്ക്കുമോ?
2: അദ്ദേഹം എത്ര ഭംഗിയായിട്ടാ ഈ നാട് ഭരിച്ചത്!
3: അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ദേവോ.
2: എല്ലാവരെയും ഒരുപോലെയല്ലേ അദ്ദേഹം കണ്ടിരുന്നത്? വല്ല ചതിയും പൊളിവാക്കും ഈ നാട്ടിലുണ്ടായിരുന്നോ? എന്തൊരു ഐശ്വര്യമായിരുന്നു നാട്ടിൽ! ശുദ്ധഗതിക്കാരനായി പോയി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല.
3: ഈ ഓണം കൊണ്ടാടാൻ വന്ന നമ്മുടെ മക്കളും മരുമക്കളും എവിടെ പോയി?
2: പുഴവക്കത്തോ പാടത്തിനരികിലോ കാണും. ഗ്രാമഭംഗി കണ്ട് അവർക്ക് മതിയായില്ലെന്ന് തോന്നുന്നു. അവരും വർഷത്തിലൊരിക്കലല്ലേ ഇതൊക്കെ കാണാൻ വരുന്നത്?
3: ഇന്നലെ വള്ളംകളി ആയിരുന്നല്ലോ, അവർ ശരിക്കും ആസ്വദിച്ചു.
2: വേറൊരു കാര്യം കേക്കണോ?
3: നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ?
2: നമ്മുടെ ബോംബെക്കാരൻ ശിവരാമന്റെ മോൾക്ക് ഇവിടെ ഇമെയിൽ ഇല്ലാത്തതിൽ വലിയ ദുഃഖം.
3: ഇമെയിലോ? അതെന്തോന്നടി!
2: എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്റെ മനുഷ്യ.
3: നിനക്ക് അവളോടൊന്ന് ചോദിക്കരുതായിരുന്നോ?
2: ഓ, അത് കുറച്ചില്ലല്ലേ. ഇത്രയും പ്രായമായിട്ട് അതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതല്ലായിരുന്നോ?
3: അതും നേരാ. നമ്മളെ പറ്റിക്കായി അവൾ ഉണ്ടാക്കിയ സൂത്രപ്പണിയാണോ ഈ ഇമെയില്?
2: എന്റെ മനുഷ്യ, ഇത് പറ്റിക്കാൻ പറഞ്ഞതൊന്നും അല്ല. കമ്പ്യൂട്ടറിലൂടെയുള്ള ഒരു ഏർപ്പാടാ.
3: അത് നിനക്കെങ്ങനെ അറിയാം?
2: നമ്മുടെ തോമാച്ചന്റെ മോള് അവളുടെ മമ്മയോട് തിരക്കുന്നത് കേട്ടു. എനിക്ക് വല്ല ഇമെയിലും കമ്പ്യൂട്ടറിൽ വന്ന് കിടപ്പുണ്ടോ മമ്മി എന്ന്.
3: ഓ ഓ ഓ, അത് ശരി. അപ്പോ ഉള്ളത് തന്നെ, നിനക്ക് രഹസ്യമായിട്ട് മോള് കുട്ടിയോടൊന്ന് ചോദിക്കരുതായിരുന്നോ എന്തോന്നാ ഈ ഇമെയിൽ എന്ന്?
2: വരട്ടെ, അടുത്ത പ്രാവശ്യം കാണുമ്പോ ഞാൻ ചോദിക്കാം. നിങ്ങളൊരു വിവരം അറിഞ്ഞോ? ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ ഗൾഫുകാരൻ മോൻ തിരിച്ചു പോകുന്ന കോള് കാണുന്നില്ല.
3: അതെന്താടി?
2: അവിടെ പഴയ പോലെ ജോലിയും കൂലിയും ഒന്നും ഇല്ല പോലും. ഉള്ളവരെ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. അവനെയും പറഞ്ഞുവിടാൻ ഇരുന്നതാണ് പോലും. അറബിയുടെ കാല് പിടിച്ച അവൻ അവിടെ നിൽക്കുന്നത്.
3: അനുഭവിക്കട്ടെ. നല്ലൊരു കൃഷിപ്പാടം കണ്ട വിലയ്ക്ക് വിറ്റിട്ടല്ലേ അവൻ ഗൾഫിൽ പോയത്.
2: അതൊക്കെ പറഞ്ഞിട്ടിനി വല്ല കാര്യമുണ്ടോ അവനെ വിഷമിപ്പിക്കാമെന്നല്ലാതെ?
3: വിഷമിക്കണം, വിഷമിക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ പാഠങ്ങൾ. വളർന്ന് വിദ്യാഭ്യാസം നേടിയപ്പോ തൂമ്പയെടുക്കാൻ മടിയല്ലായിരുന്നോ? വൈറ്റ് കോളർ പണി മതിയെന്നായിരുന്നല്ലോ പിടിവാശി. തിരിച്ച് സ്ഥിരമായി

0: എന്നാലും ഇനി അവന് കൃഷിയെടുക്കാൻ സ്ഥലമെവിടെ?
1: അതൊക്കെ അവന്റെ സഹോദരങ്ങൾ സഹായിക്കും. കൃഷിക്ക് അവരുടെ ഭൂമി നൽകും.
0: സഹായിക്കും സഹായിക്കും. ഒന്നിനും മറ്റൊന്നിനെ കണ്ടൂടാ. ഒരുത്ത ഇവിടെ ഫാക്ടറി ഉണ്ടാക്കാൻ പോണു പോലും, നീ കേട്ടില്ലേ?
1: അത് നല്ലതല്ലേ?
0: നാട്ടിലെ തൊഴിലില്ലാത്തവർക്ക് പണി കിട്ടുമല്ലോ. സൂക്ഷിച്ചോണം, ഒരു മാസം കഴിയുമ്പോ യവന്മാർ കൊടിയെടുക്കാതെ ഉള്ള രണ്ട് മൂന്ന് ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നത് നാം കാണുന്നില്ലേ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ല. എത്ര പാർട്ടിയാ, എത്ര തൊഴിലാളി സംഘടനകളാ. നേതാക്കളുടെ വീട്ടിൽ സുഭിക്ഷം, തൊഴിലാളികളുടെ വീട്ടില് പട്ടിണി.
1: നിങ്ങളൊന്ന് നിർത്തി. നമ്മുടെ ഗോപാലകൃഷ്ണന്റെ മോള് സതിലീലാവതി താമസിയാതെ എത്തും.
0: സതിലീലാവതിയോ? ആദ്യത്തെ ഒരു പേര് പോരായിരുന്നു യവക്ക്? അവളുടെ അച്ഛനും അമ്മയും ഒന്നും അറിയുന്നില്ലേ? ഒരു പേര് കൂടി ഇട്ട കാര്യം
1: അതൊന്നും എനിക്കറിയില്ല.
0: സതി എന്നായിരുന്നല്ലോ അച്ഛൻ ഗോപാലകൃഷ്ണൻ ഇട്ടിരുന്ന പേര്. അവൾ അതിന്റെ കൂടെ അവളുടേതായ പേര് കൂടി ചേർത്തതല്ലേ ലീലാവതി എന്ന്?
1: ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനാ. ഷീല രേഷ്മ, വാസന്തി വിജയശ്രീ എന്നൊക്കെയാ ഇവിടെ അടുത്തുള്ള ചില പച്ചപരിഷ്കാരികളുടെ മക്കൾക്കിട്ടിരിക്കുന്ന പേരുകൾ. നിങ്ങൾ കേൾക്കുന്നില്ലേ?
0: നീ അവളുടെ വേഷം കണ്ടോ?
1: കണ്ടല്ലോ, രാവിലെ കണ്ടു.
0: അവളുടെ അച്ഛൻ ഗോപാലകൃഷ്ണന്റെ പാന്റും ഷർട്ടുമാ അവൾ ഇട്ടിരിക്കുന്നത്.
1: ഇത് അവന്റെ പാന്റും ഷർട്ടൊന്നും അല്ല, അവളേത് തന്നെയാ. ഞാൻ അവളോട് ചോദിച്ചു.
0: കലികാലം കലികാലം, മാവേലി ഇതെങ്ങാനും കണ്ടിരുന്നെങ്കി ഇവളുടെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയേനെ.
1: അവളിപ്പോ വലിയ സീരിയൽ നടിയാണേ. അവളുടെ സീരിയല് വല്ലത് നിങ്ങൾ കാണുന്നുണ്ടോ?
0: ഞാൻ കാണുന്നില്ല, ന്യൂസ് കാണും ലോകവിവരങ്ങൾ അറിയാൻ. എല്ലാം കണ്ണീർ സീരിയലുകളല്ലേ ഇവിടെ കാണിക്കുന്നത്? പെണ്ണുങ്ങൾ ടി വിയുടെ മുന്നിലിരുന്ന് കരയുകയല്ലേ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10:30 വരെ.
1: പുരാണ സീരിയലുകളും ഉണ്ട്,
0: നമ്മുടെ ദേവന്മാരെ കൊണ്ട് ബാലയെ കളിപ്പിക്കുന്ന സീരിയലുകൾ. എന്റെ ദേവോ, എനിക്ക് ഒന്നും കാണണ്ടേ.
1: നിങ്ങൾ ഒരറു ബോറന.
0: അത് നിനക്ക് ഇപ്പോഴേ മനസ്സിലായോളോ.
1: ഞാൻ ഇന്നലെ നമ്മുടെ സതിലീലാവതിയെ കൊണ്ട് അമ്പലത്തിൽ പോയിരുന്നു. ഓ, എന്തൊരു തള്ളലായിരുന്നു അവിടെ മോളെ കാണാൻ. ദൈവത്തിന്റെ വിഗ്രഹത്തിലല്ലായിരുന്നു പലരുടെയും കണ്ണ്. അവളിങ്ങനെയൊക്കെ ആയതിൽ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി.
0: എന്നാ, എനിക്കൊരു സന്തോഷമില്ല.
1: അത് അസൂയ കൊണ്ട് തോന്നുന്നതാ. വയസ്സാങ്കാലത്തെങ്കിലും ഈ അസൂയ ഒന്ന് കളയെന്റെ മനുഷ്യ.
0: ഒരസൂയും ഇല്ല എന്റെ ദേവു, വളർന്ന് വലുതാകട്ടെ. പക്ഷേ ചിലരെ പറ്റി പത്രത്തിൽ വരുന്നത് വായിക്കുമ്പോ തൊലി പൊള്ളുന്നു, അതുകൊണ്ട് പറഞ്ഞതാ.
1: അവരെ പോലെ സതിമോളും ആകണമെന്നുണ്ടോ?
0: നന്നായിരുന്ന നല്ല തറവാട്ടിൽ നിന്നും നല്ല ആൺപിള്ളേർ വന്ന് കെട്ടിക്കൊണ്ടുപോകും.

0: എടോ, ഇങ്ങ് വന്നേ. താൻ രാവിലെ മുതൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. താൻ ആരാ?
1: ഞാൻ മാവേലി.
0: ഏ, മാവേലിയോ? അതിന് താൻ പാതാളത്തിലല്ലയോ? ഇവിടെ എങ്ങനെ വന്നു?
1: വർഷത്തിൽ ഒരു ദിവസം പ്രജകളെ കാണാൻ വരാൻ വാമനൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്.
0: അത് ശരി, പക്ഷേ എനിക്കിതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല.
1: മാവേലി പൊളിവാക്ക് പറയില്ല.
0: ആ, ഭീകരന്മാർ വേഷം മാറി നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്.
1: എന്നെ ആ വർഗത്തിൽ കൂട്ടരുത്.
0: ഇതെന്താ?
1: ഓലക്കുട.
0: ഓലക്കുടയോ? എടോ, ഫാൻസി ഡ്രസ് നടത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്?
1: പുറത്തിറങ്ങുമ്പോ ഞാൻ ഓലക്കുടയാ ഉപയോഗിക്കുന്നത്.
0: ഓഹോ, അത് ശരി. അപ്പൊ തനിക്ക് ഷർട്ട് ഇല്ലേ?
1: ഇല്ല. കസവുമുണ്ടും മേൽമുണ്ടുവാ എന്റെ വേഷം.
0: തന്റെ വേഷവും മറ്റും കണ്ടിട്ട് താനൊരു ഭീകരനാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് തന്നെ ഒന്ന് ചോദ്യം ചെയ്യണം. തന്റെ കയ്യിൽ ബോംബുണ്ടോ?
1: ബോംബോ? അതെന്താ, ഞാൻ ഭരിക്കുമ്പോ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ.
0: എന്നാൽ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇവിടെ ഉണ്ട്, കൊച്ചുകുട്ടിയുടെ കയ്യിൽ പോലും. എനിക്ക് തന്നെ ഒന്ന് പരിശോധിക്കണം.
1: ഈ നടു റോഡിൽ വെച്ച് വേണ്ട.
0: എന്നാ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. വണ്ടിയിലോട്ട് കയറ്.
1: ഓ,
0: എടോ, ആലോചിച്ച് നിൽക്കാതെ കയറടോ.
1: ഓ.

0: നീ എവിടെ പോയിരുന്നു സതി മോളെ?
1: എന്റെ ചില ഫാൻസ് ഈ ഗ്രാമത്തിലുണ്ട്. ഞാൻ അവരെ ഒന്നും കാണാൻ പോയതാ. അവർ തന്നെ ഗിഫ്റ്റുകളാ ഇതൊക്കെ. ആ അപ്പൊപ്പനൊരു വിവരം അറിഞ്ഞോ?
0: എന്താ പറയൂ.
1: നമ്മുടെ മാവേലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
0: എന്തിന്?
1: കസവുമുണ്ടും തോർത്തും ഓലക്കുടയും എല്ലാമായി മാവേലി കണ്ടപ്പോൾ പോലീസിന് അത്ര പിടിച്ചില്ല.
0: അതാ അദ്ദേഹത്തിന്റെ വേഷം.
1: അത് പാതാളത്തിൽ. ഇവിടെ വരുമ്പോൾ ഇവിടത്തെ വേഷം ധരിക്കണം. നല്ല ചെത്ത് വേഷം. ആരെങ്കിലും കണ്ടാലൊരു മതിപ്പ് വേണ്ടേ? ഒന്നുമില്ലെങ്കിലും ഈ നാട് ഭരിച്ച രാജാവായിരുന്നില്ലേ അദ്ദേഹം?
2: നോക്കി നിൽക്കാതെ ആ പാവത്തിനെ ഒന്ന് ജാമ്യത്തിലിറക്കാൻ നോക്ക്.
1: നടക്കില്ല. ഇപ്പോഴത്തെ പുതിയ സിഐയും എസ്ഐയും എല്ലാം വാമനന്റെ ആൾക്കാരാണെന്നാ പറയുന്നത്. വാമനൻ പറയുന്നത് പോലെ രണ്ടാളും കേൾക്കൂ. മാവേലിക്ക് രണ്ട് കിട്ടിക്കാണുമോ എന്നാ എന്റെ സംശയം.
2: ഈശ്വരാ, അങ്ങനെ വരരുതേ. അങ്ങേരുടെ ഒരു വിധി.
1: ഈ കിളവന് പാതാളത്തിൽ എങ്ങനെ കിടന്നാ പോരായിരുന്നു?
0: അയ്യോ മോളെ, അദ്ദേഹം പ്രജകളെ കണ്ട് ക്ഷേമം അന്വേഷിക്കാൻ വന്നതല്ലേ?
1: ക്ഷേമം അന്വേഷിച്ചു തീർന്നല്ലോ. ഓ, എനിക്ക് ചാനലിൽ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ പോകുന്നു. നിങ്ങളായി നിങ്ങളുടെ മാവേലിയായി. ഇന്ന് തന്നെ മാവേലിയെ പാക്കപ്പ് ചെയ്യാൻ നോക്ക്.
3: ഹെഡ് കോൺസ്റ്റബിൾ
4: സർ,
3: ഇയാളുടെ പേര് എഴുതിയെടുത്തോളൂ.
4: യെസ് സർ.
3: ഇപ്പൊ സ്റ്റേഷനിലേക്ക് വരുന്നവരുടെ പേരും നാളും എല്ലാം കുറിക്കണമെന്ന മുകളിൽ നിന്നുള്ള ഉത്തരവ്. തന്റെ ഫുൾ അഡ്രസ് പറയടോ.
0: ആറുപറയിലെ അച്യുതൻ നായർ, ആറുപറ ഹൗസ്, ആറുപറ പിഒ, തിരുവനന്തപുരം.
3: ഈ ആറുപറയിൽ അച്യുതൻ നായർ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ.
0: ഈ ലോക്കപ്പിൽ കിടക്കുന്ന മാവേലി എന്റെ ഒരു പരിചയക്കാരനാ. അദ്ദേഹത്തെ ജാമ്യത്തി ഇറക്കാൻ വന്നതാ.
3: പരിചയക്കാരനോ? എങ്ങനെ?
0: ഇവിടെ വന്ന് കണ്ടിട്ടുള്ള പരിചയവാ. വർഷത്തിലൊരിക്കൽ ഇദ്ദേഹം പ്രജകളെ കാണാൻ വരാറുണ്ട്.
3: ഓ, അത് ശരി. എടോ, ഈ മാവേലിയെ കുറിച്ച് ചില പരാതികൾ ഈ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. തപ്പി നടക്കുകയായിരുന്നു ഞാൻ. ഇന്ന് ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് പിടികിട്ടി. അപ്പൊ തന്നെ ജീപ്പ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. തല്ലിയില്ല. അതെന്റെ മനുഷ്യത്വം. ഞാൻ അങ്ങനെ മനുഷ്യത്വം കാണിക്കുന്നവനല്ല. എന്തോ ഇന്നങ്ങനെ തോന്നി. ഒന്നുമില്ലെങ്കിലും രാജ്യം ഭരിച്ച രാജാവല്ലേ? രാജാവിനെ തല്ലിയ എസ് ഐ എന്ന് നാലാളും പറയണത് കേൾക്കാനൊരു സുഖമുണ്ട്. എന്തായാലും അത് ചെയ്തില്ല. ഞാൻ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് പെട എങ്ങനെ കൊടുക്കാതിരിക്കും?
0: എന്താ പരാതി?
3: അതിപ്പോ തന്നോട് പറയാൻ പറ്റില്ല. ഒഫീഷ്യൽ സീക്രട്ടാ.
0: പരാതി തന്നതാണെങ്കിൽ കള്ളമാ. വാമനൻ തന്നതായിരിക്കും. മാവേലിയുടെ ബദ്ധ ശത്രുവാ വാമനൻ.
3: എടോ, തന്റെ ഈ മാവേലി എന്ത് വിചാരിച്ച വാമനൻ ചോദിച്ചതെല്ലാം എടുത്തു കൊടുത്തത്? ഒരടി ഭൂമിയെങ്കിലും മിച്ചം വെക്കരുതായിരുന്നോ മാടയൻ?
0: അദ്ദേഹത്തിന്റെ ശുദ്ധഗതിക്ക് അതന്ന് അങ്ങനെ സംഭവിച്ചു പോയി.
3: അപ്പ അനുഭവിക്കട്ടെ. തന്നെത്താൻ ഉണ്ടാക്കി വെച്ച ഗതികേടല്ലേ. ഇയാൾ മദ്യപിച്ച് വിവരക്കേടുകൊണ്ട് സംഭവിച്ചതാണോ എന്ന്.
0: അയ്യോ അയ്യോ, മാവേലി മദ്യപിക്കില്ല.
3: തനിക്കെങ്ങനെ അറിയാം?
0: അറിയാം.
3: സ്ത്രീകളുടെ അടുത്ത് എന്ന് ഇയാൾ കുഴഞ്ഞാടിയെന്നും കേൾക്കുന്നുണ്ടല്ലോ.
0: അയ്യോ,
3: സ്ത്രീ വിഷയത്തിൽ ഇയാൾ കുഴപ്പക്കാരനാണല്ലേ.
0: ദുരുദ്ദേശത്തോടെ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കില്ല.
3: ശരി, താൻ പറഞ്ഞതെല്ലാം സമ്മതിച്ചിരിക്കുന്നു. തൽക്കാലം താൻ പോയിട്ട് വാ. ആ വാമനന്റെ മൊബൈലിൽ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു. ഔട്ട് ഓഫ് റേഞ്ച്, ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ്. ഇത് എവിടെ പോയി കിടക്കുന്നു?
2: എന്താ മോളെ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്?
1: ഓ, ഞാൻ ഔട്ട് ഓഫ് മൂഡാ മുത്തശ്ശി.
2: അതെന്താ?
1: എനിക്ക് ഇവിടെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ വല്ല മാർഗവുമുണ്ടോ?
2: ബോയ് ഫ്രണ്ടോ? അതെന്തോ എന്നാ മോളെ?
1: ഓ മുത്തശ്ശി, പെണ്ണിനൊരു കൂട്ട്.
2: അയ്യോ, അത് പേരുദോഷം ഉണ്ടാക്കില്ലേ?
1: ഒരു പേരുദോഷവും ഇല്ല. അതോ ഇപ്പോഴത്തെ ഫാഷൻ? പെണ്ണിനൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ വീക്ക്നെസ് ഉള്ളത് ആൾക്കാർ പറയും. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ശിവ ശിവ, ഇത് എന്തോന്നാ ഞാൻ കേൾക്കണത്? മോളെ, എന്തോന്നാ ഈ പൊതിയില്?
1: ആ, അപ്പൂപ്പനൊരു പാന്റും ഷർട്ടും അമ്മൂമ്മയ്ക്കൊരു ചുരിദാറും.
2: അയ്യേ, ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ദേ, നിന്റെ അപ്പൂപ്പൻ ഇതൊന്നും കാണണ്ട.
1: നാടോടുമ്പോ നടുവേ ഓടണം, അതാ പ്രമാണം.
2: എന്തായാലും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. മോള് കൊണ്ടുവന്നതുപോലെ തിരിച്ചു കൊണ്ടുപോയിക്കോ. അപ്പൂപ്പനൊരു മുണ്ടും ഷർട്ടും അമ്മൂമ്മയ്ക്കൊരു മുണ്ടും നേരിയതും ബ്ലൗസും ഉണ്ടായിരുന്നു.

0: നിങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുമായിരുന്നു.
1: ഹലോ ഹലോ, ആ രാജീവാണോ? ആ ആ ഞാൻ ഉടനെ എത്താം. ഓക്കെ. ഓ, ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടി, ഭാഗ്യം.
2: മുത്തശ്ശി, ഞാൻ പോകുന്നു, ബൈ.
0: ഈശ്വരാ, ഈ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാ?

0: അച്യുതൻ ചേട്ടാ, മാവേലിയുടെ
1: എന്താ കാര്യം?
0: ആ അതൊക്കെ പിന്നീട് പറയാം.
1: ആ എങ്കിൽ പിന്നീട് കേട്ടാ മതി.
0: എന്നെ പരിചയമുണ്ടോ?
1: ഇല്ല.
0: ഞാൻ പരമ്പര പരമു.
1: ഏ, അങ്ങനെയും പേരുണ്ടോ?
0: ഉണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ?
1: ഇപ്പൊ മനസ്സിലായി.
0: പരമ്പരകൾ സംവിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
1: ഓഹോ,
0: എന്റെ 5 പരമ്പരകൾ പല ചാനലുകളിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ.
1: അതിലൊരു പരമ്പരയുടെ പേര് പറയാമോ? എന്റെ പരമ്പര പരമോ.
0: അതിനെന്താ, 5 എണ്ണത്തിന്റെയും പേര് പറയാം. അന്നക്കുട്ടി അനന്തപുരി വിളിക്കുന്നു, 1. രണ്ടാമത്തേത് ഭാര്യ 1, മക്കൾ 10.
1: അയ്യോ.
0: മൂന്നാമത്തേത് മണ്ണാംകട്ടയും കരിയിലേ.
1: മണ്ണാംകട്ട മഴയത്ത് കുതിർന്നു പോകില്ലേ പരമോ, കരിയില പറന്നും പോകും. കരിയില ബുദ്ധിമാനാ.
0: നിങ്ങൾക്ക് തെറ്റി. മണ്ണാങ്കട്ട ഒറിജിനൽ മണ്ണാങ്കട്ടയല്ല.
1: പിന്നെ
0: എന്റെ ആർട്ട് ഡയറക്ടർ ചെയ്ത പ്ലാസ്റ്റിക് കൊണ്ടുള്ള മണ്ണാങ്കട്ടയാ. ഇപ്പോൾ പിടി കിട്ടിയോ?
1: അപ്പൊ നാലാമത്തതോ?
0: നാണങ്കട്ടവൻ നാണപ്പൻ.
1: അപ്പൊ അഞ്ചാമത്തതോ?
0: അഹങ്കാരി അനന്തതിക്ക് കാണാനും കൊള്ളാം. എന്റെ പരമ്പരകൾ കാണാൻ സ്ത്രീകൾ തീവിട മുന്നിൽ 5 മണി മുതൽ 10:30 വരെ ഒരേ കുത്തിയിരിപ്പ.
1: ഈ കണ്ണീർ സീരിയലുകൾ ഇല്ലേ തന്റെ സംവിധാനത്തിൻ കീഴിൽ?
0: ഉണ്ടല്ലോ.
1: ഇതെല്ലാം കണ്ണീർ സീരിയലുകളാണോ?
0: ഏയ്, എല്ലാം അല്ല, ചിലത്. കണ്ണീർ വേണം, എങ്കിലേ ഒരു നിലനിൽപ്പുള്ളൂ. സ്ത്രീ പ്രേക്ഷകരാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരം. ഭർത്താക്കന്മാർ സീരിയലുകൾ കാണാൻ അനുവദിക്കാത്തതിന് ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ചില ഭാര്യമാർ. അതുപോലെ ഭർത്താക്കന്മാർ ചില സ്ത്രീകളോട് ചില സീരിയലുകൾ കാണണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, ഇപ്പോ മാവേലിയെ വെച്ച് ഒരു പുരാണ സീരിയൽ ചെയ്യാൻ പോവുകയാണ്.
1: ഓഹോ, അതിന് അദ്ദേഹം സമ്മതിക്കുമോ?
0: സമ്മതിപ്പിക്കണം. മാവേലി വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന പരമ്പരയുടെ പേര് കേൾക്കണോ? പറയാം. പാവം പാവം മാവേലി തമ്പുരാൻ, ഏക്കുമോ ചേട്ടാ?
1: ചെലപ്പോ ഏക്കും.
0: ഈ സീരിയൽ സക്സസ് ആണെങ്കിൽ മാവേലി വെച്ച് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും.
1: ഓഹോ.
0: ആ ചേട്ടാ, മാവേലി ഇപ്പോൾ എവിടെ ചെന്നാൽ കാണാൻ പറ്റും?
1: പോലീസ് സ്റ്റേഷനിൽ.
0: അയ്യോ, അതെന്തു പറ്റി?
1: നിന്നെയൊക്കെ കാണാനായി ആ പാമ ഇവിടെ വന്നതിലുള്ള ശിക്ഷ.
0: ഞാൻ പോയി ജാമ്യത്തിൽ ഇറക്കാം. എന്റെ വരാനിരിക്കുന്ന പരമ്പരയുടെ ആർട്ടിസ്റ്റ് അല്ലേ?
1: എസ് ഐ ആരാണെന്ന് അറിയാമോ?
0: ഇല്ല.
1: ആ എങ്കി കേട്ടോ, കടുവാ കിഷൻകുട്ടി, ആളൊരു ചൂടനാ. അടി തന്നിട്ടേ ചോദ്യം ഉണ്ടാകൂ.
0: അത് കുഴപ്പമില്ല, അവിടുത്തെ വനിതാ എസ് ഐയെ എനിക്ക് പരിചയമുണ്ട്. ഓം തോമന. എന്റെ ചില സീരിയലുകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്.
1: ഓഹോ.
0: അവരെ കൊണ്ട് എസ് ഐയെ സ്വാധീനിച്ചാൽ ചിലപ്പോൾ വിട്ടന്നിരിക്കും.
1: എന്നാ പോയി ഒന്ന് ക്ഷമിക്ക എന്റെ പരമ്പര പരമോ.

0: ആ അച്യുതൻ ചേട്ടാ.
1: എന്താ വനിതാ മെമ്പറെ ഈയിടെ ഒന്നും കാണാറില്ലല്ലോ.
0: ഓ, ഈ പഞ്ചായത്തിലെ ഓണാഘോഷത്തിന്റെ സംഘാടകൻ ഞാനായി പോയില്ലേ, സമയം തീരെ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മാവേലി തമ്പുരാനെ കാണാനില്ല ചേട്ടാ.
1: കാണാനില്ലെന്നോ? എന്താ മെമ്പറെ ഈ പറയണേ?
0: സത്യമായിട്ടും ചേട്ടാ, ഞാൻ ശരിക്കും അറിഞ്ഞതാ.
1: ഈ മാവേലി എവിടെ പോയി? ഒരമണിക്കൂർ മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടതാണല്ലോ.
0: അതെനിക്കറിയില്ല. എസ് ഐ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. എസ് ഐക്ക് അച്യുതൻ ചേട്ടനെ ആ സംശയം. ചേട്ടന്റെ അറിവിൽ കാണുമെന്നാ അദ്ദേഹം പറയുന്നത്.
1: എന്റെ അറിവിൽ കാണുമെന്നോ?
0: അതെ.

0: യെസയുടെ വലിയ ഫ്രണ്ടല്ലേ വാമനൻ, അങ്ങേരോടൊന്ന് വിളിച്ച് തിരക്ക്, മാവേലി പാതാളത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന്.
1: നല്ല ഐഡിയ.
2: ശരി, ഞാൻ പോയി തിരക്കിയിട്ട് വരാം. എന്റെ തുപ്പി പോണ കാര്യമായി പോയല്ലോ.
1: DGP അറിഞ്ഞോ?
2: ഇല്ല.
1: വിളിച്ചു പറയണോ?
2: അയ്യോ വേണ്ട, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെന്ന് വിചാരിച്ചോളൂ.
1: അത് വിശ്വസിക്കുമോ?
2: എങ്ങനെങ്കിലും വിശ്വസിപ്പിക്കണം.
1: ആ, തനിക്ക് വിരോധമുള്ള പോലീസുകാരുണ്ടോ?
2: ഇല്ലെന്നാണ് എന്റെ ധാരണ. സി, അവർക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ വാമനു മാത്രമേ കഴിയൂ.
3: മാവേലിയെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്റെ പഞ്ചായത്ത് മെമ്പറെ?
1: എനിക്കറിയില്ല, ഞാനും അന്വേഷിച്ച് നടക്കുക.
3: ഓ, എന്റെ പരമ്പര മോഹം തീർന്നു.
1: മാവേലിയെ വെച്ച് തന്നെ പരമ്പര നിർമ്മിക്കണമെന്ന് തനിക്ക് എന്താ ഇത്ര മോഹം?
3: എല്ലാ ദൈവങ്ങളെ പറ്റിയും പരമ്പരകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മാവേലിയെ ഹീറോ ആക്കിയും പരമ്പര ആകാമെന്ന് വെച്ചു.
1: ആ, അത് കൊള്ളാം, നല്ല ഐഡിയ, പ്രേക്ഷകർക്കും സുഖിക്കും.
3: പല പ്രൊഡ്യൂസേഴ്സും എന്റെ പുറകെയാ അഡ്വാൻസും കൊണ്ട്.
1: അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ മാവേലിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മതിയോ? ഞാൻ ആൺവേഷം കെട്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം.
3: അദ്ദേഹം സുന്ദരനാണ്, മരം കൊന്തനെ പോലെ അല്ല. ബോളിവുഡിൽ ഒന്ന് തിരക്കിയാലോ?
1: ആ, അത് നല്ല ഐഡിയ. എനിക്ക് അവിടെ കൊറേ ഫ്രണ്ട്സുകളുണ്ട്. അമിതാഭ് ബച്ചനെ മതിയോ?
3: ബച്ചൻ മാവേലിയെ അഭിനയിക്കാൻ വരുവോ?
1: ഷാരൂഖ് ഖാനോ?
3: ഏയ്, അത് വേണ്ട. ന്യൂ ജനറേഷനിലുള്ള ആരെങ്കിലും കിട്ടണമെന്നാ എന്റെ ആഗ്രഹം. ട്രൈ ചെയ്യാം. ആ കൃഷ്ണനെ കിട്ടാനാണോ പ്രയാസം? ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയല്ലേ ചാൻസും ചോദിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ വീടിന് മുന്നിൽ.
4: താനൊരു മാതിരി തെമ്മാടിത്തരം കാണിക്കരുത്. എനിക്ക് ഇപ്പോൾ മാവേലി കിട്ടണം
2: എന്ന് പറഞ്ഞ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ?
4: താൻ എന്തിനു മാവേലി അകത്താക്കി?
2: അയ്യോ സോറി, പറ്റിപ്പോയി. അങ്ങയുടെ പ്രീതി കിട്ടാൻ
4: കുറെ കിട്ടിയത് തന്നെ.
2: അല്ല, പാതാളത്തിലും തിരക്കിയാലോ?
4: അതിന് വേറെ ആളെ നോക്ക്.
2: DGP എങ്ങാനും ഇതറിഞ്ഞ
4: തന്റെ പണി പോകും.
2: അതെ, പ്ലീസ് മാവേലി ഒന്ന് പാതാളത്തിലേക്ക് വിളിക്ക്. എന്റെ ജീവനും തൊപ്പിയും രക്ഷിക്കാൻ വേറെ മാർഗമില്ല.
4: അവിടെ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല.
2: മൊബൈൽ ഇല്ലേ?
4: അയാൾ അതൊന്നും ഉപയോഗിക്കില്ല.
2: ഷോ, പിന്നെന്താ ഒരു മാർഗം?
4: ഞാൻ എന്റെ മന്ത്രി വിട്ടൊന്ന് അന്വേഷിപ്പിക്കാം.
2: ഇതിനൊക്കെ വളരെ നന്ദിയുണ്ട്.
4: ഞഞ്ഞി, തന്റെ നന്ദി ഇവിടെ ആർക്ക് വേണമെടോ? ആ, ഞാൻ പോയി മന്ത്രിയെ പാതാളത്തിലേക്ക് അയച്ച് വിവരങ്ങൾ അന്വേഷിക്കാം. മാവേലിയെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇടിച്ച് സൂപ്പാക്കും ഞാൻ. ആ, എടോ എസൈ, മന്ത്രി പാതാളത്തിൽ പോയി മാവേലിയെ കണ്ടു.
2: ഹോ, എന്റെ അമ്മോ അവിടെ ഉണ്ടല്ലോ. സമാധാനമായി. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ?
4: എടോ, താൻ ആ മാവേലിയെ അസഭ്യം വിളിച്ചു അല്ലേ?
2: വിളിച്ചു.
4: ആര് പറഞ്ഞിട്ട്?
2: ആരും പറഞ്ഞിട്ടല്ല, അങ്ങനെ വിളിച്ചു പോയി.
4: എടോ, അയാളുടെ ഓലക്കൂടെ എവിടെ?
2: അത് സ്റ്റേഷനിൽ കാണും.
4: സ്റ്റേഷനിൽ കാണാനില്ല.
2: അതിന് ഞാൻ മാവേലിയെ അറസ്റ്റ് ചെയ്തില്ലല്ലോ.
4: അറസ്റ്റ് ചെയ്തിട്ടില്ലേ?
2: ഇല്ല, GDയിൽ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടില്ല.
4: താൻ പരമ ബുദ്ധിമാൻ തന്നെ. സമ്മതിച്ചിരിക്കുന്നു. തനിക്കൊരു അവാർഡ് തരേണ്ടതായിരുന്നു.
2: അവാർഡ് മാത്രമല്ല, ഒരു പ്രൊമോഷനും കൂടി തരണം.

0: ഇതാരുടെ ഫോൺ?
1: ആ, ഇത് ഞാനാണ് മാവേലി.
0: തനിക്ക് എവിടുന്ന ഈ മൊബൈൽ?
1: എനിക്കൊരു മൊബൈൽ ഇല്ലാത്തത് എന്റെ പ്രജകൾക്ക് വലിയ ക്ഷീണമായി പോയി. അവിടെ വന്നപ്പോ പ്രജകൾ സംഘടിപ്പിച്ചു എന്നതാ.
0: താൻ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചത്? ഒന്ന് പറഞ്ഞു തൊലക്ക്, എനിക്കാണെങ്കിൽ ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്.
1: ആ പിന്നെ എനിക്ക് അവിടെ വെച്ച് തന്നോട് ചിലത് പറയാൻ കഴിഞ്ഞില്ല.
0: ഇപ്പോൾ മൊബൈൽ കിട്ടിയല്ലോ, ഒന്ന് വേഗം പറ.
1: തൊഴിലാളികൾക്ക് താൻ ഈ വർഷത്തെ ബോണസ് കൊടുത്തു?
0: ഇല്ല,
1: അത് കഷ്ടമായി പോയി.
0: താൻ വരുന്നത് ബോണസ് വാങ്ങി അങ്ങനെ അവന്മാര് ആഘോഷിക്കണ്ടായെന്ന് വെച്ചു.
1: താൻ ദുഷ്ടനാ.
0: തനിക്കത് ഇപ്പോഴാണോ മനസ്സിലായത്?
1: അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമല്ലേ?
0: അതെ.
1: എന്താ അതിനൊരു പരിഹാര മാർഗം?
0: ഒരു മാർഗവുമില്ല, പട്ടിണി കിടന്നവർ ചത്തോളും.
1: പാവം എന്റെ പ്രജകൾ.
0: കിടന്ന് മോങ്ങാതെടോ.
1: എന്റെ

0: പ്രജകൾ കഷ്ടപ്പെടുന്നത് അറിയുമ്പോ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും. ഞാൻ അങ്ങോട്ട് വരട്ടെ.
1: എന്തിന്? തൊഴിലുണ്ടാക്കി കൊടുക്കാനോ? അതൊന്നും നടക്കില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, നാട്ടിൽ വരാൻ ഒരു ദിവസമേ ആവശ്യപ്പെടാവൂന്ന്. എന്റെ വിധം മാറ്റരുത്. ഞാൻ അവിടെ വന്നാൽ അറിയാമല്ലോ.
0: ഈ നേതാക്കന്മാരൊന്നും കാണുന്നില്ലേ ജനങ്ങളുടെ ഈ കഷ്ടപ്പാടും പട്ടിണിയും ഒക്കെ?
1: ഞാൻ കൊടുക്കുന്ന കിമ്പളം വാങ്ങി അവന്മാർ ഇവിടെ സുഖമായി കഴിയുന്നുണ്ട്. ഈ തൊഴിലാളികളോട് അവന്മാർക്ക് ഒരു സ്നേഹവുമില്ല. പുതിയ തൊഴിൽ സാധ്യത ഉണ്ടാക്കാൻ അവർ എന്റെ മുന്നിൽ പദ്ധതികൾ വെക്കുന്നുമില്ല. ഞാൻ എന്തു പറയാനാ എന്റെ മാവേലി?
0: നേതാക്കന്മാരുടെ മക്കൾ പലരും വിദേശത്ത് പോയി പഠിക്കുകയാണല്ലോ.
1: അതെ.
0: അവന്മാര് പഠിച്ച് ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
1: പട്ടിണി കിടന്ന് ചാകും.
0: ഞാനിനി എന്ത് ചെയ്യണം?
1: അവിടെ കിട്ടുന്നത് വാങ്ങി കഴിച്ചോണ്ട് കഴിഞ്ഞാ മതി.
0: എന്റെ പ്രജകൾക്ക് ഈ വിധി വന്നല്ലോ.
1: ഇതിനൊക്കെ കാരണക്കാരൻ താൻ തന്നെയാ. വലിയ ധർമ്മിഷ്ഠനല്ലേ? ഞാൻ ചോദിച്ചതെല്ലാം തന്നില്ലേ? എന്തെങ്കിലും ഒരു കൈപ്പിടി വേണ്ടായിരുന്നോ?
0: താൻ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ.
1: ഇപ്പോൾ കരുതിയാട്ടെ. ഒക്കെ പറഞ്ഞതുപോലെ, അടുത്ത വർഷം കാണാം. ബൈ ബൈ.
2: മാവേലി വന്നു, മടങ്ങി. നാടകം സമാപിക്കുന്നു. രചന: വട്ടപ്പാറ രാമചന്ദ്രൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അച്യുതൻ നായർ, പൂജപ്പുര രാധാകൃഷ്ണൻ, പരമ്പര പരമു ജോബി, എസ് ഐ കടുവ കൃഷ്ണൻകുട്ടി, ഡോക്ടർ തോമസ് മാത്യു, മാവേലി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, വാമനൻ ജോസ് നെട്ടയർ, ദേവു ലിസി ജോസ്, പഞ്ചായത്ത് മെമ്പർ സരസ്വതി, ഗ്രേസി കരമന, സതി ലീലാവതി, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം: ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം: വി എൻ ദീപ, എം നിസാമുദ്ദീൻ.
3: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന: ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം: ദേവരാജൻ.

0: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ലതയും പാടിയത്. ഗാനരചന വയലാർ, സംഗീത സംവിധാനം MS വിശ്വനാഥൻ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയത് ചിത്രം ഒരു മുത്തശ്ശി കഥ. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഹലോ പ്രിയ ഗീതത്തിൽ കേൾക്കാം.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: സമയം 2:45. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യം കേൾക്കാം SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഗുരുശിഷ്യൻ.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply.
3: ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം രാജ കയ്യേ വച്ച.

0: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടെയെന്ന് നോക്കാം. ഹലോ.
1: ഹലോ സർ.
0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരായിരുന്നു?
1: നമസ്കാരം, ഞാൻ അഭിഷ.
0: അഭിഷ, അഭിഷ എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ മലപ്പുറം ജില്ലയാണ്, പക്ഷേ ഇപ്പൊ നിലവില് തിരുവനന്തപുരത്ത് ഉണ്ട്.
0: തിരുവനന്തപുരത്ത് എവിടാ?
1: അല്ല, ഞാൻ ബേക്കറി ജംഗ്ഷനിൽ അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു.
0: ഓക്കെ, ശരി ശരി ശരി.
1: ഫ്രണ്ട് ഉണ്ട് അവിടെ.
0: അവിടെ ഒരുപാട് ഹോസ്റ്റൽസ് ഉള്ള സ്ഥലമല്ലേ? അതിന്റെ മേളില് മറ്റേ ഇതുണ്ടല്ലോ, ഇന്ത്യൻ കോഫി ഹൗസ്.
1: ഞാന് അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്റ്റലില്. മറ്റേ സെക്രട്ടേറിയറ്റില് ടി ആർ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ നിന്ന് പരിചയത്തിൽ അങ്ങനെ വന്നായിരുന്നു.
0: ശരിയായി, ശരി. മലപ്പുറത്ത് എവിടാ?
1: മലപ്പുറത്ത് നിലമ്പൂർ ആകും.
0: നിലമ്പൂർ എനിക്കറിയാം.
1: യാ,
0: നമ്മുടെ ഷൗക്കത്ത്
1: കേരളത്തിന്റെ
0: തേക്കിന്റെ നാട്. ഇപ്പൊ ഷൗക്കത്തേക്ക് നിങ്ങൾ ജയിപ്പിച്ച നാട് അല്ലേ? ഷൗക്കത്തേക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരെന്ന നിലയിലല്ലാതെ സിനിമ, അദ്ദേഹം സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലോ, എഴുതി, സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് നല്ല അടുപ്പമുള്ള ആളാ.
1: പിന്നെ
0: മീര ജാസ്മിൻ മീൻ റോൾ അഭിനയിച്ചിട്ട് ഒരു സിനിമയുണ്ട്, ടി വി ചന്ദ്രൻ സാർ ഡയറക്ട് ചെയ്ത ഒരു സിനിമയുണ്ട്. പിന്നെ വിലാപങ്ങൾക്കപ്പുറം തന്നെ. പിന്നെ എന്റെ ഒരു വേറൊരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായ ഒരു കൂട്ടുകാരനുണ്ട്, രഞ്ജിത്ത് നിലമ്പൂര്. അവൻ എപ്പോഴും എന്നെ വിളിക്കും അങ്ങോട്ട് വരാൻ. അവൻ നിങ്ങളുടെ ആ സ്ഥലത്തേക്ക് ട്രെയിനി വരുന്നത് ഭയങ്കര ഭംഗിയാണ്, പക്ഷെ പലപ്പോഴും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ പടുത്ത കാലത്ത് പോലും ഞങ്ങൾ വരണം വരണം. എന്നെ എപ്പോഴും രഞ്ജിത്ത് വിളിക്കും, കാരണം രഞ്ജിത്തിനെ വീട്ടിൽ നിൽക്കാം. ഒരു ആ അതിലുള്ള ഒരു യാത്ര, അവിടുന്ന് ഊട്ടി പോയി എളുപ്പമാണല്ലേ? അതെന്നെ, പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങൾ അവിടെ വന്നിട്ട് ഊട്ടിയിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്ന ആ വഴിയെ കുറിച്ച് എപ്പോഴും രഞ്ജിത്ത് പറഞ്ഞു പറഞ്ഞു എന്നെ മോഹിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ എന്തുകൊണ്ടോ വരാൻ പറ്റിയില്ല. അതെ അതെ, അല്ല എനിക്ക് ഞാൻ വരാതിരുന്നതല്ല, പല പല കാരണങ്ങൾ കൊണ്ട് പറ്റാതിരുന്നതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, പിന്നെ അവിടെ ഒരു പരിപാടി ഒന്നുമില്ല. വന്നിരുന്നെങ്കിൽ ഉറപ്പായും വന്നേനെ. എന്തായാലും ഉറപ്പായും അവിടെ വരണം. നിങ്ങളെല്ലാവരും ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ വരണമല്ലോ.

0: കാണണമല്ലോ.
1: ശരിയാണ്.
0: എന്ത്
1: എന്താ ഇപ്പൊ പുതിയ
0: എന്റെ
1: വർക്കുകളൊക്കെ?
0: ഇപ്പോൾ ഹരിവരാസനം എന്ന് പറഞ്ഞ സിനിമയാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് റിലീസായത് ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമയാണ്.
1: ഐ നോബഡി,
0: പൃഥ്വിരാജ് ഹീറോ ആയിട്ടുള്ള സിനിമ, പാർവതി തിരോത്ത്. അപ്പൊ അതാണ് റിലീസായ സിനിമ. ഇപ്പൊ ഷൂട്ട്
1: സിനിമാ പ്രേമിയാണ്, എല്ലാ സിനിമയും കാണും, റിവ്യൂ ഇടാറുണ്ട്.
0: പുള്ളിയുടെ പേരെന്താ?
1: ജംഷീർ അലി എന്നാണ് പേര്. ജയം ജേണി, സിനിമാ ജേണി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്,
0: ആണ് ശരി. ഞാൻ നോക്കാം, എന്തായാലും ഞാൻ ഇനി അത് നോക്കാം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഒത്തിരി കാണുന്നതിന്റെ കൂടുതൽ ഇതങ്ങ് പേര് വിട്ടുപോയതായിരിക്കും. ഇപ്പൊ നിങ്ങളത് സംസാരിച്ചതുകൊണ്ട് എന്തായാലും ഞാൻ അത് ഓർക്കും. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയില്ലേ ന്യൂജൻ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഓണവുമായി ബന്ധപ്പെട്ടൊരു, കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ട്രെൻഡിങ് ആയി കളിച്ചോണ്ടിരുന്ന ഒരു പാട്ടില്ലേ,
0: അതിന്റെ ഒരു വരി പാടാൻ പറ്റുമോ? മനസ്സിലായി,
1: ഓർമ്മയില്ല,
0: മനസ്സിലായി. ഇത്രയും കിട്ടിയാ മതി. അപ്പൊ ഓക്കെ, വിളിച്ചാൽ സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: അങ്ങനെ സിനിമയിലേക്ക് വന്നു, നിരവധി വലിയ കമേഴ്സ്യൽ സിനിമകൾ വന്നു, ആർട്ട് ഹൗസ് സിനിമകൾ. ഡോക്ടർ ബീച്ചേട്ടന്റെ 8 സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ കൂടെ അഭിനയിച്ച സിനിമകളിലാണ് ആ കാലത്ത് മലയാള സിനിമയിലെ 2 പ്രമുഖ ആക്ടേഴ്സിന് ദേശീയ അവാർഡ് കിട്ടുന്നത്. സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിൽ ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സുരഭി ലക്ഷ്മിക്ക് ദേശീയ അവാർഡ് കിട്ടുന്ന സിനിമയിലും ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്.

0: ആ സിനിമയിൽ തിരുവനന്തപുരം സ്ലാങ്, അതായത് സുരഭിക്ക് തിരുവനന്തപുരം സ്ലാങ്, സുരഭിയോടൊപ്പം ഞാനിവിടെ ഇരുന്നാണ് എൻ്റെ സംഭാഷണങ്ങൾ സെറ്റാക്കിയത്. ആ ഇതേപോലെ ഞാനൊരു വേറൊരു മലയാള സിനിമയ്ക്ക് വേണ്ടിയും തിരുവനന്തപുരം സ്ലാങ് സെറ്റാക്കിയിട്ടുണ്ട്. Love 24/7 നിഖില വിമലിന്, ശ്രീ ബാലക മേനോനാണത് സംവിധാനം ചെയ്തത്. ഹലോ.
1: ഹലോ
0: ഹലോ
1: കൃഷ്ണേട്ടാ.
0: ഓ ആരാ?
1: ജയദേവാണ്. കനലിലെ ജയദേവ്.
0: പറയടാ നിങ്ങോട്ട്.
1: ചേട്ടാ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വിളിച്ചു നോക്കാമെന്ന്
0: വിചാരിച്ചത്. ഇങ്ങനെ പോകുന്നതിന്റെ
1: കനലിന്റെ പുതിയ നാടകം വരുന്നുണ്ട്. അസിമണ്ണന്റെ അവസാന മിനിക്കോണിയൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞു.
0: അല്ല, ഇപ്പം ഇപ്പം ഇപ്പം തൊട്ടടുത്ത് എന്താ കളിച്ചേ?
1: ഞങ്ങള് ലാസ്റ്റ് ഒരു മാസം മുമ്പ് കളിച്ചായിരുന്നു.
0: ഞാനെല്ലാം ഇത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ.
1: അതെ അതെ.
0: എന്താണ് നിന്റെ പുതിയ പരിപാടി? എന്താ പറ
1: പുതിയ? ഇല്ല, കണ്ണഞ്ചേരന്റെ പിന്നെ ഹസിമണ്ണന്റെ നാടകം വരണം, അതിന് വെയിറ്റീവ് ആണ്. അതിന്റെ കാര്യങ്.
0: അവന്റെ നാടകം വന്നാൽ അടിപൊളിയായിരിക്കും, കാരണം എല്ലാ നാടകങ്ങളും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നാടകങ്ങളാണ്. ഞാൻ എനിക്ക് എന്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട നാടകങ്ങളാണ് അവന്റെ നാടകങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാരും പെർഫോമൻസും ഒക്കെ ഗംഭീരമാണ്.
1: അല്ല, ഞങ്ങക്ക് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ചേട്ടനും ഒക്കെ വന്ന് കണ്ടിട്ടേ ഒരു എടാ ഇങ്ങനെയാണ് കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ചെയ്യുന്നതാണ്, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കാര്യമാണ്.
0: അല്ല, ഇഷ്ടപ്പെട്ടാലും അത് ചെയ്യണം. കാര്യം എന്നറിയോ, നല്ലതാണെങ്കിൽ നല്ലതാണോ, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. കാരണം ഇത് നമുക്ക് നടന്നു പോവേണ്ട കാര്യല്ലേ, മുന്നോട്ട് പോണ്ടേ.
1: അതെ അതെ അതെ.
0: അപ്പൊ ചിലപ്പോ നമ്മള് അത് നിനക്ക് അങ്ങനെ ചെയ്താൽ നന്നാവും എന്ന് പോലും നമ്മൾ പറയും. കാരണം അതെന്തിനാണെന്നറിയോ, അതാ നിങ്ങളോടും നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അത് നടന്നു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്.
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടേ
1: ചേട്ടാ? എനിക്ക് മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഴുപുന്ന തരകനിലെ മേലെ വിണ്ണിങ് മുറ്റത്താര് തിങ്കിൾ, ശ്രീനിവാസ് പാടിയ വേഷനാണ് എനിക്ക് ഇഷ്ടം. അതുണ്ടെങ്കിൽ അതിടുക, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിലും കുഴപ്പമില്ല.
0: ഓക്കെ ചേട്ടാ. ഓക്കെ.

0: ഹലോ സാർ,
1: ഹലോ
0: ഞാൻ
1: പ്രിയഗീത,
0: നർമ്മദ
1: ത്തിലേക്ക്
0: വിനോദ്.
1: സ്വാഗതം.
0: ഞാൻ നർമ്മദ വിനോദാണ് സാർ.
1: നിർമ്മല വിനോദ്, എവിടാ വീട്? എവിടാ?
0: മാന്നാർ.
1: മാന്നാർ.
0: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു, എനിക്ക് അന്നേരം കിട്ടി
1: ആദ്യമായി വിളിച്ചു,
0: സാറിനോട്
1: ആദ്യമായി കിട്ടി.
0: സംസാരിക്കാൻ പറ്റി. ആ
1: ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ള ഒരു
0: സാർ,
1: പാട്ട്?
0: എനിക്ക് തന്മദത്തിലെ
1: ആ കന്മദത്തില്
0: മൂവന്തി താഴ്വരയും
1: ആ മൂവന്തി താഴ്വരയിൽ യേശുദാസ് രവീന്ദ്രൻ
0: അതെ സാർ.
1: മാഷിന്റെ
0: ആ
1: അല്ലേ? ആ ഉഗ്ര പാട്ടാണത്. എന്തോ പാടിയേ, ഒന്ന് കേൾക്കാലോ.
0: മൂവന്തി താഴ്വരയിൽ
1: സൂര്യൻ
0: സാറിന് കിട്ടിയപ്പോ എനിക്കൊരു വിറയില്ല.
1: പാടണം പാടണം, അങ്ങനെ വിറയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പാടണം. എന്തായാലും കൊള്ളാം, ഈ പാട്ട് നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഈ ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവരിങ്ങനെ ഫുൾ ടൈം പാട്ട് കേൾക്കുന്നു, ആകാശവാണിയുടെ കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് കാണുമ്പോഴേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം ഒരു മനുഷ്യന് ഓരോ തരത്തിൽ,
0: എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത് ഭയങ്കര സന്തോഷം.
1: അത് ശരി, നമ്മൾ നിമിത്തം ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ അതിൽപരം ഒരു നല്ല കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമാണ്. അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്. അപ്പൊ ശരി, ഓക്കെ, ശരി.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈ ജേ.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വില കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടി എൻ സി അപ്ലൈ.
2: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
3: പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഹസംവിധായകനായി പ്രവർത്തിച്ചത് ഒന്ന് ലിൻ സാറിനോടൊപ്പമായിരുന്നു, മറ്റൊന്ന് സന്തോഷേട്ടൻ സന്തോഷിവൻ പുള്ളിയുടെ ഊർമ്മി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ ഞാൻ അങ്ങനെ എൻ്റെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമയിൽ ഞാൻ സഹസംവിധായകനായി ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ചിമ്മി ചിമ്മി എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ആണ് അതിൻ്റെ ഒരു കോറിയോഗ്രാഫി, അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത് ഒരു നാടകക്കാരൻ എന്ന നിലയിൽ ഞാനായിരുന്നു. അത് എന്നെ കൊണ്ട് ആ ലീഡർഷിപ്പ് എടുപ്പിച്ചത് സന്തോഷിവൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭയായിരുന്നു. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാ?
4: ഞാൻ ജസ്റ്റിൻ രാജ് ആണ് സാർ.
3: ജസ്റ്റിൻ രാജ്? അറിയാം, എനിക്ക് ആ ഏരിയ ഒക്കെ അറിയാം. കുറേ സുഹൃത്തുക്കൾ നെയ്യാറ്റിങ്കര ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. ഒരു ഷിജിനാഥ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയായിരുന്നു. അറിയാം, വിഷ്ണുപുരം. അവിടെ അമ്മറ്റ അമ്പലമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ അതെ, എനിക്കറിയാം. ജസ്റ്റിൻ എന്താ ചെയ്യുന്നേ?
4: ഞാൻ ഡയറക്ടർ സിത്തിൻ സാറിന്റെ വീട്ടിൽ ഒരു വർഷം ബോഡി കാർഡായിട്ട്.
3: ആരവിടെ?
4: ഡയറക്ടർ സിദ്ദിഖ് സാർ ഉണ്ടല്ലോ.
3: നമ്മുടെ സിദ്ദിഖ് സാർ മരിച്ചു. ആ സിദ്ദിഖ് സാർ, ഓക്കെ ഓക്കെ.
4: സാറിന്റെ ബോഡി കാർഡായിട്ട് പോയിരുന്നു. മറ്റേ ദാസ് എന്ന് പറയും.
3: ആ എനിക്കറിയാം, ബൗൺസർ എനിക്കറിയാം. ദാസ് മരിച്ചുപോയി, അതേ എനിക്കറിയാം. എനിക്ക് ഞങ്ങളോട് ഒത്തിരി പടത്തിൽ വർക്ക് ചെയ്ത ആളാ ദാസ്, എനിക്കറിയാം.
4: ആ ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴേ

പിന്നെ ഒരു സിനിമയിൽ ഞാൻ പാട്ടെഴുതി ആ പാട്ട് പാടി ആ സീനിൽ അഭിനയിച്ചത് ഞാനാണ്. കഥ ഇന്ന് വരെ എന്ന ആ സിനിമയുടെ പേര്. ബിജു മേനോൻ ഹീറോ ആവുന്ന, മേദിൽ ദേവിക ഹീറോയിനായിട്ടുള്ള ആ പോർഷനിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അതിലെ ഒരു പാട്ട്, അതായത് ഒരു പാട്ട് വേണ്ടി വന്നത് എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടർ വിളിക്കുമ്പം പോവാൻ നേരത്തെ പുള്ളി പറയുന്നു, ഈ സിനിമയിൽ നമ്മളൊരു ചെറിയൊരു പാട്ട് പാടണം, അപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങൾ സാധാരണ പാടുന്ന എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ നോക്കി വെക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾ പാടുന്നൊരു പാട്ട് പുള്ളിയോട് അടുത്ത ദിവസം പാടി കേൾപ്പിച്ചു. പുള്ളി അത് ഓൾമോസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഇതല്ലാതെ നമ്മൾ ഈ സ്ത്രീകളുമായി കണക്ട് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പാട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി നാടൻ പാട്ടുകളിൽ നിന്നൊക്കെ നോക്കാൻ നോക്കി, എനിക്ക് പാട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും എനിക്ക് സെറ്റായില്ല.

ഞാനൊരു കാവല നാരായണ പണിക്കർ സാറിൻ്റെ അവനവൻ കടം പാന്നൊരു നാടകമുണ്ട്. ആ നാടകത്തിലെ ഒരു പാട്ടിന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കി. ആ പാട്ടാണ് ആ സിനിമയിൽ ഞാൻ തന്നെയാണ് പാടി അഭിനയിച്ചിരിക്കുന്നത്. ആടിക്കുഴഞ്ഞാടി തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി തെളിഞ്ഞൊരു പെണ്ണു വരുന്നേ, ആടിക്കുഴഞ്ഞാടി കളിച്ചൊരു പെണ്ണു വരുന്നേ, ആടാങ്കിലാടടി പെണ്ണേ ആടും കളത്തിൽ, ഞാൻ പാടും പാട്ടിന് ഒത്തൊരു ആട്ടമൊന്നാട്.

0: ഞാൻ പാടും പാട്ടിന് ഒത്തവളാടി തിമിർത്തേ, ഞാൻ കൊട്ടും താളത്തിനൊത്തവൾ തത്തിക്കളിച്ചേ. എവിടെ ചെന്നെവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു. അങ്ങനെ പോകുന്നൊരു പാട്ട്. ഹലോ ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ കാർത്തികയാണ്.
0: ആ കാർത്തിക,
1: ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: കണ്ണൂർ എവിടെയാ?
1: കണ്ണൂർ മട്ടന്നൂർ.
0: മട്ടന്നൂര്, എനിക്ക് അവിടെ ഒരു സുഹൃത്തുണ്ട് മട്ടന്നൂർ, സുജിത് മട്ടന്നൂർ. പുള്ളി കോസ്റ്റ്യൂം ഡിസൈനറാണ്.
1: അതെ അതെ. എനിക്ക് നടക്കാൻ കഴിയില്ല കേട്ടോ.
0: ആ നടക്കാൻ പറ്റില്ല അല്ലേ?
1: പോളിയോ ബാധിച്ചത് കൊണ്ട് അങ്ങനെ നടക്കാൻ കഴിയില്ല. തൂന്നുവടിയില് നടക്കും.
0: ഓ അത് ശരി.
1: ഓ ജീവിതം സുഖമായി പോകുന്നു. സിനിമ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്.
0: അത് ശരി. സിനിമയ്ക്ക് എങ്ങനെ, ടി വിയിലൂടെ ആണോ കാണുന്നേ?
1: ഇപ്പൊ ടി വിയിലൂടെ കാണലുണ്ട്. കൊറേ വർഷം മുന്നേ
0: ടാക്കീസ് ഇപ്പൊ ടി വി ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ടി വിയിൽ വരുന്നുണ്ടല്ലോ.
1: കാണുന്നത് പോലെ ടിവിന് കാണാനൊരു ഇതില്ല, ഭംഗി ഉണ്ടാവില്ല.
0: ടാക്കീസ് നമ്മുടെ സിനിമ മാത്രം കാണുന്നല്ലേ, സിനിമയല്ലേ കാണുന്നുള്ളൂ.
1: അതെ അതെ. പത്ത് മിനിറ്റ് കണ്ടു, പിന്നെ പത്ത് മിനിറ്റ് വരച്ചായി, പിന്നെ മതിയായി പോകും.
0: പാട്ട് കേൾക്കാറുണ്ടല്ലോ?
1: ആ പാട്ട് കേൾക്കാറുണ്ട്. എനിക്ക് സാറ് അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് മതി.
0: ആണോ? അപ്പൊ ഞാൻ വാശി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് വാശി. ആ സിനിമയിൽ ഒരു പാട്ട് കേൾപ്പിച്ചുതരാം.
1: എല്ലാവർക്കും സുഖല്ലേ?
0: അയ്യോ നല്ല സുഖം, എല്ലാരും നല്ല സുഖമായിരിക്കുന്നു. അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ.
1: എല്ലാവർക്കും സുഖമാണ്.
0: അപ്പോ ഹലോ പ്രിയ ഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ സന്തോഷവും നന്ദിയുണ്ട്. നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും കാണാം.
1: ഓക്കെ
0: ശരി.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഇപ്പോ മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമ നരിവേട്ടയിലെ ക്യാരക്ടർ, അത് കഴിഞ്ഞ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പോ ഐ നോബഡി, ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹരിവരാസനം, ഇങ്ങനെയാ അതിന്റെ ഒരു സിനിമ കരിയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഞാനൊരു നാടകം ചെയ്യുവാണ്. ഞാനും നമ്മുടെ ഒരു ഗുരു സ്ഥാനത്തുള്ളൊരു ജ്യേഷ്ഠനുണ്ട്, ഗിരീഷേട്ടനും ചേർന്നിട്ട് കലിവേഷം എന്നൊരു നാടകം, നമ്മൾ രണ്ടുപേരും കലിയുടെയും നടന്റെയും കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഒരു നാടകം ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ പരിപാടികളൊക്കെ നമ്മൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടൻ തന്നെ സ്റ്റേജിലെത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ.
5: ഹലോ
4: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
5: എന്റെ പേര് സുകുമാരി രാജൻ എന്നാണ്. പാർക്കുളങ്ങരയിൽ നിന്നാണ് വിളിക്കുന്നത്.
4: സുകുമാരി രാജൻ അല്ലേ.
5: ഞാൻ ഒത്തിരി കാലം കൊണ്ട് വിളിച്ചാലും കിട്ടും. ഞാൻ ഇപ്പം ചോദിക്കുന്ന ഒരു പഴയ പടത്തിലാണേ, ഓടയിൽ നിന്നുള്ള സിനിമ.
4: ഓടയിൽ നിന്നുള്ള സിനിമ.
5: കാറ്റിൽ കാറ്റിൽ നിന്നുള്ള പാട്ടുണ്ടല്ലോ, കാറ്റിൽ ഒരു പാട്ടുണ്ടല്ലോ.
4: ഇത് പാടിയിരിക്കുന്നത് സുശീൽ അമ്മയാണ്, പിന്നെ മ്യൂസിക് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാഷാണ്.
5: ദേവരാജൻ മാഷിന്റെ ഇഷ്ടമാണ്.
4: ഈ അടുത്ത കാലത്ത് സിനിമ എല്ലാം കണ്ടായിരുന്നോ?
5: ഞാൻ സിനിമയ്ക്ക് പോകുന്ന പരിപാടിയില്ല. ഞാൻ കണ്ടു പോകുമായിരുന്നു. എന്റെ ഹസ്ബൻഡ് മരിച്ചതിനു ശേഷം ഞാൻ അങ്ങനെ ഫിലിം കാണാറില്ല.
4: ടിവിയിലൊന്നും കാണാറില്ല.
5: ടിവി ഇല്ല.
4: ഫുൾ ടൈം റേഡിയോയിലാണ് അല്ലേ?
5: ഫുൾ ടൈം.
4: കൊള്ളാം. പാൽക്കുളങ്ങരയിൽ നിന്ന് ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്.
5: എനിക്ക് ഒത്തിരി സന്തോഷം. എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ വിളിച്ചാൽ കിട്ടുകയില്ല. ഇപ്പം കിട്ടിയാൽ ഒരുപോലെ സന്തോഷം. അതിൽ ഞാൻ ഹാപ്പിയാണ്.
4: സന്തോഷം, കാരണം ഇത് ഒത്തിരി ആൾക്കാർ വിളിക്കുമല്ലോ. അതാണ് ചില സമയങ്ങളിൽ കിട്ടാതായി പോകുന്നത്. അപ്പൊ ഹലോ പ്രിയത്തിലേക്ക് വിളിച്ചതിന് നന്ദി.
5: ഞാൻ
4: ശരി ശരി, ഓക്കെ.

ആകാശവാണിയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യര് അവരുടെ ഓർമ്മകൾ വർഷങ്ങളായിട്ട്, അതായത് അരനൂറ്റാണ്ടിൽ മുകളിലൊക്കെ ആകാശവാണി കേട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരെ കൂടെ ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കായിരുന്നു. കാരണം ഇത്രയധികം ആൾക്കാര് ആകാശവാണിയെ കുറിച്ച് പറയുന്ന, അവർ അതിലൂടെ വിശേഷങ്ങൾ അറിയുന്നു, പാട്ടുകൾ കേൾക്കുന്നു, ലോകത്തെ കാണുന്നു, ലോകത്തെ അറിയുന്നു എന്ന് പറയുന്ന ഈ ആകാശവാണിയുടെ ഈ പ്രവർത്തനങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയും, കാരണം അവർക്കൊരു കോള് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ ആകാശവാണി അവർക്ക് കൊടുക്കുന്നത്. ആ സന്തോഷത്തിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നത്.

ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അന്ധതയുടെ ഇരുട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനായി ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചം പകരുന്ന ഈ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിൽ ഇന്നും നിരവധി സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. മരണശേഷം ഒരാളുടെ കണ്ണുകൾ എങ്ങനെ ദാനം ചെയ്യാം, ഇതിനായി നാം അറിഞ്ഞിരിക്കേണ്ട നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രശ്മി പി ഹരിദാസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണല്ലോ, ഇത്തരത്തിൽ ഒരു പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: NPCB എന്ന് പറഞ്ഞ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ണിനെ സംബന്ധിക്കുന്ന പ്രമുഖമായ 5 രോഗങ്ങളുണ്ട്. അതായത് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്, കാറ്ററാക്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ. അഞ്ചാമതായിട്ട് വരുന്നത് കോർണിയയുടെ ബ്ലൈൻഡ്നെസ് ആണ്. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള നേത്രപടലം എന്ന് പറയും. നമ്മുടെ കൃഷ്ണമണി എന്നൊക്കെ ചിലർ പറയും, ശരിക്കും നേത്രപടലം എന്നാണ് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഇതിനും നമ്മളൊരു 2 weeks ഇതിനായിട്ട് മാറ്റിവെക്കുക. ആ 2 weeks നമ്മൾ പലയിടത്തും ഇതിൻ്റെ അവയർനെസ്സും ആൾക്കാരെ ഇത് എന്താണ്, അസുഖങ്ങൾ എന്താണ്, ഇത് ബാധിക്കുന്നത്, ഇതിന് എന്ത് ചെയ്യാമെന്നുള്ളൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേത്രപടലത്തിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യങ്ങറായിട്ടുള്ള ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് സാധാരണ ബാധിക്കുന്നത്. തിമിരം പോലല്ല, കുറച്ചുകൂടി യങ്ങർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ബാധിക്കാറ്. ഈവൻ 18 വയസ്സ് മുതൽ മുകളിലോട്ട്, ചിലപ്പോൾ അത് ജനിക്കുമ്പോഴേ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള, അത് രണ്ട് കൃഷ്ണ നേത്രപടലവും കോർണിയയും വെള്ളയാവുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ കെർട്ടോകോണസ് എന്ന് പറഞ്ഞ ചില കണ്ണിൻ്റെ നേത്രപടലിൻ്റെ ഷേപ്പ് കാരണം കാഴ്ചക്കുറവ് വരണം. അതിന് പലപ്പോഴും നമ്മളത് ഈ നേത്രപടലം മാറ്റി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല അസുഖങ്ങൾക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേത്രപടലം അല്ലെങ്കിൽ കോർണിയ മാറ്റി വെക്കുന്നതാണ്. അതായത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ അവയവം എന്ന് പറയുന്നത് ആ കോർണിയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ ഒരാളുടെ കൃഷ്ണമണിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്, കോർണിയാണ് മാറ്റി വെക്കുന്നത്. അപ്പം അത് നമുക്ക് ഒരാൾ തന്നാൽ, ഡൊണേറ്റ് ചെയ്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സർജറി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചൊരു 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് കാരണം അനുഭവപ്പെടുവാണ്. അത് അവർക്ക് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ മതിയാവുള്ളൂ. അപ്പം ഇങ്ങനെ കിട്ടുന്ന കൃഷ്ണമണി കോർണിയെ വെച്ചിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്നതും ഈ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസും തമ്മിൽ ഭയങ്കര

0: ഗ്യാപ്പുണ്ട്. അതായത് 1.5 ലക്ഷം ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഏതാനും ഒരു 20,000 അല്ലെങ്കിൽ 25,000 കോർണയാണ് നമ്മുടെ എൻ്റയർ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ അത്രയും പേർക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രാഫ്റ്റ് റിജക്ഷൻ വരാം. അതായത് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അക്സെപ്റ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തെങ്കിൽ അവർ വീണ്ടും പിന്നെയും ഈ ലിസ്റ്റിൽ പിന്നെയും അവർ പുറയിലോട്ട് പോകും. അതായത് വീണ്ടും അവരുടെ കൃഷിപ്പണി മാറ്റിവെക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേർഡൻ ഓഫ് കോർണൽ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ആരുടെയെങ്കിലും ഈ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അതെല്ലാവരും അതിന് ഇറങ്ങത്തില്ല. അപ്പം അവരുടെ ആ ഒരു നല്ല മനസ്സിനെ കാത്തിരിക്കുവാണ് ഇത്രയും പേരും. അപ്പം അങ്ങനെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരെ ഡൊണേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 ആഴ്ച നമ്മളിത് മാറ്റിവെക്കുന്നത്. എന്നുവെച്ച് ഈ 2 ആഴ്ച മാത്രം നമ്മൾ ചെയ്യണമെന്നുള്ളൊരു കാര്യമല്ല ഇത്. നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്.
1: മേഡം, ഒരു സംശയമുള്ളത്, ഈ മരണം സംഭവിച്ചതിന് ശേഷം കണ്ണുകൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കാഴ്ച നൽകാനായി ഉപയോഗപ്പെടുത്തുന്നത്? പലർക്കും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഭയവുമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിനെപ്പറ്റി കുറേ അവ്യക്തതകളുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അവയവങ്ങളിൽ കോർണിയ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ഒരു സാധനമാണ്. അതായത് മറ്റെല്ലാ അവയവങ്ങളും നമ്മൾ ജീവൻ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹാർട്ടായാലും ലിവർ ആയാലും കിഡ്നി ആയാലും എല്ലാം ആ ജീവൻ തുടിപ്പ് നമ്മൾ അതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യും. വെന്റിലേറ്ററിൽ ആ പേഷ്യനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കോർണിയയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ച 6 മണിക്കൂറിനുള്ളിൽ മതി നമ്മൾ എടുക്കുന്നത്. അതായത് മരിച്ചതിന് ശേഷം നിങ്ങൾ അറിയിച്ച് ഒരു 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതും ഈ മറ്റ് അവയവങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഉണ്ടാവണം, വെന്റിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനാണെങ്കിൽ വെന്റിലേറ്റർ ചാർജ് ഉൾപ്പെടെ അവർ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ ആ ബോഡി, അതായത് ആ മരിച്ച ആളുടെ വീട് എവിടെയാണോ, അവിടെ ആ ഈ റിട്രീവൽ ടീം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതായത് ആ കോർണിയ എടുക്കാനുള്ള ടീം 24 hours അവർ വെയിറ്റിംഗ് ആണ്. അതായത് അവർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ കോള് കിട്ടിയാൽ ഒരു ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഒരു 3/4 അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 1 മണിക്കൂറിനുള്ളിൽ പോലും ഇൻറ്റീരിയർ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ വീട്ടിലെത്തുക, കൺസെൻറ്റ് വാങ്ങിക്കുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ മാത്രമേ നമുക്കതിന് വേണ്ടുള്ളൂ നമ്മൾ ആളുടെ. പിന്നെ മൊത്തം കണ്ണായിട്ടല്ല എടുക്കുന്നത്, അത് പണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളത് പുറത്തത് അറിയാത്ത രീതിയിലാണ്, അതായത് അഭംഗി അല്ലെങ്കിൽ ഡിസ്ഫിഗർമെൻ്റ് ഒന്നും തന്നെ അറിയില്ല. അതായത് നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന പോലെ തന്നെയായിരിക്കും. അത്രയും നല്ല കെയർഫുള്ളായിട്ടാണ് ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണിയ മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് ഒന്നിനും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അപ്പം അതിനോടുള്ള ഭയമാണ് പലർക്കും ഇത് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം. ഇത് രണ്ട്, അവരുടെ മനസ്സിൽ ഈ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ, പിന്നെയും താമസം വരും, അവരുടെ മരണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്ക് താമസം വരുമെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. ഒരു കോള് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ സമയം കൊണ്ട് ടീം വന്ന് ഇത് കഴിഞ്ഞിട്ട് അതേപടി പോകും. നിങ്ങളുടെ അതിനൊരു വിഘ്നവും സംഭവിക്കുന്നില്ല.
1: മേഡം, ഒരാളുടെ മരണശേഷം എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ണുകൾ ദാനം ചെയ്യേണ്ടത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്കൂറാണ് പൊതുവേ നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ 8 മണിക്കൂർ വരെ പോകും. പക്ഷെ കേരളം അങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ. അപ്പം നമ്മൾ 6 മണിക്കൂർ എന്ന് തന്നെ എടുത്താൽ മതി. 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ അറിയിക്കേണ്ടത് ഈ നടപടിക്രമമെന്ന് ചോദിച്ചത്, അപ്പം നിങ്ങൾ മരണശേഷം ഉടനെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വന്ന് എത്തിപ്പെട്ട് കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ തീർത്ത് ഞങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പം മരണം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നുള്ളത് അത് പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പലരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലെ ആൾക്കാർ, മെമ്പർ അല്ലെങ്കിൽ ആശാ പ്രവർത്തകർ കാണും. പലയിടത്തും ചില സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഐ ഡൊണേഷൻ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പം അവരെ നിങ്ങൾക്ക് സമീപിക്കാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടോൾ ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണാശുപത്രിയാണ് നമ്മുടെ RIO എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഐ ബാങ്ക്, അതിൻ്റെ നമ്പറും ഞാൻ പറഞ്ഞുതരാം. 0471 2 30 40 46 ഈ നമ്പറിൽ വിളിക്കാം. അപ്പം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീം അത് രജിസ്റ്റർ ചെയ്തിട്ട്

0: നിങ്ങൾ വന്നോളും, വേറെ ഒരു കാര്യവും നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. പിന്നെ അവർ വന്നിട്ട് കൺസെൻ്റ് എടുക്കും. അത് യൂഷ്വലി മകളോ മകനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കൺസെൻ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ഇൻസ്ട്രുമെൻസും എല്ലാം കൊണ്ടുവരും, ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അറിയിക്കുക എന്നുള്ളത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്.
1: മാഡം, എന്റെ മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല ഡൊണേഷനും ഉണ്ട്. അതിലൊന്ന് ബ്ലഡ് ഡൊണേഷനാണ്. അത് പക്ഷേ നമുക്ക് ജീവനോടൊപ്പം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ്. പക്ഷേ കണ്ണ് എന്ന് ഇവിടെ പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ കോർണിയ, നമുക്ക് ഐ ഡൊണേഷൻ നമ്മൾ ഒപ്പിട്ട് കൊടുത്താലും ഇത് നമ്മുടെ മരണശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അന്നേരം അവിടെ കൺസെൻറ് തരേണ്ടത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സോ ആണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ എല്ലായിടത്തും നമുക്ക് ഐ ഡൊണേഷന് ഫോംസ് ഉണ്ടാവും. അവിടെ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഐ ഡൊണേഷൻ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഇപ്പം സാറിന് ആ ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ, സാറ് ഇത് ചെയ്തതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള ഐദർ വൈഫ് അല്ലെങ്കിൽ മക്കളോട് പറയുന്നതാണ് നല്ലത്. മക്കളോട് ഇന്നുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് എന്നുള്ളത് പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ ഇത് ചെയ്യാനുള്ളത്, അത് അതിനേക്കാളും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഐ ഡൊണേഷൻ ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ തരും. ആ ഫോം നിങ്ങളൊന്ന് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ നമ്മൾ കയറി ചെല്ലുന്ന ഇടം നമ്മുടെ ലിവിങ് റൂം എന്ന് വെക്കാം, അവിടെ ഒന്ന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കുക. ഇതിൻ്റെ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മക്കൾ ഈ മരിച്ച ശേഷം ഇതല്ലല്ലോ ആദ്യം ഓർക്കുന്നത്, അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, അവർ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും, അപ്പം ഇത് അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ അവർ ഓർക്കും. രണ്ട്, മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമാവും. സാർ ഇത് ചെയ്തിട്ട് വരുന്ന ദിവസം വേറൊരാൾ കാണുകയാണെങ്കിൽ ആൾക്കും അത് ചെയ്യാനൊരു ആഗ്രഹം തോന്നും. അപ്പം രണ്ട് രീതിയിലത് ഉപയോഗപ്പെടും. അപ്പം ഇതാണ് ചെയ്യാനുള്ളത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ മരണപ്പെട്ട ഒരു വ്യക്തി മുൻകൂട്ടി നേത്രദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നേത്രദാനം നടത്താൻ സാധിക്കുമോ?
0: അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് പാർട്ടുണ്ട് ഇതിൽ. അതായത്, മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈവൻ സമ്മതപത്രം കൊടുത്താൽ പോലും മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൺസെൻറ് തന്നാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാം അതൊന്ന്. രണ്ട്, ഇങ്ങനെ ഒരു സമ്മതപത്രം തന്നില്ലേൽ പോലും മക്കൾക്കെങ്കിലും അതൊരു നല്ല മനസ്സ് തോന്നി അവർ ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞാലും മതി, നമുക്ക് പോയി എടുക്കാം. അതായത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൺസെൻറ് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
1: മാഡം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ഡെഫിനറ്റ്ലി സാധിക്കും. അങ്ങനെ ഇരുന്നാലും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ചില അസുഖങ്ങളിൽ നമ്മൾ ഈ ദാനം കിട്ടിയ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഒരു കൂട്ടം ഒരു വിരലിലെണ്ണാൻ തക്കുള്ള ചില അസുഖങ്ങൾ എന്ന് വെച്ചിൽ നമ്മൾ അത് എടുക്കാതെ പോകാറില്ല. നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ സമൂഹം അറിയേണ്ട ഒരു കാര്യം, ആർക്കും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും ഒരു രീതിയിലും കോൺട്രാഇൻഡിക്കേഷൻ അല്ല. അതായത്, ചെയ്യാൻ പാടില്ലാത്തൊരു അസുഖങ്ങളല്ല. ഞാൻ പറയുന്ന അസുഖങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരിൽ കാണുന്നതാണ്. അത് അന്നേരമുള്ള ആ ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സമൂഹം അറിയേണ്ടത് ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, അസുഖങ്ങളുടെ ഭേദമില്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യാം. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ആര് വിളിച്ചാലും, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള അസുഖങ്ങളുടെ കോള് വന്നാൽ പോലും നമ്മളത് എടുക്കാറുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ആ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് അവരുടെ കോർണിയ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ പോയി എടുക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ, കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആൾ കേൾക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് പിന്നീടും നമ്മുടെ റേറ്റ്, ഈ റിട്രീവൽ, ഈ ഡൊണേഷൻ റേറ്റ് വളരെ കുറയ്ക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ക്ലിയർ കട്ടായിട്ട് പറയുന്ന, ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് യൂട്ടിലൈസ്, അതായത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് കാര്യമാണ്, അത് ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്.
1: നേത്രദാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ രശ്മി പി ഹരിദാസിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ.
2: ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
3: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
2: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന്

0: അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
1: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
0: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സമയം 4 മണി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണിവരെ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495954321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496556321. കാതിലൊരു പാട്ടുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ആതിര. പരിപാടിയിലെ ആദ്യ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗാനം കേൾക്കാം.

0: ഹലോ, കാതിലൊരു
1: ഹലോ
0: പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: കല്ലറന്ന് സന്ധ്യയാണ് വിളിക്കണ.
0: കല്ലറയിൽ നിന്ന്. ഇപ്പൊ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് സന്ധ്യ. പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇവിടെ സന്നിധാനമുള്ള പാട്ട്
0: ഏത് സിനിമയിലാണെന്ന് അറിയാമോ?
1: ബാബുമോൻ.
0: ബാബുമോൻ. പിന്നെ സന്ധ്യ വീട്ടമ്മയാണോ അതോ ജോലി ചെയ്യുവാണോ?
1: വീട്ടമ്മയൊന്നല്ല.
0: വീട്ടമ്മ. ആ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കേക്കാൻ വയ്യ സന്ധ്യ. ആ, വീട്ടിലെ ജോലിയാണ് അല്ലെ? അത് തന്നെ നല്ലൊരു ജോലിയാണല്ലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മയുണ്ട്, അച്ഛനുണ്ട്,
0: ആ
1: അനിയനെ
0: ഉണ്ട്. അപ്പൊ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണോ സന്ധ്യ? ആ, ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എല്ലാ പരിപാടികളും ഇഷ്ടം തന്നെ. പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ഈ ചോദിച്ച പാട്ടിന്റെ ഒരു രണ്ടു വരി പാടാമോ?
1: പാടാനൊന്നും അറിഞ്ഞുകൂടാ.
0: എന്നാലും ഒന്ന് ശ്രമിക്കാം.
1: പാടുന്ന ആളെ തന്നെ.
0: ആ, എന്നാ പാടാലോ.
1: പാടാ.
0: എന്നാലും ഇന്ന് പാടാ, പാടിക്കൂടെ?
1: അല്ല, ഇന്ന് പാടാ. എനിക്ക് തൊണ്ടടപ്പം.
0: അപ്പൊ അത് മറ്റൊരവസരത്തിൽ പാടാം.
1: ഓ,
0: അപ്പൊ ഈ ഈ ഗാനത്തിന്റെ വരികൾ
1: വെക്കണേ.
0: കേട്ടില്ല സന്ധ്യ.
1: പാട്ട് മൊത്തം
0: വെക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഇതിന്റെ രചന ആരാന്ന് അറിയാമോ സന്ധ്യക്ക്? പാട്ടിന്റെ രചന? അതെ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം? സംഗീതം നൽകിയത് എം എസ് വിശ്വനാഥൻ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ഓ ശരി
0: ശരി, കേട്ടോ.

0: നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: അനന്തപുരി എഫ് എമ്മിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായ കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ബിന്ദു.
3: ബിന്ദു, ബിന്ദു എവിടുന്നാ വിളിക്കുന്നേ?
4: സ്ഥിരം
3: വിളിക്കുന്ന ആളാണോ?
4: സ്ഥിരം ഇന്നാള് വിളിച്ചിട്ട് കിട്ടിയില്ല, വല്ലാണ്ടിലൊക്കെ വിളിക്കും, അപ്പൊ കിട്ടും.
3: അപ്പൊ സ്ഥിരം ഞങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുന്ന ശ്രോതാവാണോ? അപ്പൊ എല്ലാരും കൂടെ, ബിന്ദുവിന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാരും കേക്കോ?
4: വീട്ടിലാണല്ലേ?
3: ആ ശരി ശരി ശരി. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ വേറെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
4: വേറെ ഹലോ പ്രിയ ഏകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്.
3: ഉണ്ട്. പിന്നെ സന്ദേശഗാനമുണ്ട്, അക്ഷരച്ചെപ്പുണ്ട്, ഇതാ ഒരു ചോദ്യമുണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ബിന്ദുനെ?
4: വീട്ടില് ഒരു മോൻ, ഭർത്താവ്, മരുമോള്.
3: എല്ലാരും ഒരുമിച്ച് തന്നെയാണോ?
4: എല്ലാരും
3: ഒരുമിച്ച്. ശരി ശരി. ഇന്ന് ബിന്ദുനെ ഏത് പാട്ടാ കേക്കേണ്ടത്?
4: ഞാൻ മറ്റേ ഏപ്രിൽ 19 യേശുദാസൻ ജാനകി അമ്മയും പാടിയ പാട്ട്,
3: മഴ പെയ്താൽ തുടങ്ങുന്ന പാട്ടാണോ? രണ്ടുപേര് പാടാമോ ബിന്ദു? എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. പാടില്ല. ശരി ശരി. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും അറിയാമോ ആരാണെന്ന്?
4: ഇല്ല, അതൊന്നും അറിയില്ല.
3: ആ, രചന എസ് രമേശൻ നായരാണ്, സംഗീതം നൽകിയത് രവീന്ദ്രൻ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
4: ശരി.
3: അപ്പൊ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക. വിളിച്ചതിന് നന്ദി. പാട്ട് കേട്ടോ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളിന്റെ പേര് പറയാമോ?
6: മരുതൻകുഴിയിൽ നിന്നും അജേഷ.
5: അജേഷാണ്. നമസ്കാരം അജേഷ്, എന്തുണ്ട് മരുതൻകുഴിയിലെ വിശേഷം? ഓണം, ഓണവിശേഷങ്ങളൊക്കെ എന്തായിരുന്നു? എന്താണ്
6: ഓണം? ഒരു ചെറിയ രീതിയിൽ ആഘോഷിച്ചു.
5: ഇവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അതോ എവിടെയെങ്കിലും ടൂർ പോയോ?
6: ഒന്നും പോയില്ല, മഴയല്ലായിരുന്നു.
5: മഴയായിരുന്നു, ശരിയാണ്.
6: അതെ, മഴയായിരുന്നു. അങ്ങനെ പുറത്തൊന്നും പോയില്ല. ഇവിടുത്തെ ഓണാഘോഷം കാണാൻ പോയി, ലൈറ്റും പക്ഷത്തേ കാണാൻ പോയി.
5: നമ്മുടെ തിരുവനന്തപുരത്തെ ഓണാഘോഷം അല്ലേ?
6: അതെ, ദൂരത്ത് പോകുന്നുണ്ടായിരുന്നു, പക്ഷെ മഴ ആയതുകൊണ്ട് പോയില്ല.
5: പിന്നെ അജേഷിന് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
6: എനിക്ക് പാട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പേ
5: പറഞ്ഞു,
6: എനിക്ക് മമ്മൂക്ക ഭയങ്കര ഇഷ്ടമാണ്. എന്റെ

0: ഞങ്ങൾ വന്നിട്ട് അനന്തപുരി എഫ്എമ്മിലെ പരിപാടികളെല്ലാം നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച പരിപാടികൾ എന്നാണ് ഇപ്പം കേൾപ്പിക്കുന്നത്. എല്ലാം നല്ല പരിപാടികളാണ്. ഇത് വെള്ളി വെളിച്ചം, ഹലോ സന്ദേശഗാനം,
1: ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സന്ദേശഗാനത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ജീഷ?
0: ഹലോ സന്ദേശഗാനത്തില് ഒരിക്കൽ കപ്പ് എഴുതി, പക്ഷെ അത് ഇതുവരെ കേൾപ്പിച്ചില്ല, പരിഗണിച്ചില്ല.
1: പിന്നീട്
0: പിന്നെ തിരയിപ്പൂക്കൾ, എവർഗ്രീൻ ഹിന്ദി സോങ് അങ്ങനെ ഒരുപാട് ചലച്ചിത്ര ഗാനം ഉൾപ്പെട്ടുള്ള പരിപാടികളെല്ലാം കൊള്ളാം, നല്ല പരിപാടികളെല്ലാം.
1: എന്തായാലും രജേഷിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഒരു രണ്ടു വരി പാടാമോ ജേഷ്?
0: അയ്യോ അത് മാത്രം ചോദിക്കരുത്, എനിക്ക് പാട്ട് കേൾക്കാനാ ഇഷ്ടം. നല്ല ഇവരൊക്കെ നല്ല പാടി വെച്ചിരിക്കുന്ന പാട്ട് ഞങ്ങൾ പാടി അതിനെ
1: അതിനെ മോശമാക്കല്ലേ. എല്ലാരോടും അന്വേഷണം പറയാ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ കേട്ടാലോ പാട്ട്?
0: കേട്ടോ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടാണ്. ഇതാരാ വിളിക്കുന്നേ? സിമി വേണുഗോപാൽ. അനന്തപുരി FM-ന്റെ സ്ഥിരം ശ്രോതാവാണല്ലേ? പറയൂ, എന്തൊക്കെയുണ്ട് കിളിമാനൂർ വിശേഷങ്ങൾ? ഓണമൊക്കെ എങ്ങനെയിരുന്നു?
3: അടിച്ചു പൊളിച്ചു. നേപ്പാളിലെ ദുരന്തമൊക്കെ കേട്ടോ?
2: അത് കേൾക്കുമ്പോ ഒരു വിഷമം. ആ, അതെ അതെ. ആരൊക്കെയുണ്ട് സിമിയുടെ വീട്ടില്?
3: എന്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കളുണ്ട്, പിന്നെ അമ്മയുണ്ട്, അനിയത്തിയൊക്കെ ഉണ്ട്.
2: സിമി വീട്ടമ്മയാണോ അതോ ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല,
2: ഹസ്ബൻഡ്. ഹസ്ബൻഡ് എന്താ ജോലി?
3: ഹസ്ബൻഡിന് ഒരു പെയിന്ററാണ്.
2: പെയിന്ററാണ് അല്ലേ, ശരി. മക്കളൊക്കെ എന്ത് ചെയ്യാണ്, പഠിക്കുവാണോ?
3: അല്ല, ഒരേ വർക്കുകൾ, ഒരേ കടകളിലൊക്കെ വർക്ക് ചെയ്യുന്നു. ഒരാൾ ഒരു വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നു.
2: ആൺകുട്ടികളാണോ രണ്ടുപേരും?
3: ഞാൻ ഇപ്പൊ സ്വല്പം തങ്ങിയതൊക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞു.
2: അപ്പൊ സിമി രണ്ടുപേര് പാടാം. ഏത് പാട്ടാ സിമിക്ക് വേണ്ടത് പറയൂ. ആ, ഏത് പാട്ടാ വേണ്ടത്?
3: എന്തായാലും
2: സിമി രണ്ടുപേര് പാടിക്കോളൂ.
3: കൺമണി പെൺമണി കാത്തി.

0: മതി, വളരെ നന്നായിട്ട് പാടി സിമി. പാട്ട് പഠിച്ചിട്ടുണ്ടോ സിമി? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: കൊച്ചിലെ അല്പം ഹലോ പ്രിയത്തിലൊക്കെ സ്ഥിര ശ്രോതാവാണല്ലേ.
0: ഇനി പഠിക്കാലോ?
1: അയ്യോ, ഇനി വാർത്തകീയത്തിലോട്ടൊക്കെ കടന്നു തുടങ്ങി സത്യ പൂർത്തി.
0: ഇതിനൊന്നും ഒരു പ്രായം ഒരു ഒരു ഒരു തടസ്സമേ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കേട്ടോ? പക്ഷെ ശരിക്കും ഇത് പാട്ട് ഫുള്ള് കേൾക്കണമെന്നുണ്ട്. എന്നെ പോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അത് തന്നെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലോട്ട് പോയാലോ. ഇതിന്റെ രചനയും സംഗീതവും ഒക്കെ അറിയാമോ സിമിക്ക്? ആരാ എഴുതിയതെന്ന് അറിയാമോ? വരികൾ എഴുതിയത് ആരാന്നറിയാമോ? ആകെ എല്ലാം മറന്നു അല്ലേ. വരികൾ എഴുതിയത് കോന്നിയൂർ ഭാസ് ആണ്, സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ. അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ? അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക. വിളിച്ചതിൽ നന്ദി. ഗാനം കേട്ടോ?
1: ശരി ശരി.

0: ഹലോ, സ്വാഗതം അനന്തപുരി എഫ് എമ്മിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആരാണ് വിളിക്കുന്നത്?
1: നമസ്കാരം സർ.
0: നമസ്കാരം.
1: മലയക്കടയിൽ നിന്ന് ശ്രീകുമാരി.
0: ശ്രീകുമാരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് ചോദിച്ചാൽ ഗുരുവായൂരപ്പന്റെ ഏതെങ്കിലും ഒരു പാട്ട് മതി.
0: ഗുരുവായൂരപ്പന്റെ ഏതെങ്കിലും? അഷ്ടമി രോഹിണി ആയതുകൊണ്ടാണോ?
1: ആ അതെ അതെ.
0: ശരി ശരി. എന്താ, വീട്ടമ്മയാണോ? പഠിക്കുവാണോ കുട്ടികള്?
1: ഇല്ല, കല്യാണം കഴിഞ്ഞ നാല് കൊച്ചുമക്കള്.
0: ആ, അപ്പൊ അമ്മുമ്മയാണ്.
1: അമ്മുമ്മ
0: അമ്മുമ്മയാണ്. എല്ലാവരും ഒരുമിച്ചാണോ അതോ?
1: മോൻ പ്രത്യേകം കല്യാണം കഴിഞ്ഞ് പോയ വീട്ടില് മോനും മരുമോളും കൊച്ചുമക്കളും എന്റെ കൂടെ
0: ഉണ്ട്. അപ്പൊ നമ്മുടെ അനന്തപുരി എഫ് എമ്മിന്റെ പരിപാടികളൊക്കെ കേൾക്കുമോ സ്ഥിരമായിട്ട്?
1: രാവിലെ വെക്കും.
0: ഏത് പരിപാടിയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എല്ലാ പരിപാടിയും ഇഷ്ടം. പ്രഭാതം എല്ലാ പരിപാടിയും.
0: അനന്തപുരി എഫ് എം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അടുക്കളയിൽ റേഡിയോ റേഡിയോ വെച്ചിട്ടുണ്ടോ? അടുക്കളയില്?
1: ഓ, അടുക്കളയില്ല, എനിക്ക് നെയ്ത്താണ് ജോലി.
0: ആ, ശരി.
1: അപ്പൊ എന്റെ നെയ്ത്ത് വരെ റേഡിയോ ഉണ്ട്.
0: അത് വീടിനോട് ചേർന്ന് തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും
1: പോയിട്ട്?
0: അപ്പൊ എങ്ങനെയാണ് നെയ്ത്ത് സെയിലൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും സൊസൈറ്റികളിൽ കൊടുക്കുവാണോ? യൂണിഫോം മാത്രമേ നെയ്യുന്നുള്ളോ? യൂണിഫോം മാത്രമേ നെയ്യുന്നുള്ളോ?
1: യൂണിഫോം
0: മാത്രം. അപ്പൊ സ്കൂൾ ഓപ്പൺ.

0: ഈവനിങ് ടൈമിലായിരിക്കും തിരക്ക് കൂടുതൽ അല്ലേ? എടുത്തോളൂ അല്ലേ? ഓ ശരി ശരി. അപ്പൊ പാടുമോ താങ്കള്? അപ്പൊ നമുക്ക് ഗാനം
1: കേട്ടു.
0: അപ്പൊ നമുക്ക് ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ? അപ്പം ഗാനത്തിന് വരികൾ എഴുതിയത് പി ഭാസ്കരനാണ്, സംഗീതം നൽകിയത് ദേവരാജൻ. അപ്പൊ വിളിച്ചതിന് നന്ദി, ഗാനം കേട്ടോളൂ.
1: ഓ ശരി.

0: യുവാക്കളുടെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
3: മൈജിയിൽ കിട്ടും.
4: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
4: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം.
8: ഹലോ,
7: ആ കേൾക്കാമോ?
8: ആ കേൾക്കാം.
7: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
8: എന്റെ പേര് ഗിരീഷ് എന്നാണ് മാഡം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
7: തൃശ്ശൂരിൽ നിന്നല്ലേ? ഇടയ്ക്ക് വിളിക്കാറുണ്ടോ പരിപാടിയിലേക്ക്?
8: ആ വല്ലപ്പോഴും
7: വിളിക്കാറുണ്ട്. ഏത് പരിപാടിയാണ്? ഞങ്ങളുടെ അനന്തപുരി FM-ന്റെ. എങ്ങനെ, ന്യൂസ് ഓൺ എയർ വഴിയാണോ കേൾക്കുന്നത്? ഏത് പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം ഗിരീഷിന്?
8: എനിക്ക് അക്ഷരചെപ്പ് ഇഷ്ടമാണ്.
7: അതിൽ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ടോ അക്ഷരചെപ്പിലൊക്കെ?
8: ഇല്ല, സമയം കിട്ടാറില്ല.
7: ഗിരീഷ് എന്താ, എവിടെയാ ജോലി ചെയ്യുന്നത്?
8: ഞാൻ ഗുരുവായൂരടുത്ത് കണ്ടാണശ്ശേരി എന്ന സ്ഥലത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ
7: തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ തോന്നുന്നു ഗിരീഷ് ഒരു പ്രാവശ്യം?
8: അതെയോ,
7: എനിക്ക് തോന്നുന്നു. അപ്പം വീടിനടുത്ത് തന്നെയാണോ അതോ ഗുരുവായൂര് ക്ഷേത്രത്തിനടുത്താണോ? ക്ഷേത്രത്തിനടുത്താണോ ജോലി ചെയ്യുന്നത്?
8: അല്ല, അവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറി, കണ്ടാണശ്ശേരി മാറി.
7: അപ്പൊ ഇന്ന് ഇന്ന് ഇന്നുണ്ട് വർക്ക്? അല്ല, വർക്കിംഗ് അല്ലായിരുന്നോ?
8: ആ ഉണ്ടായിരുന്നു, വർക്ക് കഴിഞ്ഞു, 4 മണിയാകുമ്പോ കഴിഞ്ഞു.
7: ശരി. അപ്പൊ ഏത് പാട്ടാണെന്ന് ഗിരീഷിന് വേണ്ടത്?
8: നാളെ ശ്രീശ്രീന്ദി അല്ലേ?
7: അതെ അതെ.
8: അപ്പൊ അതിനോടനുബന്ധിച്ച് നായർ
7: നായർ സാബ. ആ ഗാനമാണ് വേണ്ടത്. ഗിരീഷ്
8: പാടുകയാണ്?
7: കേൾക്കാൻ ഇഷ്ടമാണ്. ശരി ശരി. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതോ?
8: കേൾക്കാൻ ഇഷ്ടമാണ്.
7: കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും. ശരി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്, സംഗീതം നൽകിയത് SP വെങ്കടേഷ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ?
8: താങ്ക് യു.
7: ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം, ഗാനം കേട്ടോളൂ. ശരി.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഹലോ, കാതിലൊരു പാട്ടാണ് വിളിക്കുന്ന ആളിന്റെ പേര് പറയാമോ?
6: കൊല്ലം ജില്ല നിലമ്പേൽ കൈതോട് എന്ന യൂസഫ്.
5: നമസ്കാരം.
6: നമസ്കാരം മാഡം.
5: സ്ഥിരം ഞങ്ങളുടെ അനന്തപുരി FM ശ്രോതാവാണോ താങ്കള്?
6: വൈഫുണ്ട്.
5: അപ്പൊ എല്ലാ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ റേഡിയോ പരിപാടികളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണോ?
6: എല്ലാവരും.
5: അത് ശരി, അത് ശരി. സന്തോഷം, സന്തോഷം. ഏത് പ്രോഗ്രാമാണ് ഏത് പ്രോഗ്രാമാണ് ഏറ്റവും ഇഷ്ടം പറയാൻ
6: പറ്റുമോ? പിന്നെ കൂടുതലും
5: പുതിയ പാട്ടുകളാണോ ഇഷ്ടം, പഴയ പാട്ടുകളാണോ?
6: ഇല്ല, അല്ല, മീഡിയം സൈസ്.
5: ഇടക്കാലത്തുള്ള
6: പാട്ടുകളാണ് അല്ലേ?
5: അപ്പൊ ഒരു ഗാനം കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താ? അതിന്റെ വരികളാണോ സംഗീതമാണോ?
6: സംഗീതമാണ്, വരികളാണ്. നല്ല എന്റെ മനസ്സിനെ ഹൃദയം തട്ടുന്ന വരികളും മനസ്സിനെ ഹൃദയം തട്ടുന്ന പാട്ടുകളാണ് ഞാൻ കേൾക്കുന്നത്.
5: ശരി, ശരി. അപ്പൊ രണ്ടുപേരി ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ.
6: എനിക്ക് രാവണ പ്രഭുല യേശുദാസ് സാർ പറയ, ആകാശദീപങ്ങൾ സാക്ഷി, ആത്മീയ ശൈലങ്ങൾ സാക്ഷി.
5: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
6: എന്താ, ഹൃദയം തട്ടുന്ന പാട്ടുകളാണ്. ഇതുപോലത്തെ ഞാൻ കേട്ടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് നടക്കാനൊക്കെ പാടാണ്. വീട്ടിലൊക്കെ കൂടുതൽ വീട്ടിൽ തന്നെ റേഡിയോ തന്നെ എന്റെ മനസ്സിന്റെ വേദനയും പാട്ടുകൾ കേൾക്കുമ്പോഴേ മനസ്സിന്റെ വേദന.

0: എല്ലാം വേലയും മാറും,
1: എല്ലാം മറക്കും അല്ലേ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ
0: എല്ലാം മറക്കും.
1: അപ്പൊ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അറിയാമോ ആരാണെന്ന്? ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയത്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. അപ്പൊ ഇന്നത്തെ ഈ കാതിലൊരു പാട്ടിന്റെ അവസാനത്തെ കോളറാണ് താങ്കൾ. അപ്പോൾ വിളിച്ചതിന് നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുക, ഗാനം കേൾക്കാം.
0: ശരി,
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ ശരി.

കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കാതിലൊരു പാട്ടുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഈ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി വീണ്ടും എത്തും അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പുനരുപയോഗ ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രം കൈമാറി. പ്രതിരോധ നയതന്ത്രം സംബന്ധിച്ച രക്ഷാ മാർഗരേഖ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോളതലത്തിലെ അടുത്ത 10 വർഷത്തെ പ്രതിരോധ പങ്കാളിത്തം സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ് മാർഗരേഖ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വിലയിടാക്കുക. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാൻ ഇടപെടലുണ്ടാകുമെന്നും മന്ത്രി. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP PV ജയൻ നേതൃത്വം നൽകും. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി ലഭ്യതയിൽ 700 മെഗാവാട്ടിന്റെ കുറവുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. സെർവർ അറ്റകുറ്റപ്പണികൾ മൂലം സെപ്റ്റംബർ 4, 5, 6 തീയതികളിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഇ-പേ, ഇ-അബാക്കസ്, ഇ-ടാപ്പ് സോഫ്റ്റ്വെയറുകൾ വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാകില്ല. ഈ ദിവസങ്ങളിൽ ഓൺലൈൻ പണമിടപാടുകളും സെപ്റ്റംബർ 5 ക്യാഷ് കൌണ്ടർ സേവനങ്ങളും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്നും ഇന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ K. ലോകനാഥൻ പര്യവേക്ഷണം ഫ്ളാഗ് ഓഫ് ചെയ്തു. ITI പ്രവേശനത്തിൽ സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മോസ് ആൻഡ് ക്യാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേത പാടിയ ഗാനം, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: 916 ஹால்மார்க் ஸ்வர்ணாபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைந்த பணிக்குலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണം ഓഫർ കഴിഞ്ഞിട്ടില്ല.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബി ജി പാൽ. മഞ്ജരി പാടിയ ഗാനമാണിനി, ചിത്രം നസ്രാണി.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
1: വിശദവിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
3: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: ചിന്മയ ശ്രീപദ, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ പാടിയ ഗാനം സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി. മനു മഞ്ജുത്, ആരോൺ മാത്യു എന്നിവരാണ് ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത്. ഈണം പകർന്നത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
7: ആര്യശാല സുബയ്യ ജ്വല്ലറി എന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കേട്ടു.
6: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
7: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
9: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
10: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: വയലർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളീണം പകർന്ന ഗാനമാണിനി. അനിത ഷേഖ് പാടിയത്, ചിത്രം പരുന്ത്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും.

0: എന്നാ പറയ.
1: 90, 72, 503.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
0: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
0: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
0: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
3: രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിത്താര, വിനീത് ശ്രീനിവാസൻ, ഷീല മുണി എന്നിവർ പാടിയ ഗാനമാണ് ഇനി ചലച്ചിത്ര ഗാനങ്ങളിൽ. ചിത്രം ഷേക്സ്പിയർ, MA മലയാളം.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ദിയക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാൽ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
2: അതിന് ഓഫർ ഇല്ല.

0: ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: സ്നേഹിതൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈദിയിലെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
0: നോയിസ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
5: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം പകർന്ന് ദേവാനന്ദ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയത് ചിത്രം ഗോൾഡ്.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
0: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല.
1: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: വയലർ ശരത്ചന്ദ്ര വർമ്മയുടെ രചനയിൽ മറ്റൊരു ഗാനം. വിധു, പ്രതാപ്, ശ്വേത എന്നിവർ പാടിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് അലക്സ് പോൾ. ചിത്രം പന്തേക്കോഴി.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവ്

0: കൃഷി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്ന മട്ടുപ്പാവുകളാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി മട്ടുപ്പാവ് നിറയെ 3000 BV380 കോഴികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മട്ടുപ്പാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പച്ചക്കറി മാത്രമല്ല കോഴി വളർത്തലും മട്ടുപ്പാവിൽ സാധിക്കും എന്ന് തെളിയിച്ച കർഷകനാണ് പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ഫാം കാർട്ടൽ എന്ന ഫാം നടത്തുന്ന ശ്രീ വിനോദ്. നമുക്ക് വിനോദിന്റെ ഈ ഫാമിലെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം.
1: താങ്കൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്?
2: ശരിക്കും പറഞ്ഞാൽ എല്ലാരെയും പോലെ ലോക്ക്ഡൌണിൽ ആരംഭിച്ച ഒരു ബിസിനസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ പൗൾട്രി ചെയ്യുമായിരുന്നു, എക്സോട്ടിക് പൗൾട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ലോക്ക്ഡൌണിൽ എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോഴാണ് മുട്ടക്കോഴി വളർത്തലോട്ട് വന്നത്. ആദ്യം മുട്ടക്കോഴിയാണ് ചെയ്തത്. പിന്നീട് അതിന്റെ കുഞ്ഞുങ്ങളെ പല കർഷകർക്കും കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വിപണനം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് BV380 എന്ന ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ ബ്രൌൺ എക്സ് ഇടുന്ന ബ്രീഡാണ് BV380.
1: ഇത് തന്നെയാണോ ഏക വരുമാന മാർഗം?
2: ബേസിക്കലി ഞാൻ ഇലക്ട്രീഷ്യൻ ആണ്. അതിന്റെ സൈഡായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ബിസിനസ്. പക്ഷെ ഇപ്പോ ഇലക്ട്രിക്കൽ ഒഴിവാക്കിയിട്ട് ഇതിലോട്ടാണ് ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
1: ഈ ഫാമിലേക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
2: ഇത് മെയിനായിട്ട് വരുന്നത് ഹൊസൂറിൽ നിന്നാണ്. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കെപ്കോയുടെ കുഞ്ഞുങ്ങളുണ്ട്.
1: എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത്?
2: 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ, അത് ഫാസ്റ്റിംഗിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. നമ്മൾ ഏകദേശം 3000 കുഞ്ഞുങ്ങൾ ഒറ്റ ലോട്ടിൽ എടുക്കാറുണ്ട്.
1: എത്ര വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്? അതോടൊപ്പം ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരു വരുമാന മാർഗം ലഭിക്കുമല്ലോ അല്ലേ?
2: ആ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു വരുമാന മാർഗം ലഭിക്കും. നമുക്ക് വാങ്ങുമ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് മുമ്പോട്ട് കുഞ്ഞിന്റെ വില എപ്പോഴും ആകാറുണ്ട്. നമ്മള് 2 മാസത്തെ പരിപാലനമാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് 4 വാക്സിനേഷനും 1 ഡിവാമിങ്ങും 1 ഡിബീക്കിങ്ങും എന്ന് പറഞ്ഞ പ്രോസസ്സുകളെല്ലാം ഉണ്ട്. ഇത് വിൽക്കുമ്പോൾ 2 മാസമായത് 220 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഇതിനൊരു കൃത്യമായ ഒരു ഫീഡ് ചാർട്ടുണ്ട്. കോഴിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, കമ്മല് പറയുന്നത് 2 വർഷമാണ്. അതായത് മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ 18 മാസമാണ്. മൊത്തത്തിന് ഇവർക്കൊരു ഫീഡ് ചാർട്ടുണ്ട്. ആ ഫീഡ് ചാർട്ട് അനുസരിച്ച് കൃത്യമായിട്ട് ഫീഡ് കൊടുക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായ വാക്സിനേഷൻ, ബ്രൂഡിങ്. ബ്രൂഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മ കോഴിയുടെ ചൂട് കൊടുക്കുന്നതിന് പകരം നമ്മൾ കൃത്രിമ ചൂട് കൊടുക്കാറുണ്ട്. ആ ചൂട് പ്രോപ്പറായിട്ട് കൊടുക്കണം. നമ്മളിപ്പോ 2 മാസം വളർത്തി കഴിയുമ്പോൾ വാണിജ്യാടിസ്ഥാനം ചെയ്യുന്ന കർഷകർക്കും വിൽക്കുന്നുണ്ട്, വീട്ടമ്മമാർക്കും വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവര് മുട്ട പർപ്പസിന് വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ്, കാരണം ഈ വീട്ടമ്മമാർക്ക് ഇത് ഒന്നും അറിയത്തില്ല. കൃത്യമായി എത്ര ഗ്രാം ഫീഡ് കൊടുക്കണം, ഏതൊക്കെ സപ്ലിമെന്റ് ഏതൊക്കെ സമയത്ത് കൊടുക്കണം, വിരം മരുന്ന് എപ്പോൾ കൊടുക്കണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയും. പിന്നെ വാട്സപ്പിൽ എപ്പോൾ കോൺടാക്ട് ചെയ്താലും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. മെഡിസിൻ സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞ് കേരളം മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ആണെങ്കിൽ പെയ്ഡ് ഡെലിവറിയാണ്, കൂടുതലുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്.
1: സാധാരണഗതിയിൽ മട്ടുപ്പാവിൽ കൂടുതലായി പച്ചക്കറി കൃഷിയും ഗ്രോ ബാഗുകളുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിന്റെ മൊത്തം സ്ഥലമെടുത്തും ഇങ്ങനെ ഒരു കോഴി ഫാം തുടങ്ങാൻ കാര്യം എന്താണ്?
2: ഇത് മട്ടുപ്പാവിൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ കാരണം എന്റെ സ്ഥലപരിമിതി തന്നെയാണ്. കാരണം എനിക്ക് 4.5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഏരിയ തന്നെ കഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, തൊട്ട് വീടുകളാണ്. അപ്പോ എല്ലാവർക്കും ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഫാം തുടങ്ങുമ്പോൾ സ്മെല്ലിന്റെ ഒരു വിഷയം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്തത്. ഇവിടെ ചുറ്റും വീടുകളാണ്, ആർക്കും ഒരു പരാതികളില്ല. ഇതുവരെയും പരാതിക്കുള്ള സാഹചര്യം ഞാനായിട്ട് ഒരുക്കിയിട്ടില്ല. നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ സംരംഭം നിലനിർന്നു പോകും. സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി മെയിനായിട്ട് ഫാമിൽ വെള്ളം നനയാൻ പാടില്ല. കൂട് നിർമ്മാണം ഒരു പ്രധാന ഘടകമാണ്. നമ്മളെ കാലാവസ്ഥ അറിയാലോ, എപ്പോഴും മഴയുള്ള ഒരു ക്ലൈമറ്റാണ്, ഹ്യൂമിഡിറ്റി കൂടിയ പ്രദേശമാണ് കേരളം മൊത്തത്തിൽ. അപ്പൊ ഈ ഹ്യൂമിഡിറ്റിയും ഈ ജലാംശത്തിന്റെ ഈർപ്പവും ഒക്കെ സ്മെല്ലുണ്ടാക്കാനും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാക്സിമം വെള്ളം എന്ന് പറയുന്നത് കോഴി ഫാമിന്റെ ശത്രുവാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. എപ്പോഴാണോ ഇത് നമുക്കൊരു സ്മെല്ല് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് അതിനു മുമ്പ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഇവിടെ ലിറ്റർ സിസ്റ്റമാണ് വളർത്തുന്നത്. ഈ ലിറ്റർ സിസ്റ്റത്തിൽ നിന്ന് 2.5 മാസം കഴിഞ്ഞ് വാങ്ങുന്ന കോഴിയാണ് കേജ് സിസ്റ്റത്തിലോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ആണ്. ഞാനിവിടെ 3500 കോഴി ചെയ്യുന്നുണ്ട്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് മട്ടപ്പാവിൽ നമുക്ക് 700 മുട്ടക്കോഴി വരെ ചെയ്യാൻ പറ്റും. 700 മുട്ടക്കോഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 600-650 മുട്ട വരെ നമുക്ക് കിട്ടും. അതായത് 100 കോഴിയിൽ നിന്ന് പെർ ഡേ കിട്ടുന്ന മുട്ട 80 മുതൽ 90 മുട്ട വരെയാണ് കൃത്യമായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്.
1: ഫാം നടത്തുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഈ കോഴിയുടെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇത്രയും ഒരു ചെറിയ ഏരിയയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്?

0: നമുക്ക് ഇവിടെ 2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ കുറെ കർഷകരുടെ കോൺടാക്ട് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ കർഷകരടുത്ത് വിളിച്ച് ചോദിക്കുന്നത് കോഴിവളം ആവശ്യമുണ്ടോന്ന്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരേ ഒരു നിബന്ധനയുള്ളൂ, ഞാനിവിടെ ക്ലെയിം ചെയ്ത് വെക്കുമ്പോൾ ആരാണ് ആദ്യം വരുന്നത് അവർക്കാണ് പ്രയോറിറ്റി. അല്ല ആർക്കും വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുകയോ അല്ല പൈസയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, കാരണം ചുറ്റും വീടുകളാണ്. എത്രയും പെട്ടെന്ന് വന്ന് എടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൗജന്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്കതൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്ഥിരം എടുക്കുന്ന ഒരു 8 പേര് ഉണ്ട്. അത് നമ്മളൊരു കൃഷി എന്ന് പറയുമ്പോ എപ്പോഴും ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ്.
1: BV380 എന്നുള്ള ഒരു ഇനം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്, എന്താണ് അതിന്റെ ഗുണം, അതുപോലെ അതിൽ നിന്നും വരുമാനത്തിന് എന്തെങ്കിലും വർധനവ് ലഭിക്കുന്നുണ്ടോ?
0: BV380 എന്ന് പറയുന്ന എണ്ണം തിരഞ്ഞെടുക്കാൻ വേണ്ടി കാണാന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പ്രോഡക്റ്റ് എന്ന് പറയണമെങ്കിൽ പറയാം. നമ്മളിപ്പോ എല്ലാം ഒരു ബ്രാൻഡാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു വെങ്കടേശ്വര ഹെച്ചറിയുടെ ഒരു ബ്രാൻഡഡ് കോഴിയാണ്, കാരണം സ്വന്തമായി അവർക്ക് പേറ്റന്റ് ഉള്ള ഒരു കോഴിയാണ്. അത് പോയിട്ട് അവർ പറയുന്ന അത്രയും യീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാ ബേച്ചിൽ നിന്നും ഞാനിവിടെ കുറച്ച് കോഴികളെ എന്റെ ആവശ്യത്തിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു യീൽഡ് കിട്ടുന്നുണ്ട്. ഇവരിത് ബ്രൗൺ എക്സാണ് എടുത്തത്. നമ്മളെ കേരളത്തിൽ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ബ്രൗൺ എക്സിനോട് ഒരു ചെറിയൊരു താല്പര്യം കൂടുതലുണ്ട്. ഇതിന്റെ മുട്ടയുടെ വെള്ളയുടെ അളവ് കൂടുതലാണ്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് വെള്ളയാണ്, മഞ്ഞയല്ല. അതുകൊണ്ടും മുട്ട കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഈ ബ്രീഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം.
1: ഇവിടെ നിന്നും കോഴിയാണല്ലോ വിൽക്കുന്നത്, ഡിമാൻഡിനനുസരിച്ച് ഇവിടെ നിന്നും നൽകാൻ സാധിക്കുന്നുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ച് നൽകാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ 5 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്ത് കുഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് കുഞ്ഞെടുക്കുന്ന ഒരുപാട് ഫാമുകാരുണ്ട്. അത് 2000-3000 കോഴി വളർത്തുന്നവരാണ്. അപ്പം ഈ 2000 കോഴി വളർത്തുന്നവർ എല്ലാ വർഷവും ഏകദേശം 700 കോഴിയോളം നമ്മൾ വാങ്ങാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ചില 30-40 കോഴിയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കോഴി വളർത്തി തുടങ്ങുമ്പോൾ എല്ലാവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മുട്ട എങ്ങനെ സെയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പൊ കണ്ടുവരുന്നത് മുട്ട സെയിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഓർഡർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡിമാൻഡ് കൂടുതലും പ്രൊഡക്ഷൻ കുറവാണ്. നമ്മളെ വാങ്ങിയ എല്ലാവരും വീണ്ടും വീണ്ടും ഫാം വിപുലീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.
1: അപ്പോ ഇപ്പോ ധാരാളം കർഷകർ ഇതിന്റെ ആവശ്യക്കാരായി വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ആദ്യമായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വീട്ടമ്മമാരെ പോലുള്ളവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെ ഇതൊരു നല്ല വരുമാന മാർഗമാക്കി മാറ്റാൻ സാധിക്കും?
0: നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 50 കോഴി നമ്മൾ വളരെ ലാർജ് സ്കെയിലോട്ട് പോവാതെ കോഴിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 50 കോഴിയിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 50 കോഴിയിൽ നിന്ന് പഠിച്ചിട്ട് ക്രമേണ അടുത്ത 50 കൂട്ടി അങ്ങനെ പോകുന്നതാണ് നല്ലത്. പിന്നെ 50 കോഴി എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും അവർക്ക് വളർത്താം. പക്ഷെ ഒരു 100 പുറത്തോട്ട് പോകുമ്പം ഇപ്പോഴും നമ്മൾ ഹൈടെക് കൂടുക എന്ന് പറയുന്ന ആശയത്തിലോട്ട് തന്നെ പോകേണ്ടി വരും. ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് നമ്മുടെ ഫാമിൽ വിളിച്ച് നമ്മുടെ ഹൈടെക്കൂടിന്റെ ഡൊമോയും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫാം ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു ഫാമിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായി നമ്മുടെ ഗൈഡ് ലൈൻ കൊടുക്കാറുണ്ട്.
1: അപ്പൊ ഇപ്പൊ കുറച്ച് വീട്ടമ്മമാർക്ക് ഇത് എങ്ങനെ ആരംഭിക്കാം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അവർക്ക് ഒരു വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് ഇപ്പൊ തൊട്ടാണ്?
0: 2.5 മാസമായ കോഴി വാങ്ങുകയാണെങ്കിൽ പിന്നെ 2 മാസം കൂടെ അവർ ഫീഡ് കൊടുക്കണം. 2 മാസം കൂടെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ട സ്റ്റാർട്ട് ചെയ്യും. മുട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട റണ്ണിങ് ആവും. റണ്ണിങ് ആവും എന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന മുട്ട വളരെ ചെറിയ മുട്ടയായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിട വിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇടുന്നത്. ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് 50 കോഴി ഉണ്ടെങ്കിൽ 40 മുട്ട കൃത്യമായിട്ട് കിട്ടിത്തുടങ്ങാം. അപ്പോൾ കുറച്ച് സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ കോഴി എന്ന് പറയുന്നത് അടയിരിക്കുന്ന കോഴിയല്ല. ഒരു മുട്ട ഫോം ചെയ്യാൻ വേണ്ടി 25 മണിക്കൂറാണ് ആവശ്യം വരുന്നത്. ആ 1 മണിക്കൂറിന്റെ ലാഗാണ് നമുക്ക് മുട്ടയുടെ എണ്ണത്തിൽ അല്പം കുറവ് വരുന്നത്. അതായത് 320 മുട്ടയാണ് കമ്പനി പറയുന്നത്. ഈ ബേഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ അപരിചിതരെ ഫാമിലി കയറ്റരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇവർക്കെന്ന് പറയുന്ന റെഡ് കളറ് ഇവർ പേടിക്കും. പിന്നെ ശബ്ദ കോലാഹലങ്ങൾ, അപ്പം ഇതൊക്കെ ഇവരെ മുട്ട ഉൽപ്പാദനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 എണ്ണം എടുത്ത് വളർത്തു തുടങ്ങുക. അപ്പം ഈ കോഴിയെക്കുറിച്ച് ഇവർ കൃത്യമായിട്ട് പഠിക്കും. പലരും ഇറച്ചിക്കോഴി വളർത്തൽ നിർത്തിയിട്ട് ഇതിലോട്ട് വരുന്നുണ്ട്. കാരണം ഇറച്ചിക്കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 45 ദിവസം വളർത്തിയിട്ടാണ് വരുമാനം കിട്ടുന്നത്. ഇതങ്ങനെയല്ല, നമുക്ക് ഒന്ന് റണ്ണിങ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 മാസം തുടർച്ചയായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോഴിയാണെങ്കിൽ 1 മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്.
1: ഈ ഹൈടെക് കൂടുകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ കൂട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായും വേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തൊക്കെയാണ്?
0: നിർബന്ധം വേണ്ടത് എയർ സർക്കുലേഷൻ. എയർ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 4 സൈഡും ഓപ്പൺ ആയിട്ട് തന്നെ കൂട് ചെയ്യണം. രണ്ടാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാംശം ഫാമിലോട്ട് വരരുത്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എയർ പാസേജ് ഉണ്ടെങ്കിൽ കോഴി നല്ല ഹെൽത്തി ആയിരിക്കും. ജലാംശം ഫാമിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കോഴിക്ക് അസുഖം വരത്തില്ല. പിന്നെ ബാക്കി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴി മുട്ടയിടും.
1: ഇവയെ വളർത്തുമ്പോൾ നമ്മൾ

0: കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഇവയ്ക്ക് രോഗമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
1: നോർമലി ഇവർക്ക് അസുഖം വരുന്നത് 2 മാസത്തിന് മുമ്പ് വരെയാണ്. അതാണ് നമ്മൾ ഈ എഗ്രനേസർ എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിരിക്കുന്നതിന്. അതിന് ആ രോഗം വരാനുള്ള ചാൻസുകളെല്ലാം ഒഴിവാക്കിയിട്ട്, കാരണം നമ്മൾ 4 വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന അസുഖങ്ങൾക്ക് ഉള്ള വാക്സിനാണ് നമ്മൾ എടുക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടുള്ള മരണങ്ങളൊന്നും നമ്മുടെ ഇതിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പക്ഷിപ്പനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മാത്രമേ, അപ്പം അതൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
0: ഇപ്പൊ ഈ കോഴിക്ക് കൊടുക്കേണ്ട വാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്?
1: ഇത് നമ്മള് കേരള ഗവൺമെന്റിന്റെ തന്നെ ലൈവ് സ്റ്റോക്കിന്റെ കീഴിൽ ഒരു ക്ലാസ് വരുന്നുണ്ട്. നമ്മളെ ട്രിവാൻഡ്രം ജില്ലയിലെ കുടപ്പനക്കുന്നാണ്. 3 ദിവസത്തെ ക്ലാസ്സാണ്. 3 ദിവസം നമ്മൾ പോകണം. അപ്പൊ അവിടെ ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് ക്ലാസ്സുകളെടുക്കും, എങ്ങനെ വാക്സിൻ എടുക്കണം, ഏതൊക്കെ പരിചരണം കൊടുക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് അവിടെ നിന്ന് കൊടുക്കും. ബാക്കി നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ്.
0: കോഴി വലുതായി മുട്ടയിടുന്ന ഒരു പീരീഡിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടയിട്ട് കഴിയുമ്പോൾ ഉള്ള പീരീഡിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
1: സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന കോഴിയാണെങ്കിൽ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കും. അതിന്റെ മീറ്റിന്റെ വില ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഒരു കോഴിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മുട്ടയിട്ട് തീരുമ്പോൾ 1-400 ഐഡിയൽ വെയിറ്റ്. അതായത് ആ ഫാമിൽ 1-400 ശരാശരി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫാം നല്ല രീതിയിലാണ് അവർ മാനേജ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിന്റെ അർത്ഥം. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓവർ ഫീഡിംഗ് ആണ്, അവരുടെ പരിചരണം മോശമാണ്. അതേപോലെ അണ്ടർ വെയിറ്റ് ആണെങ്കിലും പരിചരണം മോശമാണെന്നാണ്. അപ്പൊ ഈ കോഴിയെ മീറ്റിനായിട്ട് നമ്മൾ എടുക്കും, എന്നിട്ട് പുതിയ കുഞ്ഞുങ്ങളെ നമ്മളവിടെ സപ്ലൈ ചെയ്യും.
0: അപ്പോ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കുക?
1: നമ്മൾ വില കുറഞ്ഞിടത്ത് പോയി കുഞ്ഞെടുക്കരുത്. ജെന്യൂൻ ആയിട്ടുള്ള ഫാം വിസിറ്റ് ചെയ്ത് കോഴി കുഞ്ഞുങ്ങൾ ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഒരു 500 1000 ഒന്നും എടുത്തു ചാട് ചെയ്യാതെ ഒരു 100 200 കുറെ ചെറിയൊരു എണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ.
0: അപ്പൊ താങ്കളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ ഒന്ന് പറയാമോ?
1: ഫാമിന്റെ പേര് ഫാം കാർട്ടൽ എന്നാണ്. ഗൂഗിളിൽ ഫാം FARM കാർട്ടൽ CARTEL പരശുവയ്ക്കൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്. പിന്നെ ബന്ധപ്പെടേണ്ട നമ്പർ 8921-0304. ഫോൺ നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8921-0304.
2: കോഴി വളർത്തൽ എന്നും ഒരു ആദായകരമായ സംരംഭം തന്നെയാണ്. പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ശ്രീ വിനോദിന്റെ ഫാമിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഒപ്പം പങ്കെടുത്തത് ഡോക്ടർ അഞ്ജു VS.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
2: മിഷൻ പുതുക്കി നൽകാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈദ്യുതി ലഭ്യതയിൽ 700 MW കുറവുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. സീബ്ര ക്രോസിംഗുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം സംസ്ഥാനത്തുടനീളം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 1038 വാഹനങ്ങൾ സീബ്ര ക്രോസിൽ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. 2,50,631 രൂപ പിഴ ചുമത്തിയതായും പോലീസ് അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടം

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. സുഗുണവരദാചാര്യ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഫാദർ ശാന്തൻ ചരുവിൽ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത. ആലാപനം അജയൻ പി ജയരാജ്. ഉദയഗീതം മുട്ടറ ബി എൻ രവീന്ദ്രൻ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ. ഇന്ന് 7:15 ആയുരാരോഗ്യം. തുടർന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 130 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ കോയിക്കൽ കൊട്ടാരം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടരും. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 ഹലോ സന്ദേശ ഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 മഴവില്ല്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:02 അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചിരട്ട, ഒരു വിലപ്പെട്ട കാർഷികാവശിഷ്ടം. ടി എസ് വിശ്വൻ സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. കെ എസ് വിഷ്ണുദേവ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സിജു തുറവൂരിന്റെ വരികൾക്ക് മിക്കി ജെ മേയർ സംഗീതം പകർന്ന് വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം ഇത് ഞങ്ങളുടെ ലോകം.

0: ദിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഓണത്തിന് വാങ്ങിയാ മതിയായിരുന്നു, നല്ല ഓഫർ കിട്ടിയേനെ.
1: അതിന് ഓഫർ ഇല്ലാന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സിൽ ഓണ ഓഫർ കഴിഞ്ഞിട്ടില്ല.
0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
0: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45
6: എല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
7: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
6: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
8: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
9: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
10: ഷാൻ റഹ്മാൻ സ്വന്തം സംഗീതത്തിൽ ആലപിച്ച ഗാനം ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലേത്. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് റഫീഖ് അഹമ്മദ്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഇവിടെ ഭഗവതി എവിടെയാ?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നേ എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്ന് ആദ്യം കൊട്ടിയം മുഹമ്മദ് ആലപിച്ച ഒരു ഭക്തിഗാനം കേൾക്കാം.

0: మృదు సహస్వర నయవాసం ప్రపంచ హృదయం గురుగవంద్య ప్రణవలోభువంగం గణనాయకం వందేయం మారణవదనం దురిద నివారణ మగణ గుణముడమరు అమృత గణపరిగం గణనాయకం వందేయం.
1: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റും 27 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്ത.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ

0: ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
0: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ADGP ലോ ആൻഡ് ഓർഡർ CP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.J. ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാന

0: ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണി വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9th റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി T. Sidhik. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം വിജയ് യേശുദാസ് ആലപിച്ച ഒരു ഗാനം.

0: MRT ഹോം നീഡ്സ് ചെയ്യുന്ന കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി, ചിത്ര പാടിയതാണ്.

അറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496569321. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം കൈവരിക്കുന്നു, മറ്റു ചിലർക്ക് മഹത്വം വന്നു ചേരുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു.

0: ആദ്യമായി ലോക നാളികേര ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ഉപജീവന മാർഗം, കൃഷി, ദൈനംദിന ജീവിതം എന്നിവയിൽ തെങ്ങിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ലോക നാളികേര ദിനം ആചരിക്കുന്നു. 2009 ഏഷ്യൻ പസഫിക് നാളികേര കമ്മ്യൂണിറ്റിയാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. നാളികേര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കർഷകരുടെ ഉന്നമനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ലോക നാളികേര ദിനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ വർഷത്തെ ലോക നാളികേര ദിനാഘോഷവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും ഇന്നലെ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡും സംസ്ഥാന കൃഷിവകുപ്പും സംയുക്തമായാണ് നാളികേര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ പ്രമേയം, അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നാളികേരം ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ് ലോക നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ:
4: നമ്മളെല്ലാം കേരളമായി മാറിയ കാലമാണ്. കേരളം എന്ന വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കേരം തിങ്ങും കേരള നാടെന്നാണ് നമ്മൾ പറഞ്ഞത്. മുഴുവൻ തെങ്ങുകളായിരുന്നു, ഇപ്പോഴും തെങ്ങൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ 65% തെങ്ങുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, രാജ്യത്തിന്റെ. പക്ഷെ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. പ്രൊഡക്ഷന്റെ കാര്യത്തിലും പുറകിലേക്ക് പോയി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും പുറകിലേക്ക് പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളിലും തമിഴ്നാടും കർണാടകവും കേരളത്തെ, ആന്ധ്രയും നന്നായി കവച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിലും തേങ്ങയ്ക്ക് വില കൂടുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ അപ്പൊ തേങ്ങയില്ല, ആ സ്ഥിതിയാണുള്ളത്. നമ്മളെയെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാകും. ഇപ്പൊ നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പല സംസ്ഥാനങ്ങളിലും പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പ്ലാന്റേഷൻ ക്രോപ്പാവുമ്പോഴുള്ള വ്യത്യാസം, അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി. പണ്ട് നമ്മൾ നമ്മളൊക്കെ വീട്ടിലെ തോടിലെയും കുളത്തിലെയും ചെളി വെട്ടിയിട്ടിട്ടാണ് തെങ്ങ് വളർത്തിയിരുന്നത്. ഇപ്പോൾ അതിനാവശ്യമായ ആ മണ്ണിന് എന്താണ് കുറവ്, തെങ്ങിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ വളം നൽകി. ഇപ്പൊ മഞ്ഞളിപ്പ് രോഗം പോലെയുള്ള അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. ഇവിടെ എങ്ങനെയാണ് പ്രശ്നം, ഇവിടെ ഒരു അസുഖം വന്നാൽ 50 സെന്റിലുള്ള ആള് മരുന്നടിക്കും,

0: ഒരേ ഏക്കറിലുള്ള ആളും മരുന്നടിക്കും, തൊട്ടപ്പുറത്തുള്ള 20 സെന്റുകാരൻ മരുന്നടിക്കില്ല, അപ്പൊ ഈ അസുഖം മാറില്ല. ഇത് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. തെങ്ങിൻ തൈകൾ, വിത്ത് തേങ്ങയുണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് 5-ാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട് കേരളം. ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിനു ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന് അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവെച്ചുകൊണ്ട് ആദരണ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദിശാബോധം പകരുന്ന ഏറെ പ്രിയപ്പെട്ട, ഈ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചതായ സമയത്ത് 2000 പച്ചക്കറി ചന്തകൾ നടത്തിയപ്പോൾ ഓരോ ഐറ്റത്തിന്റെയും വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ഇടപെടലുകൾക്ക് എല്ലാ പിൻബലവും നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ.
1: ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ.
3: मैंने देखा है प्रदर्शनी में कि नारियल के रिजेक्टेड चीज को भी कैसे हाथी के रूप में, कप के रूप में, टांगने वालों के रूप में विभिन्न प्रकार के जो उन्होंने दिखाया है, मैं उनको भी बहुत साधुवाद देता हूँ. साथियों, नारियल हम लोगों के प्रदेश में शुभ के अवसर पर जो बड़े लोग होते थे वो लगाते थे, और हम लोगों के यहाँ उत्तर भारत में जो छठ पर्व है उस अवसर पर नारियल का विशेष प्रयोजन होता था और नारियल की बहुत महत्व माना जाता था. मैं उस पवित्र शुभ नारियल की शुभकामना करता हूँ कि आपके प्रदेश से अन्य प्रदेशों में भी, 4 प्रदेशों को छोड़ के अन्य प्रदेशों में भी वो नारियल का उत्पादन आगे बढ़े और नारियल के उत्पादकों किसानों को उन्नति और प्रगति हो, यह मैं कामना करना चाहता हूँ. मुझे खुशी है कि लगभग 21.6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें. कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूँ.
1: നാളികേരം കേവലമൊരു തോട്ടവിള മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് അതിന്റെ പ്രാധാന്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് നാളികേര മേഖലയിലെ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ MK രാഘവൻ MP എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു.

0: കൊടിക്കുന്നിൽ സുരേഷ് MP.
1: ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് നാളികേരം. നാളികേരത്തിന്റെ വിലയിലെ നിരന്തരമായ ഏറ്റക്കുറച്ചൽ കർഷകരെ നാളികേര കൃഷിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. വളം, തൊഴിലാളികളുടെ കൂലി, ജലസേചനം, രോഗകീട നിയന്ത്രണം തുടങ്ങിയ ഉൽപാദന ചെലവുകൾ ദൈനംദിനം വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോക നാളികേര ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. കർഷകന് ഉൽപാദ ചെലവിന് ആനുപാതികമായ വില, ന്യായമായ വില, അത് കർഷകന്റെ അവകാശമാണ്. ആ അവകാശം ശരിയായ അർത്ഥത്തിൽ അവൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാളികേര കൃഷിയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നാളികേരത്തിൽ ലാഭകരമായ താങ്ങുവില നാം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഇന്ന് നാളികേര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ, കീടനാശിനികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, തെങ്ങിന്റെ മണ്ടകൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള നിരവധിയായ രോഗങ്ങൾ മൂലം തെങ്ങ് വെട്ടിനശിക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ കർഷകന് ലഭിക്കുന്ന നഷ്ടപരിഹാരം വളരെ പരിമിതമാണ്. ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മണ്ടവീഴ്ച ഉണ്ടായാൽ അതിന് കർഷകന് കിട്ടുന്ന വില 25 രൂപ അല്ലെങ്കിൽ 30 രൂപയാണ് ഒരു തെങ്ങിന്. കൃഷിക്കാരന് കൊടുക്കുന്ന നഷ്ടപരിഹാരം, അത് കാലാനുസൃതമായി ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് താങ്ങുവില മാത്രമല്ല, കൃഷി നാശമുണ്ടാകുമ്പോൾ അതിന് മാന്യമായ നഷ്ടപരിഹാരം കൂടി നൽകാൻ നമ്മൾ തയ്യാറാകണം. വിശാലമായ ഒരു നാളികേര പാർക്ക് ഈ കേരളത്തിൽ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാണ് എന്നറിയിച്ചത് നാളികേര കൃഷിയെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കും എന്നുള്ള സഹായകരമാകും എന്നുള്ളതായിരുന്നു യാതൊരു പ്രശ്നമില്ല. കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടി കേരളത്തിൽ അത്യാവശ്യമായ ഒന്നാണ് നാളികേര പാർക്ക്. ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ നാളികേര കൃഷി നമുക്ക് സമ്പന്നമാക്കാൻ കഴിയും, കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കും. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ നാളികേര കൃഷിയിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം എന്ന് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു.
0: ശ്രീ MK രാഘവൻ MP.
2: 56 കേരളത്തിൽ നാളികേര കൃഷി ഉണ്ടായത് 4.50 ലക്ഷം ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 2005 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് അത് വ്യാപിപ്പിക്കുകയുമുണ്ടായി. എന്നാൽ 2021 നമ്മൾ പിന്നെയും പിറകോട്ട് പോയി 7.69 ലക്ഷം ഹെക്ടറിലേക്ക് കുറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കടത്തി വെട്ടുകയാണ് കർണാടകയും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും. തിരിച്ച് നമുക്കിതിലേക്ക് വരാൻ എന്താണ് മാർഗം, അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും കൃഷിവകുപ്പും അതുപോലെ കർഷകരും ആലോചിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ നീര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിൽ പെട്ട് കിടക്കുന്നു എന്ന വസ്തുത ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയുമുണ്ടായി. കാരണം കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ആരംഭിച്ചത്. എന്നാൽ പിൽക്കാലത്ത് നീര ഉൽപാദനം ലക്ഷ്യം വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെല്ലാം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞു നിർബന്ധമായും ഈ വിഷയം പഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഇവിടെ ഈ നാളികേര ദിനം ആഘോഷിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പൈതൃക സ്വത്താണ് നാളികേരം എന്നുള്ള ഒരു വസ്തുതയാണ്.
0: നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ B. ഹനുമന്തഗൌഡ നേരത്തെ സ്വാഗതവും നാളികേര വികസന ബോർഡ് സെക്രട്ടറി ശ്രീ പ്രമോദ് P. കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു. നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ B. ഹനുമന്തഗൌഡ.
3: ദിസ് ഇയർ വേൾഡ് കോക്കനട്ട് ഡേ തീം കോക്കനട്ട് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി സെക്യൂരിംഗ് ഫുഡ് എനർജി ആൻഡ് ലൈവ്ലിഹുഡ്സ്. Let us celebrate World Coconut Day to thank our beloved farmers and their families whose livelihoods depend on this remarkable crop. As we celebrate World Coconut Day 2026, let us make a renewed commitment to make coconut cultivation more productive, coconut farming more profitable, coconut products more competitive, our value chain more efficient,

0: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
0: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അടുത്തതായി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലികൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും.

0: നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ രണ്ടു ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ രണ്ടു വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം, വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലെസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അറിവും ആനന്ദവും പകരുന്ന മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വാഷിംഗ് മെഷീൻ വാങ്ങണം. വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: രചന ബിച്ചു തിരുമല, സംഗീതം എ ആർ റഹ്മാൻ. കേൾക്കാം യേശുദാസ്, MG ശ്രീകുമാർ എന്നിവർ യോദ്ധ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം.

പറമേളം കണ്ട തെങ്കിളി മത്തള മരമണികിണി വരതാളം തക്കിട കിടത ചുവടുകളിൽ ഒരു ഞൊടിയുടെ പിഴയരുത് അമ്മ ഹോയ് അടവുകളുടെ ചുടുപകിടകളിലുള്ളവരുവരമിനിയതിനെ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കൊണുങ്ങും മണുങ്ങി കലങ്ങും പിലങ്ങും പൊരുങ്ങി പരുങ്ങി ഈ മരമടയിനു ഞാനെതിരല്ലടവും അവോ.

പ്രവാശക്കാരോജൊല്ലട കൂത്താടി ചൊട്ടച്ചാടും ദൂരം ചാടും കൊക്കോ കോഴിച്ചാത്തന് മാനം മുട്ടാൻ മോഹം കണസാ കുണതാ പറയാതടിമൈ കൂവേ കണിച്ചം ഗണിയും തകിടം അറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തഴിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയറ ചെറ്റത്തരമൊരു ജഗപ മനസ്സിലുവേ മടിയിലുവേ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പോടാ പോയി ചെലവ്.

രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. വിധു പ്രതാപ്, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ആലിസ് ഇൻ വണ്ടർലാൻഡ്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
4: കൈതപ്രം രചിച്ച രവീന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം അഭിമന്യു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: രചന BK ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ. ഹരിശങ്കർ പാടിയ ഗാനമാണിനി ചിത്രം തീവണ്ടി.

വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രൻ, ചിന്മയ് എന്നിവർ ആലപിച്ച ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രം കൈമാറി ഇന്ത്യയും ബെൽജിയവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സവാള വില നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. 100 ടൺ സവാള വിപണിയിലെത്തിക്കുമെന്നും കിലോയ്ക്ക് 35 നിരക്കിൽ ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,780 പേരെ അറസ്റ്റ് ചെയ്തു. 9,981 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 7 റൺസിന് പരാജയപ്പെടുത്തി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് സെമിയിൽ കടന്നു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് സമാപിച്ചു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593211. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321. 9496593211. അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അറിയിപ്പ് കഴിഞ്ഞു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈദിയിലെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കിയാലോ.
3: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
2: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
3: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാർ, ജോളി എബ്രഹാം എന്നിവർ ചമയം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണിനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ആരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്കുമണപ്പുറം ആകത്തിന് കിട സമൃതത്തെ ആരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടി

എനിക്കേൽക്കാം ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റും സംഘവും ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജാസി ഗിഫ്റ്റ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ.
2: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
5: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: രചന ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്, വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയ ഗാനം ചിത്രം പൊറിഞ്ചു മറിയം ജോസ്.

0: ഫാമിലിക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയ ഗാനമണിനി ചക്കരമുത്ത് എന്ന ചിത്രത്തിലേത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: രാജീവ് നായർ രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് കാർത്തിക്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം ഓർഡിനറി.

അരുണേലാത്ത് കാവ്യ അജിത് എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ഒരു വടക്കൻ സെൽഫി.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം പകർന്ന ഗാനം. മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവരാണ് ഈ ഗാനം ആലപിച്ചത്. ചിത്രം അമൃതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. കൈതപ്പുറം രചിച്ച് ഔസിപ്പച്ചൻ ഈണം പകർന്നത്. ചന്ദ മാമ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ, സുജാത എന്നിവർ പാടിയത്.

കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

എസ് രമേശൻ നായർ രചിച്ച്, സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഴത്തുള്ളിക്കിലുക്കം.

ജ്യോതിഷ് ടി കാശിയുടെ വരികൾക്ക് സിദ്ധാർത്ഥ് വിപിൻ്റെ സംഗീതം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിപിൻ ലാലും സംഘവും ആലപിച്ചത്.

നിശാസുര ഭീർ ഒരു ഗാനം കൂടി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഏറ്റവും മറിയണം പകർന്ന് യേശുദാസ് പാടിയതാ ചിത്രം അനുഭൂതികളുടെ നിമിഷം.

0: നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. കരിപ്പൂര് ജി വി നായർ അവതരിപ്പിച്ചത്.
1: വിനമിപ്പിക്കുകൻ മൗലി വിഭോ നിൻ പാദധൂളിയിൽ, നിമഗ്നമാക്കുകൻ കണ്ണുനീരിലെന്റെ യഹന്തയെ. മാനം തനിക്കു മോഹിച്ച് മാനക്കേടുവരുന്നുമേ, എന്നെ തന്നെ വലം വച്ചിട്ടെപ്പോഴും ഉഴലുന്നു ഞാൻ. എനിക്കു വേണ്ടി ഞാൻ ചെയ്യായകൻ ഗുണോദ്ഘോഷണം വിഭോ, എൻ ജീവിതത്തിൻ മധ്യത്തിൽ നിന്നിച്ച നിറവേറ്റുക. നിൽക്കുകൻ ചിത്തപത്മത്തിൽ മറച്ച് എന്നിലയെന്ന നീ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ അർത്ഥസമ്പുഷ്ടമായ ഒരു കാവ്യശകലമാണിത്. ഇതൊരു പ്രാർത്ഥനയാണ്, എല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി എല്ലാ പ്രഭാതത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന, സദാസമയവും മനസ്സിൽ മന്ത്രിക്കേണ്ട മന്ത്രമധുരമായൊരു പ്രാർത്ഥന. സർവേശ്വര, എൻ്റെയുള്ളിൽ ഖനീഭവിച്ചു പോയ അഹങ്കാരത്തിൻ്റെ മഹാമസ്തകത്തെ നിന്റെ പാദപത്മങ്ങളിലേക്ക് വിരമിപ്പിക്കുക. അഹങ്കാരത്തിൻ്റെ ആത്യന്തിക ഫലത്തെ ഞാൻ ഭയക്കുന്നു, പക്ഷേ എന്നിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി അകറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഭൗതിക സുഖ സൗകര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുമ്പോൾ ആ നേട്ടങ്ങളും വിജയങ്ങളും എൻ്റെ സാമർഥ്യം കൊണ്ടാണെന്ന വിചാരം എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഞാൻ അഹന്തയുടെ പടവുകൾ കയറാൻ തുടങ്ങുന്നു. അഹന്ത ഒരുവനെ അന്ധനാക്കുന്നു, അകക്കണ്ണുകളിലെ വെളിച്ചം പൊലിയുന്നു, സന്മാർഗങ്ങളെ തിരിച്ചറിയാനാകാതാകുന്നു. അധ്യാത്മരാമായണത്തിൽ ഹനുമാൻ എന്ന വിജ്ഞൻ രാവണൻ എന്ന അജ്ഞനായ അഹങ്കാരിയെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: മനസ്സി കരുതുക ഭുവനഗതിയ വഴിയേ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധവു. ഹനുമാൻ ലങ്കയിലെത്തിയത് സീതാന്വേഷണത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. മഹാഹംഭാവിയായ രാവണനെ ആസന്നമായിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവണ, ലോകത്തിൻ്റെ ഗതിയെക്കുറിച്ച് നീ നന്നായി അറിയുക. അജ്ഞാനത്തിൻ്റെ മഹാസമുദ്രത്തിൽ നീ മുങ്ങി താഴാതിരിക്കുക. എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരോടുമുള്ള ശ്രേഷ്ഠോപദേശമാണിത്. അജ്ഞാനത്തിൽ നിന്നാണ് അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരത്തെ അകറ്റാൻ ഒറ്റ മാർഗമേയുള്ളൂ: അജ്ഞാനത്തെ അകറ്റുക, ജ്ഞാനാർജനം ചെയ്യുക, അഹങ്കാരത്താൽ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിൽ എൻ്റെ അഹന്ത മുഴുവൻ അലിഞ്ഞില്ലാതാകണമേ എന്നതാവണം പ്രാർത്ഥന. ടാഗോർ വീണ്ടും പാടുന്നു: അത്യുന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ മോഹിച്ച് അരുതാത്തത് പലതും ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് വന്നു ചേരുന്നതൊക്കെയും മാനത്തിനു പകരം മാനക്കേടുമാത്രം. വിഭോ, മറ്റൊന്നുകൂടി ഞാൻ അറിയുന്നു, ഞാനെപ്പോഴും എന്നെ തന്നെ വലം വച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ, എനിക്ക്, എൻ്റേത്, ഈ ചിന്തകൾ എന്നെ ബന്ധനത്തിലാക്കുന്നു. ഈ തടവറയ്ക്കുള്ളിൽ കിടന്ന് ഞാൻ വല്ലാതെ ഉഴലുന്നു, ഉഴറുന്നു. അഹങ്കാരത്തിൻ്റെ ഉപോത്പന്നമാണ് സ്വാർത്ഥത. ഇത് രണ്ടും ചേർന്നൊരുക്കുന്ന ഇരുണ്ട കാരാഗൃഹത്തിലകപ്പെട്ടവന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാനാവില്ല. സഹജീവികളുടെ കരുതലിൻ്റെ സ്നിഗ്ധതയറിയാനാവില്ല. സ്നേഹത്തിൻ്റെ ചേതോഹര സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. തുതിപാഠകരുടെ അകമ്പൊള്ളയായ പുകഴ്ത്തലുകളിൽ വഞ്ചിതരാകാനേ കഴിയൂ. ആത്മപ്രശംസ ചെയ്ത് സ്വയം വിഡ്ഢിവേഷം കെട്ടി ജന്മമൊടുക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് കവി വീണ്ടും പ്രാർത്ഥിക്കുന്നത്, എനിക്കു വേണ്ടി ഞാൻ തന്നെ എൻ്റെ ഗുണങ്ങളെ ഉദ്ഘോഷണം ചെയ്യാതിരിക്കണമേ വിഭോ എന്ന്. കാരണം ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യം. അഹങ്കാരിയുടെ ഇഷ്ടവിനോദമാണ് സ്വയം പുകഴ്ത്തൽ. വികലവും വികൃതവുമായ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് അഹങ്കാരവും ആത്മപ്രശംസയും സ്വാർത്ഥതയും. അതിനാൽ മഹാപ്രഭു, എന്നിലെ വൈരൂപ്യമാർന്ന എന്നെ മറച്ചുകൊണ്ട്, എന്നിലെ ഞാനെന്ന ഭാവത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, അത്യുജ്വലമായൊരു പ്രകാശഗോപുരമായി, അറിവിൻ്റെ നിറനിലാവെളിച്ചമായി എൻ്റെ ചിത്തപത്മത്തിൽ നീ തെളിഞ്ഞു നിൽക്കുക. നിന്റെ പ്രകാശപ്രചുരിമയിൽ അഹന്തയകന്ന ഞാൻ എന്നെ കാണട്ടെ. നിന്നിലൂടെ എന്നിലൂടെയും ഞാൻ പ്രപഞ്ചത്തെ കാണട്ടെ. നീയും ഞാനും പ്രപഞ്ചവും ഒന്ന് എന്ന സത്യത്തിലേക്ക് ഞാൻ ഉണരട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് കരിപ്പൂര് ജീവി നായർ. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5:30. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി മുംബൈയിലെ.
2: किसी का मांगी हुई दौलत से भला होता है, तोड़ना टूटे हुए दिल का बुरा होता है, जिसका कोई नहीं उसका तो खुदा होता है. आइए सुने मुनीर का कलाम, गायक और संगीतकार अनूप जलोटा की आवाज में.

Listen up, yo, yo, yo, yo, yo, yo, yo, yo, yo, yo. It's Valentine's Day.